ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57:31. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 4, കൊല്ലവർഷം 1201 കർക്കിടകം 10, 2026 ജൂലൈ 26 ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമ്പിളി പാലൂർ. തുടർന്ന് രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കർഷകർക്ക് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. അമിത രക്തസമ്മർദ്ദത്തിന്റെ നിർണയം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആയുർവേദ ഡോക്ടർ സജന നവാസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് കാവാലം ശ്രീകുമാർ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത. 7:55 കൊരമേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ട്രെയിൻ സമയം. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. മത്സര പരിശീലകനും ചെമ്മങ്കടവ് PMSA MA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ എനിക്ക് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ UA ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖം മൂന്നാം ഭാഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 മൻ കി ബാത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2

45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:40 മൻ കി ബാത്ത് പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, 8 മണിക്ക് മൻ കി ബാത്ത് മലയാള പരിഭാഷ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേ.

0: participants representing every state and union territory will interact with the Prime Minister. The Viksit Vibrant Village Programme 2026 was organized in two phases from 4th to 30th of last month, covering 74 vibrant villages across Ladakh, Himachal Pradesh and Uttarakhand. The participants were selected through a nationwide online quiz competition that witnessed participation from more than 3 lakh youth. As part of the program, participants lived with local communities and undertook activities such as Swachhta drives, awareness campaigns on government schemes, Yuva Sammelans, cultural exchange programs, tree plantation drives, mini model panchayat simulations, interactions with local artisans and visits to institutions of strategic importance. President Draupadi Murmu returned to New Delhi this morning after concluding her state visit to Moldova, North Macedonia and Romania. During the visit, the President held high-level engagements aimed at strengthening India's strategic partnerships with the three European countries. The President also received honorary recognition from the Bucharest University of Economic Studies in Romania, reflecting the growing academic and people-to-people ties between India and Romania. And in squash, top seed Anahat Singh has scripted history by becoming the first Indian to clinch the World Junior Championships. Anahat defeated Egypt's Rukhaya Saleem 3-0 in the girls' singles final of the World Junior Championships at Niagara-on-the-Lake, Canada. Union Minister Mansukh Mandaviya congratulated Anahat Singh after winning the title. And that is the end of this news bulletin.
1: Agashavani 102.7 Manjeri FM.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമ്പിളി പാലൂർ.
3: ഏറെ മഹത്തരമുള്ള ഒന്നാണ് ഗുരു ശിഷ്യ ബന്ധം. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനസ്സിൽ നിന്ന് അന്ധതയെ നീക്കുന്നവനെന്നാണ്. അധ്യാപനം കേവലം ഒരു തൊഴിൽ മാത്രമല്ല, മറിച്ച് ഒരു കല കൂടിയാണ്. ഗുരുവും ദൈവവും ഒരുമിച്ച് വന്നാൽ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത് എന്ന ചോദ്യത്തിന് വിഖ്യാത കവിയും സന്യാസിവര്യനുമായ കബീർദാസ് ഉരുവിട്ടത് സംശയിക്കേണ്ട ഗുരുവിനെ തന്നെ എന്നാണ്. മാനുഷിക മൂല്യങ്ങളും കർത്തവ്യബോധങ്ങളും ഉന്നത സംസ്കാരങ്ങളും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നതിൽ ഭൂരിഭാഗം പങ്കും അധ്യാപകർക്കുള്ളത് തന്നെയാണ്. ഇന്നത്തെ തലമുറയാണ് നാളെയുടെ ശോഭനമായ ഭാവിയെ നിർണയിക്കുന്നത്. ഇന്നത്തെ തലമുറയെ സംരക്ഷിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പൗരന്മാരായി അവരെ വളർത്തേണ്ടത് അധ്യാപകരുടെ കടമ കൂടിയാണ്. ഒരു രാജ്യത്തെ ഉത്തമ പൗരന്മാർ അധ്യാപകരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നൂതനമായ പല കാഴ്ചപ്പാടുകളെയും പുത്തൻ തലമുറകൾക്ക് പകർന്നുകൊടുക്കുന്നതിൽ അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അറിവ് പകർന്നുകൊടുക്കുക എന്നതിനേക്കാൾ ഉപരി മാന്യവും മഹത്തരവുമായ മറ്റൊരു തൊഴിലില്ല. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് നൂതനങ്ങളായ വിദ്യാഭ്യാസ സമ്പ്രദായവും അധ്യാപകർ വശത്താക്കേണ്ടതുണ്ട്. നാം ഉദ്ദേശിച്ച രീതിയിൽ വിദ്യാഭ്യാസ മേഖല ഉയരണമെങ്കിൽ ഉന്നത കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം അധ്യാപകരും ഉണ്ടാവണം. അതുകൊണ്ടുതന്നെ സമർപ്പണ മനോഭാവത്തോടുകൂടി ഇതിനെ നേരിടണം. ഫിലോസഫറായ ജീൻ സൈബിലസ് പറയുന്നുണ്ട്, അധ്യാപകർ തലമുറകളെ രൂപകൽപ്പന നടത്തുന്ന മഹാശില്പികളാണെന്ന്. ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ പൂത്തുലയുന്ന പുഷ്പങ്ങളായി മാറാൻ അധ്യാപകർക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ മനസ്സിന് കുളിർമയേകുന്ന പൂങ്കാവനങ്ങളായ ഒരുപാട് വിദ്യാലയങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ടാവും. ഓരോ വിദ്യാർത്ഥിക്കും ഒരു കൈത്താങ്ങായി മാറാനും അവരുടെ എല്ലാ പ്രതിസന്ധികൾക്കും കരുത്തും ഊർജവും പകർന്നുകൊടുക്കാനും അധ്യാപകർക്ക് കഴിയണം. ശാസനയും ശിക്ഷണവും സ്നേഹവും യഥാസമയം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിനും മൂർച്ചയേറെയായിരുന്നു. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് അതിൽ വന്ന പരിമിതികൾ ഗുരുശിഷ്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി തുടങ്ങി. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കാൻ അധ്യാപകർക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ഒരു മാതൃകാരൂപം ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും മായാതെ നിൽക്കും. ലോകത്തെ തന്നെ സ്വാധീനിച്ച നിരവധി മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെയെല്ലാം പിറകിൽ നിറം മങ്ങാത്ത ഒരു അധ്യാപകന്റെ കൈയുണ്ടാവും. ഇന്ത്യൻ മിസൈൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ പാകിയ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമും ഒരു അധ്യാപകനാവാൻ ഏറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. തന്നിലുള്ള അറിവ് എത്രമാത്രം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ കഴിയുന്നു എന്നതിലാണ് ഓരോ അധ്യാപകനും ശോഭിക്കുന്നത്.

0: ആത്മവിശ്വാസത്തോടെ തന്റെ കർമ്മമേഖലയെ നേരിടാൻ അവർക്ക് കഴിയണം. ഒരു പാഠപുസ്തകത്തിലെ അറിവുകൾക്കപ്പുറം ജീവിതത്തിലെ അച്ചടക്കം, ചിട്ട, കരുണ, സഹാനുഭൂതി, ഇവയുടെയെല്ലാം നല്ല വശങ്ങൾ പകർന്നുകൊടുക്കാനും അവർക്കാവണം. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളെ കണ്ടെത്തി അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ മാത്രമല്ല അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അധ്യാപകർക്ക് കഴിയണം. അറിവ് പകരുന്ന രീതികളിലും പങ്കിടുന്ന അറിവിന്റെ മൂല്യങ്ങളിലും തന്റെ മുന്നിലിരിക്കുന്നവരോടുള്ള കരുതലിലും വ്യത്യാസങ്ങളുണ്ടായേക്കാം. ആരല്ലൻ ഗുരുനാഥരാരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും നാം പലതും പഠിക്കുന്നുണ്ടെന്നും എല്ലായിടത്തും ഒരു ഗുരുനാഥൻ നിഴൽ പോലെ പ്രകാശിക്കുന്നുണ്ടെന്നും എന്റെ വിദ്യാലയം എന്ന കവിതയിൽ ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം തന്നെ ഒരു വിദ്യാലയമാണ്. കൂടാതെ ഓരോ വീടും വിദ്യാലയമാണ്. വീട്ടിൽ അധ്യാപകരായി മാറാൻ മാതാപിതാക്കൾക്കും കഴിയണം. ഗഹനമായ പഠനത്തിലൂടെ ആർജിച്ചെടുത്ത അറിവുകൾ ശിഷ്യന്മാരുടെ മുന്നിൽ അണിനിരത്താൻ ഓരോ അധ്യാപകനും കഴിയട്ടെ.
1: അമ്പിളി പാലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9048640683. നമ്പർ ആവർത്തിക്കാം, 9048640683.
2: ഇനി രാമായണ പാരായണം.
3: മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചംഗം കാണിപ്പയൂർ നാരായണ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
4: രാമായണ പാരായണം 10ാം ദിവസം.
5: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
4: ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മം, ഭരതന്റെ വനയാത്ര, ഭരതരാഘവ സംവാദം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
3: ട്രെയിൻ സമയം.
2: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1657 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48-നും 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33-നും 2260 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50-നും 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51-നും എത്തിച്ചേരും.
3: ട്രെയിൻ സമയം. ചരിത്രപഥം.
2: ചരിത്രത്തിൽ ഇന്നാണ് 1999 കാർഗിൽ യുദ്ധം അവസാനിച്ചത്. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി ഇന്ന് കാർഗിൽ വിജയദിനമായി ആചരിക്കുന്നു. രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ ധീരസൈനികരെ ഈ ദിവസം രാജ്യം ആദരിക്കുന്നു.
3: ചരിത്രപഥം.
2: ഇനി കാർഷിക വൃത്താന്തം.
4: കാർഷിക വൃത്താന്തം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
4: കാർഷിക വൃത്താന്തം.
5: പ്രായോജകർ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
6: കർഷകർക്ക് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ അഥവാ SHM നൽകി വരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാമാണ്? അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മയുടെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
7: പഴം പച്ചക്കറി മേഖലയുടെ സമഗ്ര വികസനത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ ഹോർട്ടികൾച്ചർ മിഷന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് 2005 രൂപീകൃതമായ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ. ഇത്തരത്തിൽ

0: നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് MIDH അഥവാ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതികൾക്ക് 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം. പഴം പച്ചക്കറികളുടെ ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതിലുപരി ഉൽപ്പന്നങ്ങളുടെ പരിപാലനത്തിനും മൂല്യവർദ്ധനവിനും വിപണനത്തിനും ഊന്നൽ നൽകി ഒട്ടേറെ പദ്ധതികൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ നടപ്പിലാക്കി വരുന്നു. വിളവിസ്തൃതി വ്യാപനം, കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ, സംയോജിത സസ്യസംരക്ഷണ മാർഗങ്ങൾ ആവിഷ്കരിക്കൽ, സംരക്ഷിത കൃഷി, ജൈവകൃഷി, യന്ത്രവൽക്കരണം, തേനീച്ചകൃഷി, വിളവെടുപ്പിനുശേഷമുള്ള പരിപാലനം, വിവിധതരം വിപണികളുടെ വികസനം, സാങ്കേതിക വിജ്ഞാന വ്യാപനം, മാനവ വിഭവശേഷി വികസനത്തിനുള്ള പരിശീലനങ്ങൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. കർഷകർ, കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ കർഷക സംഘങ്ങൾ, സ്വകാര്യ സംരംഭകർ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവ കൂടാതെ കൃഷിവകുപ്പ് ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, ഹോർട്ടികോർപ്പ്, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങിയ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും MIDH പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാം. സാധാരണയായി MIDH പദ്ധതികളിൽ ഓരോ ഗുണഭോക്താവിനും പരമാവധി 2 ഹെക്ടർ വരെയാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിനുള്ള കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രോജക്ട് അടിസ്ഥാനത്തിലും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകി വരുന്നു. പ്രദേശത്തിനും കൃഷിയിടത്തിനും അനുയോജ്യമായ പ്രോജക്ടുകൾ തയ്യാറാക്കി സമർപ്പിക്കുന്ന പക്ഷം MIDH യൂണിറ്റ് കോസ്റ്റിന്റെ അനുപാതത്തിൽ 100 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്ടുകൾക്ക് അംഗീകാരം നൽകുകയും 40% ധനസഹായം നൽകുകയും ചെയ്യുന്നു. ഇത്തരം പ്രോജക്ടുകൾ നടപ്പിലാക്കുമ്പോൾ ബാങ്ക് ലോൺ നിർബന്ധമാണ്. പദ്ധതി പൂർത്തിയായ ശേഷം ലോൺ അക്കൗണ്ടിലേക്ക് ധനസഹായം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. 20 ഹെക്ടറിൽ കൂടുതലുള്ള വൻകിട ഹൈടെക് യൂണിറ്റുകൾക്കും ഇത്തരത്തിൽ പ്രോജക്ട് അടിസ്ഥാനത്തിൽ ധനസഹായം നൽകി വരുന്നുണ്ട്. നമ്മുടെ പഴം പച്ചക്കറി ഉൽപ്പാദനത്തിന്റെ 30% നഷ്ടപ്പെടുന്നത് വിളവെടുപ്പിന് ശേഷമാണ്. ഭക്ഷ്യസുരക്ഷായജ്ഞത്തിന്റെ ഒരു അവിഭാജ്യഘടകമാണ് വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം. വിളവെടുപ്പാനന്തര പരിപാലനത്തിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഊന്നൽ നൽകുന്നു. ഫാം ഗേറ്റ് പാക്ക് ഹൌസുകൾക്കും വിവിധതരം കോൾഡ് സ്റ്റോറേജുകൾക്കും വിവിധതരം സംസ്കരണ യൂണിറ്റുകൾക്കും പ്രോജക്ട് അടിസ്ഥാനത്തിൽ ധനസഹായം ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് സബ്സിഡി ആയി നൽകി വരുന്നു. വിപണനത്തിന് വേണ്ടിയും ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഉന്തുവണ്ടി മുതൽ ശീതീകരിച്ച വാഹനങ്ങൾക്കുവരെ ധനസഹായം നൽകി വരുന്നുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർ അതാതു പ്രദേശത്തെ കൃഷിഭവനുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്.
1: കർഷകർക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അഥവാ SHM നൽകി വരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാമാണ്? കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് പി ഷക്കീല, അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി അഥവാ ആത്മയുടെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടറാണ് പി ഷക്കീല. അവരുടെ ഫോൺ നമ്പർ 9446883063. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555-0424.
4: പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റെഹാൻ ഉള്ളപ്പോ തീമരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
5: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റെഹാൻ.

0: കണ്ണാശുപത്രി ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ബ്രാഞ്ചുകൾ എടപ്പാൾ തിരൂർ ആൻഡ് തൃപ്രയ.
1: ഫോൺ 0483271439.
2: ദൃഷ്ടി.
3: SSLC ജയിക്കുന്ന കുട്ടികളിൽ എഴുതാനും വായിക്കാനും പ്രയാസമുള്ളവർക്കായി താരാപഥം എന്ന പേരിൽ പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണം ഉന്നതരിലേക്ക്. കസ്റ്റംസിന്റെ നിർണായക അനുമതിയായി സമ്പൂർണ്ണ തുറമുഖമാകാൻ വിഴിഞ്ഞു. ദിവസങ്ങൾ നീണ്ട വിദ്യാർത്ഥികളുടെ ശക്തമായ സമരത്തിനൊടുവിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല. പരിശീലനത്തിനായി ഡാറ്റ ഉപയോഗിക്കുന്നത് പകർപ്പവകാശ ലംഘനമല്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ വ്യാപിക്കുന്നു. 200,000-ലേറെ പേരെ ഒഴിപ്പിച്ചു. ഒമാൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും US ആക്രമണം. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടിക തുറന്ന് ഇന്ത്യ. ആദ്യ മെഡൽ പാരാലിഫ്റ്റിംഗിൽ. സിംബാബ്വേക്കെതിരെയുള്ള ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 90 റൺസ് ജയം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെ തകർത്ത് മോഹൻ ബഗാൻ.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി. നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
7: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
3: സ്വർണം പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,40,400 രൂപ. വെള്ളിക്കിലോയ്ക്ക് 2,29,500 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,200, വടകര 27,600, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 15,000, വടകര 15,500, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,500, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 27,500 രൂപ, പൊന്നാനി 18,500, കോഴിക്കോട് 18,200, നാളികേരം ക്വിന്റലിന് മഞ്ചേരി 5,200, മാനന്തവാടി 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,600 രൂപ, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500, പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് അടയ്ക്ക ക്വിന്റലിന് 7,000, മഞ്ചേരി 7,500, കൊട്ടപ്പാക്ക ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 33,000, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30,000, കോഴിക്കോട് 26,000, മാനന്തവാടി 28,000, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 13,000, പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,200.

ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4200, കോഴിക്കോട് 5400, മാനന്തവാടി പാണ്ടി 5200. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4980, കോഴിക്കോട് 4800. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16500, മാനന്തവാടി 16000. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം, ജീരകശാല 18000.

0: മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,800, ബോധന 3,800. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,700, പൊന്നി 3,900, പാലക്കാടൻ ജയ 4,300, എ പി 1 4,100, ബോധന 4,000.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, ഫോൺ 7510733334.
0: ഇനി ഒരു ചലച്ചിത്ര ഗാനമാണ്. പക്ഷേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും സംഘവും പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
4: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവപുനരുപയോഗ ഊർജ്ജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും July 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി

0: പക്ഷേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി മഞ്ചേരി എഫ് എം. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആയി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് PJ ജഗന്നിവാസൻ.
2: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിന് മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. മഞ്ഞമ്പതി കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
0: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും.

0: രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ സി കെ കാസിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം സി കെ കാസിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27th കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

ഓരോ പുതിയ പുലരിയും നമുക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളും അവസരങ്ങളുമാണ്. ഇന്നലത്തെ പരാജയങ്ങളെയും സങ്കടങ്ങളെയും കൂടെ കൂട്ടാതെ പുതിയ പ്രതീക്ഷകളോടെ ഈ ദിനം നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ FM ശുഭദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള മെറിറ്റ് വേക്കൻസിയോടൊപ്പം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അധികമായി അനുവദിച്ച 120 താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകളും ചേർത്തുള്ള വേക്കൻസി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് ക്വാട്ടയിലും സ്പോർട്സ് ക്വാട്ടയിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. പ്രവേശനം നേടിയ ജില്ലയ്ക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ /കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലിങ്കിലൂടെ നാളെ ഉച്ചയ്ക്ക് 1 മണിവരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള വേക്കൻസിയും മറ്റ് വിശദാംശങ്ങളും രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാനായി hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 2 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 30-31 തീയതികളിൽ അതത് സ്ഥാപനങ്ങളിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും. ഒഴിവുകൾ നികത്തുന്നതിന് നിലവിൽ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പുതിയതായി ഈ മാസം 29 വരെ gci.polyadmission.org/ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ജില്ലാ ആശുപത്രി പാലിയേറ്റീവ് ട്രെയിനിംഗ് സെന്ററിൽ പാലിയേറ്റീവ് നഴ്സിംഗ്, പാലിയേറ്റീവ് മെഡിസിൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക്

ഡോക്ടർമാർക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലിയേറ്റീവ് മെഡിസിൻ യോഗ്യത, TCMC സ്ഥിരം രജിസ്ട്രേഷനോട് കൂടിയ MBBS ബിരുദം, പാലിയേറ്റീവ് നഴ്സിംഗ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. കാലാവധി 45 ദിവസമാണ്. അസിൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അടുത്ത മാസം 14 പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 0991-253-3327. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491-253-3327. വിദ്യാഭ്യാസ വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ അല്പസമയത്തിനുള്ളിൽ.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
4: ജ്യേഷ്ഠനെ

ശിവൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിങ്ങനെ രാമായണത്തിലുള്ള പല കഥാപാത്രങ്ങളുടെയും ഓരോ അവസരത്തിലെയും പെരുമാറ്റം പരിശോധിച്ചാൽ ഈ പ്രസ്താവത്തിന്റെ സാരം ബോധ്യപ്പെടും. ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ അഭിവാദ്യം ചെയ്യുന്ന രീതി, മൂത്തയാളുടെ നിർദ്ദേശം ഇളയ ആൾ നിരുപാധികം അനുസരിക്കുന്ന സമ്പ്രദായം, ഇവയുടെ ആകത്തുകയാണ് ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സന്മാർഗ സന്ദേശം. ബാലിയോട് സുഗ്രീവന് ഇണങ്ങിപ്പോവാൻ കഴിയാതെ വന്നത് ജ്യേഷ്ഠന്റെ പെരുമാറ്റത്തിൽ പല പെരും പാകപ്പിഴകളും വ്യക്തമായതിനാലാണ്. രാവണനോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുംഭകർണൻ അയാളെ വിട്ടുപോയില്ല. വിഭീഷണന് ജീവൻ വേണമെങ്കിൽ സ്ഥലം വിടണം എന്ന നില വന്നു. കൗസല്യ കൈയേയിമാരെ ഒപ്പം കരുതി ചിൽപ്പുമാൻ. ശ്രീരാമൻ പെറ്റമ്മയായ കൗസല്യയോട് എത്രമാത്രം സ്നേഹാദരങ്ങൾ പുലർത്തിയോ അത്രത്തോളം തന്നെ കൈകേയിയോടും അവ സദാ ഉള്ളിൽ സൂക്ഷിച്ചു. യുവരാജ പദവിയും അച്ഛന്റെ നിര്യാണാനന്തരം രാജസ്ഥാനം തന്നെയും തനിക്ക് കൈവരുമായിരുന്നത് നഷ്ടമാകാൻ പ്രത്യക്ഷ കാരണം രാമനൊഴികെ മിക്കപേരുടെയും ദൃഷ്ടിയിൽ കൈകേയിയാണല്ലോ. രാമൻ ചിൽപ്പുമാനാണ്, ജ്ഞാനസ്വരൂപൻ. അദ്ദേഹത്തെ കുറിച്ചിടത്തോളം രാജകിരീടം, ചെങ്കോൽ എന്നിവയ്ക്കും മരവുരി, യോഗദണ്ഡ് എന്നിവയ്ക്കും അതതിൻ്റെതായ മൂല്യമുണ്ട്. അതേയുള്ളൂ താനും. കൈകേയിയാണ് തനിക്ക് അനുഷ്ഠിക്കേണ്ടി വരുന്ന വനവാസത്തിന് കാരണഭൂതയായ ദുഷ്ട എന്ന് അദ്ദേഹം കരുതിയതേയില്ല. ഒരാൾ ഒരു സംഭവത്തിന് കാരണമാവുന്നു എന്നത് ഉപരിപ്ലവദൃഷ്ടികൾക്ക് മാത്രമുണ്ടാവുന്ന തെറ്റിദ്ധാരണ തന്നെ. മന്ധരയ്ക്കും ക്ഷമാർഹത്വം സന്തതം കാണു രാഘവൻ. മൂന്ന് അമ്മമാർക്കും കൂടി നാല് ഓമനപുത്രന്മാർ, സ്വച്ഛസുന്ദരമായ ഗാർഹിക അന്തരീക്ഷം, അതായിരുന്നു അയോധ്യ രാജധാനിയിൽ. പാലിൽ മഷിയെന്നോണം അതിൽ തെറ്റിദ്ധാരണ കലർത്തിയത് മന്ധര എന്ന കൂനിയായ കൈകേയി പരിചാരികയാണ്. ഇങ്ങനെയാണല്ലോ രാമായണം വായിക്കുന്ന മിക്കവർ

0: ഒക്കെ തോന്നുക. രാമനോട് അങ്ങേയറ്റം സ്നേഹം, ഒരുപക്ഷെ ഭരതനോട് എന്നതിലുമേറെ വാത്സല്യമുണ്ടായിരുന്ന കൈകേയിയെ പറഞ്ഞിളക്കി ദശരഥ മഹാരാജാവിൻ്റെ അനന്തരവകാശിയായി ഭരതനെ പ്രതിഷ്ഠിക്കാനും രാമനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കാനും നടന്ന കുൽച്ചിത ശ്രമത്തിൻ്റെ സൂത്രധാരിണി മന്ധരയാണെന്ന വസ്തുത കുപ്രസിദ്ധം ആയിരുന്നു. അവളോടും പുരുഷോത്തമൻ എപ്പോഴും സ്വന്തം പട്ടാഭിഷേകം കഴിഞ്ഞിട്ടും അങ്ങേയറ്റം സ്നേഹാദരങ്ങളോടെയാണ് പെരുമാറിയത്. ഇത് അദ്ദേഹത്തെ മാതൃകാ പുരുഷോത്തമനാക്കുന്ന ഒരു പ്രധാന വസ്തുതയത്രേ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. ധൈര്യം എന്നത് സമ്മർദ്ദത്തിനു മുന്നിലെ കൃത്യമായ നിയന്ത്രണമാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വാക്കുകളാണ് ഇത്. ധൈര്യം എന്നത് സമ്മർദ്ദത്തിനു മുന്നിലെ കൃത്യമായ നിയന്ത്രണമാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇനി ഇന്നത്തെ ചോദ്യം ഇതാ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ. ഇപ്പോൾ മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്.
6: സ്വരങ്ങളെ, സപ്തസ്വരങ്ങളെ, ചന്ദ്രിക ഗോപിനാഥ് പാടിയ ഗാനം. മേലാറ്റൂർ രാജേന്ദ്രന്റെ രചന, കെ കുഞ്ഞിരാമന്റെ സംഗീതം.

0: മേലാറ്റൂർ രാജേന്ദ്രന്റെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ ഈണം നൽകി. ചന്ദ്രിക ഗോപിനാഥ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐ ക്യു ഓപ്റ്റിക്കൽസ്, സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐ ക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
9: ട്രെയിൻ സമയം.
10: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
9: ട്രെയിൻ സമയം.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
11: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
12: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
13: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
10: ഇനിത ആരോഗ്യജാലകം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
14: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ഫോൺ 0493326262262.
16: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
17: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
16: ENT, പീഡിയാട്രിക്സ്, ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
17: വിളിക്കൂ 0493326262262.
18: അമിത രക്തസമ്മർദ്ദത്തിന്റെ മൂല്യനിർണയം. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
19: ഹൈപ്പർടെൻഷൻ ഉള്ള രോഗികളുടെ മൂല്യനിർണയത്തിന് 3 ലക്ഷ്യങ്ങൾ ഉണ്ട്. 1.

0: ഹൈപ്പർ ടെൻഷന്റെ കാരണങ്ങൾ തിരിച്ചറിയുക. 2. ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടായ കോംപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക. 3. ചികിത്സയെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ തിരിച്ചറിയുക. ഉദാഹരണത്തിന് പ്രമേഹം അഥവാ ഡയബറ്റിസ്, അമിത കൊളസ്ട്രോൾ അഥവാ ഡിസ്ലൈപ്പിഡീമിയ, കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹൃദയസ്തംഭനം, ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി, പക്ഷാഘാതം അഥവാ സെറിബ്രോവാസ്കുലർ ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, പുകവലി സ്മോക്കിംഗ്, മദ്യപാനം ആൽക്കഹോൾ. ബിപിയുടെ നിർണയത്തിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിലും മരുന്നുകൾ എഴുതുന്നതിലും ഇവയ്ക്കും പങ്കുണ്ട്. ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്. സാധാരണ രീതിയിൽ ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ്. അതിൽ യൂറിനിൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, യൂറിൻ മൈക്രോസ്കോപ്പി, ബ്ലഡിൽ ഹീമോഗ്ലോബിൻ, വെറും വയറ്റിലുള്ള ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ അഥവാ PPBS, കിഡ്നിയുടെ പ്രവർത്തനം അറിയുന്നതിനുള്ള ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിനിൻ, കൊളസ്ട്രോളിന്റെ അളവ് നോക്കുന്നത് അഥവാ ലൈപിഡ് പ്രൊഫൈൽ, സീറത്തിലെ സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ അളവ്, ECG. ഇതെല്ലാം എല്ലാ ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കപ്പെടുന്ന രോഗികൾക്കും ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. പ്രത്യേക സന്ദർഭങ്ങളിൽ ചില ടെസ്റ്റുകൾ അധികമായി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എക്കോകാർഡിയോഗ്രാഫി, വയറിൻ്റെ സ്കാൻ അഥവാ USG അബ്ഡോമൻ. ഇങ്ങനത്തെ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയിലാണ്. ഭൂരിഭാഗം ആൾക്കാരിലും ഹൈപ്പർ ടെൻഷൻ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നു. വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് വേറെ അവയവങ്ങളുടെ കേടുപാടുകൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ വരാം. ഇതിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്.
1: അമിത രക്തസമ്മർദ്ദത്തിന്റെ മൂല്യനിർണയം. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഫോൺ 0483-280-5000.
11: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
11: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഫോൺ 0483-280-5000.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
12: ഈ കഥ ഇനിയും പരക്കുന്നതിനു മുൻപ് മാധവന്റെ അവസ്ഥയെക്കുറിച്ച് സ്വൽപ്പമായി ഇവിടെ പ്രസ്താവിക്കേണ്ടിയിരിക്കുന്നു. മാധവൻ അതിബുദ്ധിമാനും അതികോമളനുമായ ഒരു യുവാവാകുന്നു. ഇയാളുടെ ബുദ്ധിസാമർഥ്യത്തിന്റെ വിശേഷതയെ ഇംഗ്ലീഷു പഠിപ്പ് തുടങ്ങിയതുമുതൽ BL പാസ്സാവുന്നതുവരെ സ്കൂളിൽ അയാൾക്ക് ശ്ലാഘനീയമായി, ക്രമോത്കർഷമായി വന്നുചേർന്ന കീർത്തി തന്നെ സ്പഷ്ടമായും പൂർത്തിയായും വെളിവാക്കിയിരുന്നു. ഒരു പരീക്ഷയിലെങ്കിലും മാധവൻ ഒന്നാമത് പോയ പ്രാവശ്യം ജയിക്കാതിരുന്നിട്ടില്ല. FA BA ഇതുകൾ രണ്ടും ഒന്നാം ക്ലാസ്സായിട്ട് ജയിച്ചു. BA പരീക്ഷയ്ക്ക് അന്യഭാഷ സംസ്കൃതമായിരുന്നു. സംസ്കൃതത്തിൽ മാധവന് ഒന്നാന്തരം വിൽപ്പത്തിയുണ്ടായി. BL ഒന്നാം ക്ലാസ്സിൽ ഒന്നാമനായി ജയിച്ചു. ഇതുകൂടാതെ സ്കൂൾ വകയായ പലവക പരീക്ഷകളും പലപ്പോഴും ജയിച്ചതിനാൽ മാധവന് പല സമ്മാനങ്ങളും വിദ്യാഭിവൃദ്ധിക്ക് നിയമപ്പെടുത്തിയിട്ടുള്ള പല വക മാസ് പടികളും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ മാധവനെ പഠിപ്പിച്ച എല്ലാ

0: നാഥന്മാർക്കും മാധവനേക്കാൾ സാമർത്ഥ്യവും യോഗ്യതയും ഉണ്ടായിട്ട് അവരുടെ ശിഷ്യന്മാരിൽ ഒരുവനും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നുള്ള ബോധ്യമാണ് ഉണ്ടായിരുന്നത്. ഈ വിശേഷവിധിയായ ബുദ്ധിക്ക് പാർപ്പിടമായിരിക്കാൻ തദനുരൂപമായി സൃഷ്ടിച്ചതോ മാധവന്റെ ദേഹം എന്ന് അയാളെ കണ്ടുപരിചയമായ ഏവനും തോന്നും. ഒരു പുരുഷന്റെ ഗുണദോഷങ്ങളെ വിവരിക്കുന്നതിൽ അവന്റെ ശരീര സൗന്ദര്യ വർണ്ണന വിശേഷവിധിയായി ചെയ്യുന്നത് സാധാരണ അനാവശ്യമാകുന്നു. ബുദ്ധി, സാമർഥ്യം, പഠിപ്പ്, പൗരുഷം, വിനയാദി ഗുണങ്ങൾ ഇതുകളെപ്പറ്റി പറഞ്ഞാൽ മതിയാവുന്നതാണ്. എന്നാൽ മാധവന്റെ ദേഹകാന്തിയെപ്പറ്റി രണ്ടക്ഷരം ഇവിടെ പറയാതിരിക്കുന്നത് ഈ കഥയുടെ അവസ്ഥയ്ക്ക് മതിയായില്ലെന്ന് ഒരു സമയം എന്റെ വായനക്കാർ അഭിപ്രായപ്പെടുമോ എന്നു ഞാൻ ശങ്കിക്കുന്നതിനാൽ ചുരുക്കി പറയുന്നു. ദേഹം തങ്കവർണം. ദിനം പ്രതി ശരീരത്തിന്റെ ഗുണത്തിനുവേണ്ടി ആചരിച്ചുവന്ന വ്യായാമങ്ങളാൽ ഈ യൗവനകാലത്ത് മാധവന്റെ ദേഹം അതിമോഹനമായിരുന്നു. വേണ്ടതിലധികം അശേഷം തടിക്കാതെയും അശേഷം മെലിവു തോന്നാതെയും കാണപ്പെടുന്ന മാധവന്റെ കൈകൾ, മാറിടം, കാലുകൾ, ഇതുകൾ കാഴ്ചയിൽ സ്വർണം കൊണ്ടു വാർത്തുവെച്ചതോ എന്നു തോന്നാം. ആൾ ദീർഘം ധാരാളമുണ്ട്. മാധവന്റെ ദേഹം അളന്നു നോക്കണമെങ്കിൽ പ്രയാസമില്ലാതെ കാലുകളുടെ മുട്ടിന് സമം നീളമുള്ളതും അതിഭംഗിയുള്ളതുമായ മാധവന്റെ കുടുമ കൊണ്ട് മുട്ടോളം കൃത്യമായി അളക്കാം. മാധവന്റെ മുഖത്തിന്റെ കാന്തിയും പൗരുഷശ്രീയും ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമുള്ള ഒരു സൗന്ദര്യവും അന്യോന്യമുള്ള യോജ്യതയും ആകെപ്പാടെ മാധവന്റെ മുഖവും ദേഹസ്വഭാവവും കൂടി കാണുമ്പോഴുള്ള ഒരു ശോഭയും അത്ഭുതപ്പെടത്തക്കതെന്നേ പറവാനുള്ളൂ.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം
6: ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
14: കോഴിക്കോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേതനത്തിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ രേഖകളുമായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0495-238-3210. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0495-238-3210. വെബ്സൈറ്റ് വിലാസം GECKKD.AC.IN. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വണ്ടൂർ ബ്ലോക്കിലെ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അംഗൻവാടികളിലേക്ക് അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് യോഗ്യരായ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മമ്പാട് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്കായിരിക്കും അവസരം. അംഗൻവാടി ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ 10-ാം ക്ലാസ് പാസ്സാകാത്തവർ

0: ആയിരിക്കണം. പ്രായപരിധി 18-46 ഇടയിൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃത ഇളവുണ്ട്. യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിര താമസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ നാളെ മുതൽ അടുത്ത മാസം 14 വൈകിട്ട് 5 വരെ വണ്ടൂർ ICDS ഓഫീസിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങളും അപേക്ഷാ ഫോമും വണ്ടൂർ ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട്: 0939124526260.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 136 പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27 കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു.
3: FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है. कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम.
2: അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ഏറെ വിശ്വസ്തതയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഇന്ന് രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനവേളയിൽ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ നടന്നു. മോൾഡോവ, നോർത്ത് മാസിഡോണിയ

0: എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം, 3 പതിറ്റാണ്ടിന് ശേഷമുള്ള റൊമാനിയൻ സന്ദർശനം എന്നിങ്ങനെ നിരവധി ചരിത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനങ്ങൾ. വികസിത വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെ ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായിരുന്നു കാർഗിൽ യുദ്ധം. 1999 മെയ് മാസത്തിൽ നിയന്ത്രണരേഖ മറികടന്ന് പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കയ്യേറിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ മുഖേനയും നാവികസേന സമുദ്രമേഖലയിൽ വിന്യാസം ശക്തമാക്കിയും സൈന്യത്തെ പിന്തുണച്ചു. 2 മാസത്തിലേറെ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26 കാർഗിലിലെ എല്ലാ അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ചു. 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ആതിഥേയത്വം വഹിക്കും. ധീര സൈനികർക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സ്വർണ്ണക്കടത്തിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 27 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 12 പേർ അറസ്റ്റിലായി. വിമാനങ്ങളിലെ ശൌചാലയങ്ങൾ, വാഹനങ്ങളിലും പാത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകൾ എന്നിവയ്ക്ക് പുറമെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്താനുള്ള ശ്രമവും DRI തടഞ്ഞു. കൊച്ചിയിലും ഗുവാഹത്തിയിലുമായി 2 വ്യത്യസ്ത പരിശോധനകളിൽ ഏകദേശം 2 കിലോഗ്രാം വിദേശ സ്വർണം DRI പിടികൂടിയിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കൈറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് 41 ദിവസത്തെ സംഗീതോത്സവം. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്ത തുരീയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമായിരുന്നു. ഹിന്ദുസ്ഥാനിയിലെയും കർണാടകയിലെയും പ്രഗത്ഭർ തീർത്ത നാദധാര പയ്യന്നൂരിന്റെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി പേർ തുരീയം സംഗീതോത്സവം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
0: കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ

0: ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ റുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിഭാഗത്തിൽ കിരീടം നേടുന്ന രാജ്യത്തെ ആദ്യ സ്ക്വാഷ് താരമായി 18-കാരിയായ അനാഹത് മാറി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. FM ശുഭദിന പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിതാ ഇന്നത്തെ ഗാനം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് July 26 ചലച്ചിത്ര ഗാനരചയിതാവ്, ഹിന്ദി പണ്ഡിതൻ, നിഘണ്ടുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ KK അയ്യപ്പൻ പിള്ള എന്ന അഭയദേവിന്റെ ഓർമ്മ ദിനം. കവിയും ഗായകനുമായിരുന്ന കോട്ടയം പള്ളം കരുമാലിൽ കേശവപിള്ളയുടെ മകനായി 1913 ജനിച്ച അഭയദേവ് മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഹിന്ദി വിദ്വാൻ ബിരുദമെടുത്തു. തുടർന്ന് ഹിന്ദി പ്രചാരണത്തിനായി ശ്രമമാരംഭിച്ചു. മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്കും തിരിച്ചും അദ്ദേഹം നിരവധി കൃതികൾ മൊഴിമാറ്റം നടത്തി. 1949 റിലീസ് ചെയ്ത വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ ഗാനങ്ങൾ എഴുതി ചലച്ചിത്ര ഗാനരംഗത്ത് എത്തിയ അദ്ദേഹം 50-ലേറെ സിനിമകൾക്ക് ഗാനരചന നടത്തി. സ്നേഹസീമയിലെ കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ, ചിലമ്പൊലിയിലെ ഓടിവാവ ഓടിവാ കണ്ണ, കുടുംബിനിയിലെ വീടിന് പൊന്മണി വിളക്ക് നീ, റബേക്കയിലെ മാനത്തെ എഴുന്നില മാളികയിൽ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. ഇന്ന് അഭയദേവിന്റെ ഓർമ്മദിനത്തിൽ കേൾക്കാം. താരാട്ടുപാട്ടായി മലയാളികളുടെ ചുണ്ടത്ത് ആദ്യം വിരിയുന്ന അഭയദേവിന്റെ രചനയിൽ പിറന്ന ഈ ഗാനം ഇന്നത്തെ ഗാനമായി. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു.
4: അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി പതുക്കെയുള്ള നടത്തം നല്ലൊരു വ്യായാമമാണ്. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ഊർജം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കഴുത്ത്, തോളുകൾ, പുറം എന്നിവയ്ക്ക് ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ചെയ്യാം. കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നത് കാരണം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഭുജംഗാസനം, സേതുബന്ധാസനം, അർദ്ധപവനമുക്താസനം, മകരാസനം തുടങ്ങിയ യോഗാസനങ്ങൾ 6 ആഴ്ചയ്ക്ക് ശേഷം പേശികളെ ശക്തിപ്പെടുത്താനും വയറ് കുറയ്ക്കാനും സഹായകമാണ്. വ്യായാമം തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുക. ക്രമേണ സമയവും തീവ്രതയും കൂട്ടാം. അമിത ഭാരമുള്ള വ്യായാമങ്ങൾ, ഭാരമുയർത്തൽ, കഠിനമായ വയറിലെ വ്യായാമങ്ങൾ, കഠിനമായ ജോലികൾ എന്നിവ ആദ്യ 3 മാസക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. അബ്ഡോമിനൽ ബൈൻഡിംഗ് അഥവാ ഉദരവേഷ്ടനം, വയറ് ചുരുങ്ങാനും പേശികൾ ബലവത്താകാനുള്ള വ്യായാമങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ വാതകോപം ഉണ്ടാകാതിരിക്കാനും വയറിലെ പേശികൾക്കും നടുവിനും ബലം കിട്ടാനും അധികം മുറുക്കാതെ വയറ് കെട്ടാവുന്നതാണ്. ഒരു ബാൻഡേജ് പോലെ 30 സെന്റിമീറ്റർ വീതിയിൽ അടിവയർ ഉൾപ്പെടുന്ന രീതിയിൽ കെട്ടിവയ്ക്കാവുന്നതാണ്. 7-8 മണിക്കൂറിന് ശേഷം അഴിച്ചു മാറ്റുകയും വേണം. നേർത്ത വള്ളി പോലെ മുറുക്കി കെട്ടുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വേദുകുളി എന്താണെന്ന് നോക്കാം. കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് നാൽപ്പാമരപ്പട്ട, പഴുത്ത പ്ലാവില, ആവണക്കില, കരുന്നുച്ചിയില, വാദംകൊല്ലിയില, തെച്ചി, പെരുവലം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. തലേ ദിവസം തിളപ്പിച്ച് പിറ്റേന്ന് ചൂടാക്കി സഹിക്കാവുന്ന ചെറു ചൂടിൽ കുളിക്കുകയാണ് ഉത്തമം. നന്നന്തരം തൈലം, നാൽപ്പാമര തൈലം, പിണ്ടതൈലം, സഹചരാദി തൈലം, മറ്റു ലേപനങ്ങളെല്ലാം തന്നെ സ്ത്രീയുടെ ശാരീരികാവസ്ഥയും ചർമ്മത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്തതായി ഏറ്റവും പ്രധാനം ശുചിത്വമാണ്. ദിവസവും കുളിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക. കുഞ്ഞിന്റെയും അമ്മയുടെയും മുറി ശുചിത്വത്തോടെ സൂക്ഷിക്കുക.
3: പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജ്ന നവാസ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
7: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75%

0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇന്ന് രാവിലെ 11 മണിക്ക് മൻ കി ബാത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷയും കേൾക്കാം.
3: ഐക്യോ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20
3: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
2: പ്രിയപ്പെട്ടവരെ, സ്റ്റുഡിയോ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 27 സെക്കൻഡുമായിരിക്കുന്നു. ഇത് കാവ്യധാരയുടെ സമയം.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
6: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്
7: ഈ മാസം 31 വരെ.
6: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
7: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
6: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ഫോൺ 7025131199.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: കാവ്യധാരയിൽ ഇന്ന് ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലാപനം. കാവാലം ശ്രീകുമാർ

0: ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
6: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
7: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
8: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം, ജാഗ്രത. പ്രായോജകർ
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
12: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങിയെന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
13: ഇല്ല.
12: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
13: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
12: അതെന്താ?
13: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു, അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
0: ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എല്ലാ മേഖലയിലും ഓൺലൈൻ സർവീസ് ഉള്ളതിനാൽ നമ്മുടെ മിക്ക കാര്യങ്ങളും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടുതന്നെ നാം യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാറുമുണ്ട്. ഇങ്ങനെ ബുക്ക് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന സമയത്ത് യാത്രാവണ്ടി ക്യാൻസൽ ചെയ്തു എന്നറിഞ്ഞാൽ എന്തു ചെയ്യും? ഓൺലൈൻ കമ്പനികളുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് എതിരെ ഉപഭോക്തൃ കമ്മീഷൻ പിഴയിട്ട ഒരു സംഭവമാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. 2023 ഒക്ടോബർ 5 പാലംപൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നതിന് ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ജയന്ത് പട്യാൽ ബസ് ടിക്കറ്റ് എടുത്തു. റെഡ് ബസ് ആപ്പ് വഴി 600 രൂപ നൽകിയാണ് ജയന്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാത്രി 10:15 ബസ് പുറപ്പെടേണ്ടിയിരുന്നത്. യാത്രയ്ക്ക് 30 മിനിറ്റ് മുമ്പ് തന്നെ ജയന്ത് കയറേണ്ട സ്ഥലത്ത് എത്തിയിരുന്നു. സമയം കഴിഞ്ഞിട്ടും ബസ് കാണാത്തതിനെ തുടർന്ന് സർവീസ് നടത്തുന്ന ബർമാനി ട്രാവൽസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് രാത്രി 10:15 അവർക്ക് സർവീസ് ഇല്ലെന്നും ഡൽഹിക്കുള്ള അവസാന ബസ് 8 മണിക്ക് തന്നെ പുറപ്പെട്ടു എന്നും ബസ് ഓപ്പറേറ്റർ അറിയിച്ചത്. ഇതോടെ റെഡ് ബസ് ആപ്പിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടു. വിഷയം പരിശോധിച്ച ശേഷം രാത്രി 9:58 ടിക്കറ്റ് റദ്ദാക്കിയതായും തുക റീഫണ്ട് ചെയ്യുമെന്നും അറിയിച്ചു. ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്തിച്ചേരേണ്ടതിനാൽ 40 കിലോമീറ്റർ സഞ്ചരിച്ച് വിമാനത്താവളത്തിലെത്തി വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഇതോടെയാണ് മാനസിക വിഷമത്തിനും സാമ്പത്തിക നഷ്ടത്തിനുമായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജയന്ത് ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. യാത്രക്കാരെയും ബസ് ഓപ്പറേറ്റർമാരെയും ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് തങ്ങളെന്ന വാദമാണ് റെഡ് ബസ് കോടതിയിൽ വാദിച്ചത്. അതേസമയം നോട്ടീസ് അയച്ചിട്ടും ബർമാനി ട്രാവൽസ് കോടതിയിൽ ഹാജരായില്ല. റെഡ് ബസിന്റെ വാദങ്ങൾ തള്ളിയ കോടതി ഉപഭോക്താവിൽ നിന്നും പണവും സർവീസ് ചാർജും കൈപ്പറ്റി ടിക്കറ്റ് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ആ സേവനം ലഭ്യമാക്കാൻ റെഡ് ബസിന്

ഉത്തരവാദിത്തമുണ്ടെന്ന് നിരീക്ഷിച്ചു. തുടർന്ന് പരാതിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 5000 രൂപയും കോടതി ചെലവിലേക്കായി 5000 രൂപയും ഉൾപ്പെടെ 10000 രൂപ പിഴയായി നൽകാൻ കോടതി വിധിച്ചു. റെഡ് ബസും ബർമാനി ട്രാവൽസും സംയുക്തമായി പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകണം. ഏതൊരു സാഹചര്യത്തിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉണ്ടാകുന്ന സേവന വീഴ്ചകൾ വിട്ടുകളയാതെ ഉപഭോക്തൃ കോടതികളിൽ നിന്നും നീതി നേടിയെടുക്കാനുള്ള അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജികർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
5: ഇനി പാട്ട് പൊലിമ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
9: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിര കളി. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവപാർവതി ക്ഷേത്രങ്ങളിലും മറ്റും ശിവപാർവതിമാരെ സ്തുതിച്ചുകൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈകൊട്ടിക്കളി, കുമ്മിക്കളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. തിരുവാതിരക്കളിക്ക് മാത്രം ഉപയോഗിക്കുന്ന ധാരാളം ഗാനങ്ങളുണ്ട്. ആട്ടക്കഥയിലെ പദങ്ങളാണ് പലപ്പോഴും തിരുവാതിരക്കളിപ്പാട്ടായി ഉപയോഗിച്ചു വരുന്നത്. ഇന്ന് ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ട്.

0: ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച തിരുവാതിര കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 58 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: മൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാവിലെ ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഉന്നതതല ചർച്ചകൾ നടത്തി. കാർഗിൽ വിജയ് ദിവസിൽ മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിന് ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രണാമമർപ്പിച്ചു. 1999 കാർഗിലിലെ ദുർഘട മലനിരകളിൽ അസാമാന്യ ധീരത പ്രകടിപ്പിച്ച വീരസൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 57th അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. 2026 നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് മേള. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ. മഞ്ഞം പൊതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാനയുടെ മാറ്റ് പരിശോധിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ വികസന സമിതി. സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവകാശമുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 69 കേസുകളിൽ 78 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7916 ആയി. കണ്ണൂർ പയ്യന്നൂരിൽ 21st തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി അരങ്ങേറും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്.
0: FM പ്രധാന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ച് ആവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമ.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്.

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
0: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 8:40, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 20631 മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 8:30 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04-83-29-50-300, മറ്റൊരു നമ്പർ 04-83-29-50-800. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 8:30.
4: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ട് മാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
6: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
6: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
9: വാക്കും
8: പൊരുളും. പ്രായോജകർ
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
11: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ മഞ്ചേരി.
11: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
10: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
11: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
10: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
11: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. വിവിധ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആനുകാലികം വിഷയത്തിൽ എങ്ങനെ തയ്യാറെടുക്കണം? സംസാരിക്കുന്നത് മത്സര പരീക്ഷാ പരിശീലകനും ചെമ്മങ്കടവ് PMSAMA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ NK.
1: മത്സര പരീക്ഷകളിൽ ആനുകാലിക സംഭവങ്ങളുടെ ചോദ്യങ്ങളുടെ ശതമാനം കൃത്യമായി ഒരു നിശ്ചിത നമ്പറിൽ ഒതുക്കാൻ കഴിയില്ലെങ്കിലും പരീക്ഷകളുടെ സ്വഭാവമനുസരിച്ച് ഇതിന് വ്യക്തമായൊരു ട്രെൻഡുണ്ട്. മറ്റ് വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളായും, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസായും കറന്റ് അഫയേഴ്സ് പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. വിവിധ പരീക്ഷകളിലെ കറന്റ് അഫയേഴ്സിന്റെ ഏകദേശ ശതമാനം ഇനി പറയും പ്രകാരമാണ്. കേരള PSC പരീക്ഷകളിൽ കറന്റ് അഫയേഴ്സിന് കൃത്യമായ സിലബസും മാർക്ക് വിഭജനവും നൽകാറുണ്ട്. സാധാരണയായി ആകെ ചോദ്യങ്ങളുടെ 15% മുതൽ 20% വരെ കറന്റ്

0: അഫയേഴ്സ് ആയിരിക്കും. ഇതിൽ കേരളത്തിലെ ആനുകാലിക സംഭവങ്ങൾ, ദേശീയ അന്തർദേശീയ തലത്തിലെ കേരള വാർത്തകൾ, പുരസ്കാരങ്ങൾ, കായിക വാർത്തകൾ, പുതിയ സർക്കാർ പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷകളിൽ കറന്റ് അഫയേഴ്സിന്റെ പങ്ക് വളരെ വലുതും അതേസമയം പ്രവചനാതീതവുമാണ്. ഇവിടെ ആകെ ചോദ്യങ്ങളുടെ 20% മുതൽ 35% വരെ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ മിക്കതും നേരിട്ടോ അല്ലാതെയോ കറന്റ് അഫയേഴ്സിൽ നിന്ന് വരാവുന്നതുമാണ്. അതായത് യു പി എസ് സിയിൽ നേരിട്ടുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ സ്റ്റാറ്റിക് ഡൈനാമിക് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഉദാഹരണത്തിന്, വാർത്തകളിൽ നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര കരാറിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും കൂടി ചേർത്തായിരിക്കും ചോദ്യം വരുന്നത്. ഇനി ബാങ്കിംഗ് പരീക്ഷകളുടെ കാര്യത്തിൽ മെയിൻസ് ഘട്ടത്തിലാണ് കറന്റ് അഫയേഴ്സ് മിക്കതും വരുന്നത്. അവിടെ ജനറൽ എക്കോണമി, ബാങ്കിംഗ് അവയർനെസ് എന്നൊരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. ഈ സെക്ഷനിലെ ചോദ്യങ്ങളുടെ സിംഹഭാഗവും പിന്നിട്ട 6 മാസത്തെ കറന്റ് അഫയേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതായിട്ടാണ് കാണുന്നത്. ബാങ്കിംഗ് രംഗത്തെ പുതിയ മാറ്റങ്ങൾ, RBI പ്രഖ്യാപനങ്ങൾ, സാമ്പത്തിക വാർത്തകൾ എന്നിവയ്ക്കാണ് ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. SSC പരീക്ഷകളായിട്ടുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, CHSL, MTS പരീക്ഷകളിൽ ജനറൽ അവയർനെസ് വിഭാഗത്തിലാണ് കറന്റ് അഫയേഴ്സ് ചോദിക്കുന്നത്. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങളുടെ 15% മുതൽ 25% വരെ ആനുകാലിക സംഭവങ്ങളാണ്. സാധാരണയായി കായിക ഇനങ്ങൾ, അവാർഡുകൾ, പുതിയ നിയമനങ്ങൾ, പ്രധാന പുസ്തകങ്ങൾ എന്നിവയിൽ നിന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. പ്രധാനപ്പെട്ടൊരു കാര്യം, പരീക്ഷകളിൽ കറന്റ് അഫയേഴ്സിന്റെ പ്രാധാന്യം വർഷം തോറും കൂടിക്കൂടി വരികയാണ്. പരമ്പരാഗത ചോദ്യങ്ങളിൽ നിന്ന് മാറി ഉദ്യോഗാർത്ഥിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ടെന്നാണ് പരിശോധിക്കാനാണ് ഇപ്പോൾ ചോദ്യകർത്താക്കൾ താൽപര്യപ്പെടുന്നത്. അതിനാൽ 15% മുതൽ 30% വരെ മാർക്കുകൾ നിർണ്ണയിക്കുന്ന ഈ മേഖലയെ ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല.
1: വിവിധ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആനുകാലികം വിഷയത്തിൽ എങ്ങനെ തയ്യാറെടുക്കണം? മത്സര പരീക്ഷാ പരിശീലകനും ചെമ്മങ്കടവ് PMSAMA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ NK സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം: 6235152535.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ, ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
10: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
11: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
10: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
12: ഇന്ന് രാവിലെ 10:15 കേൾക്കാം പാദമുദ്ര. നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖം 3rd.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
13: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക

0: സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, പ്രായോജകർ
5: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
7: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
5: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
8: സൈബർ ജാലകം. എന്താണ് ത്രെഡ്സ് ആപ്പ്?
9: ഇൻസ്റ്റഗ്രാം പുറത്തിറക്കിയ പുതിയൊരു സമൂഹ മാധ്യമമാണ് ത്രെഡ്സ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ആർക്കും ത്രെഡ്സിൽ അക്കൗണ്ട് തുടങ്ങുവാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്കതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, ത്രെഡുകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ ആപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിനെയാണ് ത്രെഡ് എന്ന് വിളിക്കുന്നത്. 500 ക്യാരക്ടറുകളിൽ ഒതുങ്ങുന്നതായിരിക്കണം ഈ ത്രെഡ്. ഇത് വാക്കുകളാകാം, ചിത്രങ്ങളാകാം, വീഡിയോകളാകാം, വെബ് ലിങ്കുകളാകാം. മറ്റുള്ളവരുടെ പ്രൊഫൈലുകളെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫോളോ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ആർക്കൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന പ്രൈവസി സെറ്റിംഗ്സിനനുസരിച്ചായിരിക്കും ഇരിക്കുക. ട്വിറ്റർ അഥവാ പുതിയ എക്സ് എന്ന ആപ്പിനെ പോലെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയുക എന്നുള്ളതാണ് ത്രെഡ്സിൻ്റെയും പ്രത്യേകത. ഇപ്പോൾ ത്രെഡ്സ് ആപ്പിൽ പരസ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വാചകങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ലിങ്കുകൾ എന്നിവയെല്ലാം ചേർത്ത് സംയുക്തമായി വേണമെങ്കിലും നിങ്ങൾക്ക് ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ പറ്റും. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ത്രെഡ്സ് ആപ്പിൽ പ്രൊഫൈൽ തുടങ്ങുവാനാകൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
8: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, പ്രായോജകർ
5: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
13: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
14: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
15: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
16: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
17: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
16: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
17: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
16: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
17: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
16: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
0: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പായസമാണ്, ആശാളി പായസം. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആശാളി കുതിർത്തത് 1/2 കപ്പ്, ശർക്കര ഉരുക്കിയത് 1 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്,

0: നെയ്യ് 1 ടീസ്പൂൺ, ചുക്കുപൊടി, ഏലക്കാപ്പൊടി എന്നിവ ആവശ്യത്തിന്. കുതിർത്ത ആശാളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ശർക്കര പാനിയൊഴിച്ച് കുറച്ചു നേരം കൂടി തിളപ്പിക്കണം. അതിനുശേഷം തേങ്ങാപ്പാൽ, ചുക്കുപൊടി, ഏലക്കാപ്പൊടി എന്നിവ ചേർത്തിളക്കി 1 ടീസ്പൂൺ നെയ്യുമൊഴിച്ച് വാങ്ങിവെക്കാം. ഇത്രയുള്ളൂ, നമ്മുടെ ആശാളി പായസം തയ്യാറായിട്ടുണ്ട്. ഇത് കർക്കിടക മാസത്തിൽ കഴിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു പായസമാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം. കുതിർത്ത ആശാളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിക്കണം. ഇതിലേക്ക് ശർക്കര പാനിയൊഴിച്ച് കുറച്ചു നേരം കൂടി തിളപ്പിക്കണം. അതിനുശേഷം തേങ്ങാപ്പാൽ, ചുക്കുപൊടി, ഏലക്കാപ്പൊടി എന്നിവ ചേർത്തിളക്കി 1 ടീസ്പൂൺ നെയ്യുമൊഴിച്ച് വാങ്ങിവെക്കാം. നമ്മുടെ ആശാളി പായസം തയ്യാറായിട്ടുണ്ട്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപുരൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
8: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
8: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
9: സുപ്ന ഫാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
10: സുപ്ന ഫാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
9: സുപ്ന ഫാം.

ഇനി ഒരു ലളിതഗാനം കേൾക്കാം. പാടിയത് ജി വേണുഗോപാൽ. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
2: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ.
0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം: വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറ്റവും ആവശ്യമായ ജീവകമാണിത്. മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തസ്രാവം തടയാൻ വൈറ്റമിൻ കെ സഹായിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം: രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം: വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറ്റവും ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ കെ. മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തസ്രാവം തടയാൻ ഇത് സഹായിക്കുന്നു.
2: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
4: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
3: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
4: അതെങ്ങനെ?
3: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
4: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
5: സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചു വരുന്ന തൊഴിൽ ചെലവും പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് ഘടകങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലായ agrimissionary.nic.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
5: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു, കൂടെ പി കെ വിനോദ്. ധൈര്യം എന്നത് സമ്മർദ്ദത്തിനു മുന്നിലെ കൃത്യമായ നിയന്ത്രണമാണ് എന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിനം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: മഞ്ചേരി മഞ്ചേരി ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: ചിത്രമഞ്ചരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ചരി.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്ക.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
5: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
3: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
5: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
6: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സുപ്രഭാതം. എന്തൊക്കെയാണ്, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ദേശീയ രക്ഷാകർതൃ ദിനമായി ആചരിക്കുന്നത്. പേരന്റ്സ് ഡേ, രക്ഷിതാക്കൾക്കായി ഒരു ദിവസം, അവർക്ക് മാത്രമായി ഒരു ദിവസം. ഈ വർഷം അത് ഇന്നാണ്, ജൂലൈ 26. രക്ഷിതാവ് എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വരിക അച്ഛനും

0: അങ്ങനെയാവും അല്ലേ? ചിലർക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സംരക്ഷിക്കുന്നത് ആരാണോ അവരാണ് രക്ഷിതാവ്. അങ്ങനെയും നമുക്ക് പറയാം. രക്ഷിതാവ് എന്നത് കേവലം ഒരു വാക്കല്ല, അത് ഒരായുസ് മുഴുവൻ നീളുന്ന പ്രാർത്ഥനയാണ്, കാവലാണ്. ആലോചിച്ചിട്ടുണ്ടോ, സ്വന്തം സന്തോഷങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ച് മക്കളുടെ പുഞ്ചിരിയിൽ സ്നേഹത്തിൽ മാത്രം ലോകം കാണുന്നവരാണ് അച്ഛനും അമ്മയും. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തിയാലും ചേർത്ത് നിർത്തുന്നവരാണവർ. ലോകത്തെ എല്ലാ രക്ഷിതാക്കൾക്കും സ്നേഹാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ചിത്രമഞ്ജരി തുടങ്ങുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ വിനോദ്, സ്റ്റുഡിയോയിൽ സഹായവുമായി ഇവിടെ എന്നോടൊപ്പം മഞ്ജു. സാങ്കേതിക സഹായം ഒരുക്കുന്നത് മുരുകേശൻ കോട്ടയ്ക്കലും ലിജേഷ് കീഴ്ച്ചേരിയും ചേർന്ന്. വിളിച്ചോളൂ 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? പ്രശാന്തേ, സുഖമല്ലേ പ്രശാന്തേ? ആ എന്താണ്, ഒരു ഉന്മേഷക്കുറവുണ്ടോ സംസാരത്തിൽ? എനിക്ക് തോന്നിയതാവല്ലേ ഈ സുപ്രഭാതം. ആ അത് ശരി, ഓ അപ്പൊ ആ ഒരു സന്തോഷം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോയതാണ് തുടക്കത്തിലല്ലേ? പ്രശാന്ത് എവിടുന്നാ വിളിക്കുന്നേ? വളാഞ്ചേരി. എന്ത് ചെയ്യുന്നു? ഗ്രാഫിക് ഡിസൈനിങ്. ഓ ഗുഡ്. എങ്ങനെ പോകുന്നു? എന്താണ് ആ മേഖലയിലേക്ക് വരാൻ കാരണം?
1: പ്രത്യേകിച്ചൊന്നുമില്ല, ചിത്രം വരയ്ക്കാനതിനൊക്കെ താല്പര്യം അങ്ങനെ
0: ഇഷ്ടമാണ്. അപ്പൊ ഒരു നല്ല പ്രൊഫഷൻ ആയിട്ട് അത് കൂടെ കൂട്ടിയല്ലേ. അവിടെ കോഴിയൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ നല്ല ഒരു ഗ്രാമപ്രദേശമാണ്. വളാഞ്ചേരിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന്, ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് പ്രശാന്ത വിളിക്കുകയാണ് അല്ലേ?
1: അതാണ്.
0: റേഡിയോ എപ്പോഴാ കേൾക്കായി? ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ കൂട്ടത്തില് നമുക്ക് അതിനൊക്കെ പറ്റും.
1: രാവിലെ ഉണ്ട്, രാവിലെ പോകുന്ന 9 മണിയാകുമ്പോ അതുവരെയുള്ളത് കേൾക്കും.
0: പ്രശാന്ത് ഒരു പതിഞ്ഞ സ്വഭാവക്കാരനാണല്ലോ, ആ ശബ്ദത്തിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അങ്ങനെയൊന്നുമില്ല,
0: ഭീകരനാണോ? അല്ല, ഞാൻ സംസാരം ഇങ്ങനെ വളരെ പതിഞ്ഞ്, എന്തൊരു സ്നേഹ ബഹുമാനത്തോടുകൂടി, എന്തൊരു സ്നേഹ ഊഷ്മളതയാണ് സംസാരത്തിലുള്ളത്, ശബ്ദത്തിലുള്ളത്, ഞാൻ അത് പറഞ്ഞതാ. പറഞ്ഞോളൂ പ്രശാന്ത്, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് അമ്മ, അമ്മയും ഞാനും ഉള്ളൂ. ഇപ്പോ
0: ഏറ്റവും ഇഷ്ടം ആരെയാണ്?
1: അമ്മ.
0: അമ്മയാണ്?
1: അതെ, അമ്മയാ
0: ഇഷ്ടം. എന്താ അങ്ങനെ?
1: അങ്ങനെ ചോദിച്ചാല് ഇഷ്ടാണ്.
0: ആ നമുക്ക് ആ ഇഷ്ടം പറഞ്ഞറിയിക്കാനാവില്ല, അത്രമാത്രം വലുതാണല്ലേ. അമ്മയുടെ കൂടെ ഏത് സമയത്താ ചെലവഴിക്കുക?
1: സൺഡേ.
0: എല്ലാ ദിവസങ്ങളിലൊക്കെ ജോലി തിരക്കായിരിക്കും അല്ലേ? അമ്മ, അമ്മയും മോനും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടിലല്ലേ? അപ്പൊ ബാക്കി
1: ഏട്ടന്മാരുണ്ട്, അവരൊക്കെ വേറെ വീട് വെച്ചു പോയി. ചേച്ചിമാരുണ്ട്, അവരെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ പോണു.
0: ഇനിയിപ്പോ പ്രശാന്ത് ഒരു ജീവിതത്തിലേക്കൊക്കെ കടന്ന് അല്ലെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടൊക്കെ കടന്നു വരും അല്ലേ?
1: അതെ അതെ.
0: അതാ വീണ്ടും കോഴി കൂവിയിട്ടുണ്ട്.
1: അതെ,
0: അതാണ്. അമ്മ കേൾക്കുന്നുണ്ടോ സംസാരിക്കുന്നത്?
1: കേൾക്കുന്നുണ്ട്.
0: അമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവും, അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ.
1: അതെ അതെ,
0: അതാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ ഇന്ന്?
1: എല്ലാ
0: അമ്മമാർക്കും വേണ്ടി നല്ലൊരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ആ സ്നേഹനിധിയായ അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ.
1: പറയാം, തീർച്ചയായും.
0: ശരി,
1: താങ്ക് യു.
0: ശരി.

0: എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കാൻ ഒരാളുണ്ടാകുമെന്ന ഉറപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണല്ലേ. പ്രശാന്ത് തന്റെ അമ്മയ്ക്ക് വേണ്ടിയും ലോകത്തെ എല്ലാ അമ്മമാർക്ക് വേണ്ടിയും ആവശ്യപ്പെട്ട പാട്ട് കേട്ടല്ലോ, നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്, തത്സമയ ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
0: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്ന അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. ചിത്രമഞ്ജരിയാണ്. ആര് സംസാരിക്കുന്നു?
3: വനജ.
0: വനജയാണ്? എവിടുന്നാ വനജ?
3: വനജ വളാഞ്ചേരി അടുത്താണ്.
0: വളാഞ്ചേരിയിൽ നിന്ന് അല്പം മുമ്പ് പ്രശാന്ത് വിളിച്ചു വെച്ചതേ ഉള്ളു കേട്ടോ.
3: വളാഞ്ചേരി
0: ഗ്രാഫിക് ഡിസൈനർ ആയ പ്രശാന്ത്, അമ്മയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രശാന്ത്. ഇത് വനജയാണ്. വനജയും പ്രശാന്തിന്റെ അയൽപ്പക്കാരനല്ല, പക്ഷേ വളാഞ്ചേരിക്കാരിയാണ് അല്ലേ? പറഞ്ഞോളൂ, എന്തൊക്കെയാ? എന്ത് ചെയ്യുന്നു?
3: ഞാനിവിടെ ടീച്ചറെ വീട്ടിലേക്ക് ജോലിക്ക്
0: പോവാ. എന്നും പോവോ?
3: എന്നും പോവും.
0: ഞായറാഴ്ച വിടുവല്ലേ?
3: അന്ന് ടീച്ചർ കോഴിക്കോട് പോവാണ്. അപ്പൊ അന്ന് പോയിട്ടില്ല ഞാന്, വീട്ടിലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ലീവാക്കി.
0: ഹാപ്പി അല്ലേ വനജ?
3: പിന്നെന്താണ്,
0: ഹാപ്പിയാണ്. വീട്ടിലൊക്കെയുള്ളത്?
3: വീട്ടില് ഭർത്താവുണ്ട്, 3 കുട്ടികളുണ്ട്. 3 ആളേനും കല്യാണം കഴിച്ചു കൊടുത്തു. ഞാനും ഭർത്താവും തന്നെ ഇല്ലേ.
0: സന്തോഷായിട്ടിരിക്കുന്നു അല്ലേ. ആളെന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: ഉണ്ട്, ഇവിടെ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഇവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ട്, താഴത്ത് പാടത്തൊക്കെ. അപ്പൊ അതിനൊക്കെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന
0: ആളന്നെയാണ്. അപ്പോ പിന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് ഞായറാഴ്ച അല്ലേ.
3: പിന്നെ
0: മനസ്സിലേക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താ, പറഞ്ഞേ കേൾക്കട്ടെ.
3: ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെ, എന്നും സന്തോഷം, എന്നും വിളിക്കണം, സംസാരിക്കണം.

0: പിന്നെ റേഡിയോയ്ക്ക് വിളിക്കണം, വർത്താനം പറയണമൊക്കെയാണ്, അതാണ് ഏറ്റവും വലിയ
1: ആഗ്രഹം. നടന്നു അല്ലേ?
0: ആ അതൊന്ന് നടന്നു എന്ന് വിളിക്കാനും പറയാനും പറ്റില്ലല്ലോ.
1: നമ്മളല്ലേ
0: പറയുള്ളൂ. പിന്നെ റേഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇഷ്ടമാണ്, അത്രയും വലിയൊരു ഇതാണ് റേഡിയോന്റെ കാര്യം പറഞ്ഞാല്.
1: ടീച്ചറുടെ വീട്ടിൽ പോകുമ്പോ എങ്ങനെയാ റേഡിയോ കേൾക്ക?
0: അത് രാവിലെ വെക്കും, പോകുന്നവരെ വെക്കും, പിന്നെ ഇവിടെ വീട്ടിലുള്ള ദിവസം ഫുള്ളായിട്ടും വെക്കും. ഒരു ഒഴിവില്ല റേഡിയോ, ഇവിടെ അടുത്തുള്ളവരെ കുറെ വനിച്ച് ഈ റേഡിയോനാണ് എന്നും എപ്പോഴും എപ്പോഴും ഈ റേഡിയോ തുറന്നിക്കാണ് വൈകുന്നേരം.
1: ഞാൻ ചോദിക്കുന്നത് ഈ ടീച്ചറുടെ വീട്ടിൽ നമ്മൾ പോകുമ്പോ നേരത്തെ പോണ്ടേ?
0: ആ നേരത്തെ പോകും.
1: അപ്പൊ പിന്നെ നമുക്ക് രാവിലെ റേഡിയോ കേൾക്കാൻ പറ്റില്ലല്ലോ.
0: ടീച്ചറേയും പോകുന്നുണ്ട്, അപ്പൊക്കെ നേരത്തെ പോകും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ ടീച്ചറുടെ പേരെന്താ?
0: ടീച്ചറുടെ പേര് ശ്രീകല ടീച്ചർ.
1: ശ്രീകല ടീച്ചറോട് പറയൂ, ടീച്ചറെ എനിക്കൊരു റേഡിയോ വാങ്ങി തരൂ എന്ന് ചോദിക്കും.
0: റേഡിയോ ഉണ്ട് വീട്ടില്?
1: ആ ടീച്ചറുടെ വീട്ടിലുണ്ടോ? അവിടെ ജോലി ചെയ്യുമ്പോ, അവിടെ ജോലി ചെയ്യുമ്പോ വനജ ചേച്ചിക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഒരു റേഡിയോ വാങ്ങി തരാമോ? അവിടുന്ന് വീട്ടിലേക്കല്ല. എന്നാ അവിടെ ചെല്ലുമ്പോ അത് വെക്കും.
0: ടീച്ചർമാരെ വീട്ടിൽ പോകണ്ട, രണ്ട് ടീച്ചർമാരെ വീട്ടിലുണ്ട് റേഡിയോ. പിന്നെ വളാഞ്ചേരി സതി ടീച്ചർ മഹാത്മാ കോളേജിന്റെ മാഷാണ് ശ്രീകുമാർ മാഷ്. അവര് വീട്ടിലൊക്കെ റേഡിയോനൊക്കെ ഉണ്ട്. അവര് പിന്നെ റേഡിയോനെ എപ്പോഴും വെക്കില്ല, ടീവി പാട്ട് ഞങ്ങൾ ഞാൻ ചെന്നാ ടീച്ചർ അവിടെ ഉണ്ടാവും, അപ്പൊ വെക്കും.
1: ഏത് പാട്ടാണെന്ന് കേൾക്കേണ്ടത്?
0: ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചാ മതിയോ?
1: ആണോ? അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളെ കുടുംബത്തിലുള്ള ഒരാള് തൊട്ടപ്പുറത്തു നിന്ന് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത് എനിക്ക്.
0: എത്രയോ കാലങ്ങളായിട്ട് റേഡിയോ കേൾക്കുന്നത്. ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോഴേ എന്റെ അച്ഛൻ റേഡിയോന് ആയിരുന്നു, അന്നൊന്നും ടിവി ഇല്ലല്ലോ. അത് റേഡിയോനെ നമ്മള് ഈ വല്ലാതെ അന്നൊക്കെ റേഡിയോ വല്ലാതെ വർഷക്കാലത്ത് ഈ മഴ പെയ്യുമ്പോ അതൊക്കെ ഇങ്ങോട്ട് തണുത്തുമല്ലോ, അങ്ങനെ ബാറ്ററിക്കല്ലേ.
1: അതെ അതെ അതെ.
0: അന്നത് അടുപ്പിന്റെ അവിടെ വെച്ച് ചൂടാക്കിയിട്ട് അങ്ങനെ കേട്ടിരുന്ന ആളാ ഞാൻ. എന്റെ അച്ഛനെ വലിയ റേഡിയോനെ പാട്ട് വെച്ചാ അതേ ഉള്ളല്ലോ അന്നൊക്കെ.
1: അതെ അതെ അതെ അതെ.
0: അങ്ങനത്തെ ആൾക്കാരാ ഞങ്ങള്.
1: നന്നായി നന്നായി.
0: ഇന്നും അത് ഇന്റെ അടുത്ത് നിലനിന്ന് പോണ്ട്.
1: അതാണ് അതാണ് നമ്മൾ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു. ആ സന്തോഷം നമ്മൾ പരമ്പരയായിട്ട് അങ്ങനെ അങ്ങനെ നിലനിർത്തി പോകുന്നു. വലിയ കാര്യമാണത്. ആയിക്കോട്ടെ വനജ ചേച്ചി, വളരെ സന്തോഷം ഈ പ്രഭാതം സന്തോഷകരമായി വനജ ചേച്ചിയോട് സംസാരിക്കാനും സാധിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ, സന്തോഷമുള്ള ഒരു പാട്ട് കേൾക്കാം. ശരി.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
4: ഹലോ വിനോദ് മാഷെ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ആര് സംസാരിക്കുന്നു? കേട്ടില്ല.
4: റീന.
3: റീനയാണ്. ആ എവിടുന്നാ?
4: കരിങ്ങനാട്.
3: ഓ, എന്തു പറയുന്നു? സുഖായിരിക്കുന്നോ?
4: സുഖായിരിക്കുന്നു.
3: എന്നാ നമ്മൾ അവസാനമായിട്ട് കണ്ടത്?
4: കണ്ടിട്ടില്ല, കേട്ടിട്ടേ.
3: പക്ഷേ കേട്ടതുപോലെ അല്ല സംസാരിക്കുന്നത് അല്ലേ? നമ്മൾ കണ്ട് ദീർഘകാലമായിട്ട്, അതെ അതെ, ദീർഘകാലമായിട്ട് നമ്മളൊരു കുടുംബത്തിലൊക്കെ കഴിയുന്ന, ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ അങ്ങനെ സംസാരിച്ചു.
4: നല്ല പരിചയമുണ്ട്. രവീന്ദ്രൻ മാഷ്, വിനയൻ മാഷ്, എല്ലാവരും നല്ല പരിചയമുണ്ട്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇങ്ങനെ പരിചയം ഇല്ലെങ്കിലും കണ്ടിട്ടില്ല എങ്കിലും നമ്മള് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പൊ ഈ കാലത്ത് വലിയൊരു കാര്യമാണ്. റീന, അതാണ് നമ്മുടെയൊക്കെ കേൾവി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് അല്ലെ? നമ്മൾ കേൾവിക്ക് എത്രമാത്രം വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതാണ് പറയൂ.
4: ഇന്ന് രക്ഷാകർത്തൃ ദിനമാണ് എന്ന് സാർ റേഡിയോയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാനൊന്ന് വിളിച്ചു.
3: ഓ, പറഞ്ഞോളൂ, എന്താണ് രക്ഷാകർത്താക്കളെ സംബന്ധിച്ച് പറയാനുള്ളത്? എന്താ?
4: എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് അച്ഛനെയാണ്.
3: അച്ഛനെയാണ്. ആ, അച്ഛനുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ കുറെ ഉണ്ടാവും. ഞങ്ങൾ ആകാശവാണിയുമായിട്ട് പങ്കുവെക്കുന്നത് ഏതാ, ഏത് ഓർമ്മയാ?
4: എന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയത്, എനിക്ക് ഓർമ്മയില്ല. ദിവസങ്ങളുള്ളപ്പോ അമ്മ മരിച്ചുപോയതാ. പിന്നെ അച്ഛനാണ് എല്ലാം. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ചേച്ചി അച്ഛനപ്പന്റെ അവരോടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്നോട് മാത്രം ഒരു ഇത് അച്ഛനുണ്ടായിരുന്നു. അപ്പോ

0: അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ ചേച്ചി ഏട്ടനെ കുറഞ്ഞ് നീക്കുമ്പോ ഞാൻ പറയാം അച്ഛൻ അങ്ങനെ തിരിഞ്ഞിട്ട് നിന്നെ ഇങ്ങനെ നോക്കുന്നത് നോക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അച്ഛൻ പറയാ അപ്പൊ ചിരിക്കും. അപ്പൊ അങ്ങനെ അച്ഛനായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നത് അച്ഛനോടായിരുന്നു. ഇപ്പൊ പിന്നെ അച്ഛന് ഏജായി, കുറച്ച് ഏജായി, അപ്പൊ അച്ഛൻ ഇങ്ങനെ വിളിക്കുമ്പോ പറയും ഞാൻ വിളിക്കുമ്പോ ഓടി വരുന്നുട്ടോ എപ്പോഴാ എന്താ സംഭവം. അപ്പൊ കേൾക്കുമ്പോ നമുക്ക് മനസ്സിൽ സത്യം പറഞ്ഞ ഒരു വിഷമമാണ്, അച്ഛനില്ലാത്തൊരു വീട് നമ്മള് ആലോചിച്ചിട്ടേ ഇരിക്കാം. അതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ചെറിയൊരു വിഷമമാണ്. അപ്പൊ ഞാൻ പറയും എങ്ങോട്ടാ പോണേ, എങ്ങോട്ടും പോകുന്നില്ല, അവിടെ ഇരുന്നോണ്ട് ഞങ്ങള് വരണ്ട്. അപ്പൊ അച്ഛനെ അങ്ങനെ സമാധാനിപ്പിക്കും. പക്ഷെ നമുക്ക് മനസ്സിലിപ്പോഴും അച്ഛനില്ലാത്തൊരു വീട് പറഞ്ഞാലും ഒക്കെ വയ്യപ്പോഴും.
1: അച്ഛനിപ്പോ എവിടെയാ ഉള്ളത്?
0: അച്ഛന്റെ എന്റെ വീട് ഷൊർണൂരാണ്.
1: ഷൊർണൂരാണ് ഉള്ളത്. അപ്പൊ അവിടെ അച്ഛന്റെ അടുത്ത് ആരാ ഉള്ളേ?
0: ഏട്ടൻ മേടത്തമ്മയും അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച മേമ അമ്മയുടെ അനിയത്തിനെയാണ് മേമയുണ്ട്.
1: അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അത് മതി, അതാണ് ആ വിവരമാണ്, ആ ഒരു ചിന്തയാണ് നമ്മളെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നത്, നമുക്ക് കൂടുതൽ ഊർജം പകരുന്നത്. അച്ഛനെന്ത് സന്തോഷമായിട്ടുണ്ടാവും. ലോകത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരിക്കും അത്, അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹമായിരിക്കും അത്. അതിന് പകരം വെക്കാൻ അതിന് എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ഒന്നിനും ആവില്ല. ആ സ്നേഹമാണ് ഏറ്റവും വലുത്. അതെന്നും പകർന്നു കൊടുക്കാൻ, കണ്ണടഞ്ഞു പോയാലും അത് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ റീനയ്ക്ക്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആശംസിക്കാനുള്ളത്. ഏതായാലും ആ സ്നേഹനിധിയായ അച്ഛന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും എന്താ പറയണ്ടെ സാമീപ്യവും അവരുടെ ഉള്ളിലുള്ള സ്നേഹവും ഒക്കെ അച്ഛന് പകർന്ന് കൊടുക്കാൻ കഴിയട്ടെ. അച്ഛനുണ്ടാകും എപ്പോഴും കേട്ടോ. അപ്പൊ അച്ഛന് വേണ്ടി ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? സൂര്യനായി തഴുകി വരും. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ പാട്ട്, ബിജു നാരായണൻ പാടിയിട്ടുള്ള പാട്ട്. എക്കാലത്തെയും മികച്ച ഒരു പാട്ടാണത്. അച്ഛന്മാർക്ക് സമർപ്പിക്കാൻ പറ്റുന്ന, മക്കൾ ആഗ്രഹിക്കുന്ന വലിയ ഒരു പാട്ടാണത്. നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ വളരെ സന്തോഷം, അച്ഛനൊരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. റീനയും സന്തോഷമായിട്ടിരിക്കുക. ശരി.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
7: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
8: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
9: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
10: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
11: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
10: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
11: ഫോൺ 9895357069.
6: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
7: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
6: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
7: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
1: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്ന അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
12: ഹലോ,
1: നമസ്കാരം. ചിത്രമഞ്ജരിയാണ്. ഗുഡ് മോർണിംഗ്. ആര് സംസാരിക്കുന്നു?
12: ഞാൻ താര സുകുമാരൻ.
1: താരകയെ മിഴിതളിൽ കണ്ണീരുമായി, രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. പറഞ്ഞോളൂ താര, എന്താണ് വിശേഷം?
12: നല്ല വിശേഷം.
1: ആ, സുകുമാരേട്ടൻ എന്തു പറയുന്നു? ഇന്നിപ്പോ നല്ല വിരസമായ ഒരു ഞായറാഴ്ചയാണ്, രണ്ടുപേരും കൂടെ വിരസമല്ല, ഫ്രൂട്ട്ഫുൾ തന്നെയാണ്, ഹാപ്പിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ

0: പുറത്ത് മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോ എന്തെങ്കിലും കുഞ്ഞു പാചകങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ കൂടാൻ തോന്നുന്ന ഒരു ദിവസമല്ലേ, അല്ലേ? രണ്ടുപേരും കൂടി ഒരുമിച്ച് പാചകമൊക്കെ ചെയ്യൂ?
1: അങ്ങനെ ഒരുമിച്ചും ചെയ്യാറില്ല,
0: വേറെ വേറെ ചെയ്യും. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ്?
1: എന്നാലും
0: നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിൽ, താര ഉണ്ടാക്കുന്ന വിഭവത്തിൽ ഏറ്റവും ഇഷ്ടം വിട്ടത് ഏതാ അദ്ദേഹത്തിന്? ഇത്രയും കാലമായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണം കേട്ടോ. വെറുതെ ഒന്ന് തമാശക്ക് ചോദിച്ചു നോക്കൂ. റേഡിയോയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ചു എന്താണ് ഇഷ്ടപ്പെട്ട വിഭവം എന്ന് ചോദിച്ചു, അപ്പൊ പിന്നെ അദ്ദേഹത്തിന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലാരൊക്കെയാ വേറെ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കളും.
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മക്കള് ഒരാള് ജോബിന് പോണുണ്ട്, ഒരാളിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കാണ്.
0: ആരെന്താ ചെയ്യുന്നത്?
1: ഞാനിവിടെ അവിടെ അടുത്ത് തന്നെ മുള്ളമ്പാർ ഒരു ചെറിയൊരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട്, അതിൽ വർക്ക്
0: ചെയ്യാം.
1: കൂലിപ്പണിക്ക് ഞാനവിടെ വന്നിട്ടുണ്ട്, നമ്മളെ സ്റ്റുഡിയോയില് വന്നിട്ടുണ്ട്.
0: എന്തിനായിരുന്നു?
1: നമ്മളെ ഒരു പാട്ട് പാടാം എന്നുള്ള പരിപാടിയിൽ.
0: അന്ന് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന പരിപാടിയിൽ. അപ്പൊ നന്നായി. അപ്പോ നമുക്ക് 9 മണി കഴിഞ്ഞ് 7 മിനിറ്റും ആയിരിക്കുന്നു, നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് ഞങ്ങളുടെ കലയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, നമ്മളെ രാമേന്ദ്രൻ വക്കീൽ സാറിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ജാനകി അമ്മേന്റെ അനുസ്മരണം നടക്കുകയാണ്. ഇപ്പൊ ഇന്ന് 4 മണി തൊട്ട് 6 മണി വരെ.
0: ഓ ശരി. അപ്പൊ ജാനകിയുടെ ഒരു പാട്ടാവട്ടെ.
1: ജാനകി അമ്മേന്റെ ഒരു പാട്ട്.
0: ആയിക്കോട്ടെ. ഒരുപാട് പാട്ടുകളുണ്ട്, ആ ആഴക്കടലിൽ നിന്ന് നമ്മൾ ഏത് എടുക്കുമെന്നുള്ളതാണ്. പക്ഷെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശരി കേട്ടോ, വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കേ, താങ്ക് യു.
0: ശരി.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ. ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
6: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
7: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
6: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ. കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
6: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
6: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
10: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോളറെ കൂടി നമുക്ക് സ്വീകരിക്കാം. ഹലോ.
11: ഹലോ,
10: നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഓഹോ, ആ സുദിനമാണ് ഇന്ന് കിട്ടിയ സുദിനം. അതെ, പറഞ്ഞോളൂ. പേര് പറഞ്ഞില്ലല്ലോ.
11: എന്റെ പേര് ശ്യാമപ്രസാദ് വാണിയമ്പലം. നമ്മൾ കണ്ടിട്ടുണ്ട്.
10: ശ്യാമപ്രസാദ് വാണിയമ്പലം നമ്മുടെ സംഗമത്തിനായിരുന്നോ കണ്ടത്? മഞ്ചേരി സംഗമത്തിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ശ്യാമപ്രസാദ്. എന്തൊക്കെയാ ശ്യാമപ്രസാദ്?
11: എന്താ നല്ല
10: വിശേഷം?
11: ഞാന് KCB സബ് എഞ്ചിനീയർ.
10: ആ അതെ, നമ്മൾ സംസാരിച്ചതായിട്ടും ഞാൻ ഓർക്കുന്നു. KCB സബ് എഞ്ചിനീയർ. ഓ, എന്താണ് KCB യിൽ ഇപ്പൊ ഭയങ്കര കറണ്ട് പോകുന്നു, പ്രശ്നങ്ങൾ?
11: അതെ,
10: ആ വിഭാഗത്തിന്റെ ഒരു പ്രശ്നമാണല്ലേ. നിങ്ങള് എല്ലാ സമയത്തും ഇങ്ങനെ രാത്രിയും പകലൊന്നും ഒഴിവില്ലാതെ കഷ്ടപ്പെട്ടിട്ടും എല്ലാവർക്കും പരാതിയും പരിപാടി

0: സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ.
1: ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല.
0: ആ അതാണ്, ആയിക്കോട്ടെ, സന്തോഷായി സന്തോഷായി. നമുക്കിനി ഒരു പാട്ട് കേൾക്കാനുള്ള സമയമേ ഉള്ളൂ. അതെ, വളരെ ലേറ്റായി പോയി. ആ എന്താ വെച്ചാൽ ഈ പരിപാടിയിലേക്ക് ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോ തുടർച്ചയായിട്ട് വിളിക്കുമ്പോ അത് മറ്റേ ജാമായി പോകുന്നതാണ്. പറഞ്ഞോളൂ, ഏത്
1: പാട്ടാണ്?
0: രാഗേന്ദു കിരണങ്ങൾ, ഈ ട്യൂമറിന്റെ അവളുടെ രാവുകൾ. ഓ ആയിക്കോട്ടെ, ഓ തീർച്ചയായിട്ടും കാലത്തെയും ഹിറ്റ്
1: നമുക്ക്.
0: ഓ പറഞ്ഞോളൂ. എല്ലാവർക്കും മഴയെന്നോ, അതെ അതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ, പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ KCB ജീവനക്കാർക്കും വേണ്ടി. ഓക്കെ, ആ കേൾക്കാം നമുക്ക്. ശരി.

അപ്പോ പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കാം നമുക്ക് ഇന്നത്തെ പാട്ടും പറച്ചിലും. എല്ലാ അച്ഛനമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ നേരുകയാണ്. മക്കളോട് പറയാനുള്ളത് ഒന്നു മാത്രം, സ്നേഹിക്കുക അവരെ ആവോളം ആവോളം. നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാനാവുന്നത് സ്നേഹവും കരുതലും മാത്രമാണ്. അത് ഒരു ലെവലേഷൻ

ം പോലും കുറഞ്ഞു പോകാതെ ഒട്ടും പിശുക്ക് കാണിക്കാതെ അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്നേഹമാണ് അഖിലസാരമൊഴി. നിർത്തട്ടെ, സ്നേഹപൂർവം വിനോദ്. ഒപ്പം മഞ്ജു, സാങ്കേതിക സഹായമൊരുക്കിയത് മുരുകേശൻ കോട്ടക്കൽ, ലിജേഷ് കീഴ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ സിജെപി നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജി നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ കേൾക്കാം. പരിപാടിയുടെ 136-ാം പതിപ്പാണ് ഇത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യുവരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ അധികൃതർ ഏർപ്പെടുത്തിയ ആശയവിനിമയ തടസ്സങ്ങൾ, ഏകപക്ഷീയ അറസ്റ്റുകൾ, സഞ്ചാര വിലക്കുകൾ എന്നിവയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ ആശങ്ക രേഖപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ ഒത്തുചേരൽ, സംഘടിക്കാൻ അവകാശം എന്നിവയിൽ ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി സംഘടന മുന്നറിയിപ്പ് നൽകി. ഫ്രാൻസിലും സ്പെയിനിലും ദിവസങ്ങളായി തുടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് 25,000-ത്തിലധികം ആളുകൾ പലായനം ചെയ്തു. സ്പെയിനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. കൊൽക്കത്തയിൽ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മോഹൻബഗാൻ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബഗാന്റെ വിജയം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1, 6, 3, 4, 5 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ട്രെയിൻ നമ്പർ 5, 6, 3, 2, 3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
7: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
6: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും. മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
6: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
6: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്?
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20+ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000+ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
12: ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ജൂനിയർ റെഡ് ക്രോസ് ടീച്ചർ കൌൺസിലർമാരുടെ മലപ്പുറം ജില്ലാതല മീറ്റ് മലപ്പുറം നഗരസഭ ടൌൺഹാളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ജി മോഹൻകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് വഴി നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രഥമ അധ്യാപകരുടെ ശില്പശാലയും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖ മന്ത്രി പ്രകാശനം ചെയ്തു.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
13: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
14: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
13: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
14: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
13: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
14: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
13: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
15: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
16: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
17: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
18: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
17: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
19: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
20: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
19: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: ജിഷ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ അയ്യോ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു, എനിക്ക് വലിയ ഉപകാരമാകുമായിരുന്നു എന്നൊക്കെ തോന്നിയ ഒരു സഹായം കാത്തുനിന്ന, എന്നാൽ പ്രതീക്ഷ അത്ര മനസ്സിൽ തോന്നാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
3: ഉണ്ടല്ലോ. പക്ഷേ ഇത് എനിക്ക് മാത്രമായിരിക്കാൻ വഴിയില്ല. ഒരുവിധം എല്ലാവരും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരിക്കലെങ്കിലും കടന്നുപോയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: ശരിയാണ്. ചിലപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ പെട്രോൾ കഴിഞ്ഞ് ഒറ്റപ്പെട്ട റോഡിൽ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോൾ ആരെന്നറിയാത്ത ഒരാൾ ചിലപ്പോൾ വന്ന് അദ്ദേഹത്തിന്റെ ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റി നമുക്ക് തരും.
3: അതെ.
2: ചിലപ്പോൾ റോഡ് മുറിച്ച് കിടക്കാനായി കാത്തിരിക്കുന്ന പ്രായമായ മനുഷ്യന് മുന്നിൽ ദൈവദൂതനായി വന്നിറങ്ങുന്നത് സ്കൂൾ യൂണിഫോം അണിഞ്ഞ ഒരു വിദ്യാർത്ഥിയായിരിക്കാം.
3: അതെ.
2: എന്നാൽ ആ വിദ്യാർത്ഥിയെ, നമുക്ക് പെട്രോൾ തന്ന ആ യുവാവിനെ, അതല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം തന്ന ആ വല്യമ്മയെ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ നാം കണ്ടിരിക്കണം എന്നില്ല.
3: അതെ.
2: അതായത് ഒരിക്കലും വീട്ടാൻ പറ്റാത്ത ഒരു കടമായി അത് അവശേഷിക്കുന്നുണ്ടായിരിക്കും, അല്ലേ?
3: തീർച്ചയായും.
2: പിന്നെ ഈ കടങ്ങളെല്ലാം വീട്ടാൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
3: ഇത്തരം അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ നമ്മൾ അവരെ സഹായിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
2: തീർച്ചയായും അതെ. പേ ഇറ്റ് ഫോർവേഡ്. നമുക്ക് മുന്നിലെത്തുന്ന സമാന മുഖങ്ങൾക്ക് ആശ്വാസത്തിന്റെ കുളിർസ്പർശമേകാം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ നമുക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി നൽകാം, അല്ലേ?
3: അതെ.
2: സ്നേഹച്ചിറക് വിടർത്തി പറക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇതാ പരസ്പരത്തിന്റെ ചില്ലകളിൽ വിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി ഇതാ ചില്ലകൾ വിടർത്തിയിരിക്കുന്നു ആകാശവാണി മഞ്ചേരി FM. പോരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ,
3: ഞാൻ എം ജിഷ. ആദ്യം വായിക്കുന്നത് പന്തല്ലൂരിൽ നിന്ന് സുലേഖ അയച്ച സന്ദേശമാണ്. 15-ാം തീയതി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ പ്രണയവും മഴയും കോർത്തിണക്കി വളരെ മനോഹരമാക്കി അവതരിപ്പിച്ച എന്റെ ഗാനം പരിപാടിയിലെ എല്ലാ ഗാനങ്ങളും ഒത്തിരി ഒത്തിരി ഇഷ്ടമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു പ്രാവശ്യം കൂടി കേൾക്കാൻ തോന്നുന്നു കേട്ടോ. ആരോഗ്യജാലകം പരിപാടിയിൽ പ്രസവാനന്തര ചികിത്സയെക്കുറിച്ചും ഹൈപ്പർ ടെൻഷനെക്കുറിച്ചുമുള്ള ഡോക്ടർമാരുടെ വിവരണം വളരെ ഉപകാരപ്രദമായിരുന്നു. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ MS ബാബുരാജിനെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഓർമ്മച്ചെപ്പിൽ അവതരിപ്പിച്ചത് ഒരുപാട് ഇഷ്ടമായി. 22-ാം തീയതി അഡ്വക്കേറ്റ് EM കേശവൻ നായർ ബാല്യകാല സ്മരണകൾ അയവിറക്കി അവതരിപ്പിച്ച എന്റെ ഗാനം പരിപാടിയിലെ എല്ലാ ഗാനങ്ങളും ഹൃദ്യവും മനോഹരവുമായിരുന്നു.
2: വളരെ സന്തോഷം അഭിപ്രായങ്ങൾ പങ്കിട്ടത്.
3: ഇനി അവരുടെ തന്നെ ഒരു പരാതി ഉണ്ട് കേട്ടോ.
2: പരാതിയോ? എന്താണ്?
3: വായിക്കാം. ഞാൻ ഒരുപാട് സ്നേഹിച്ച എന്റെ ഈ കൂട്ടുകാരി എന്നെ അവഗണിച്ചപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു.
2: ചേടാ, അതാരാണ് ആ കൂട്ടുകാരി? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ?
3: മഞ്ചേരി FM തന്നെയാണ് ആ കൂട്ടുകാരി. പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, രണ്ടാഴ്ചയായിട്ട് ഇഷ്ടഗാനത്തിന് സന്ദേശം അയച്ചിട്ട് ഒരു പാട്ട് പോലും കേൾപ്പിച്ചില്ല എന്ന്.
2: ചേടാ, അതാണ് കാര്യം. അതെ. പിന്നെ ഇഷ്ടഗാനങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും കേൾപ്പിക്കുവാനായി മഞ്ചേരി FM

0: സിസ്റ്റം റെഡിയാണ്. എല്ലാവരുടെ ഇഷ്ടഗാനങ്ങളും നിങ്ങൾക്ക് കേൾക്കാം. കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും എല്ലാം നിങ്ങൾക്ക് ആവശ്യപ്പെടാമല്ലോ. പലതരത്തിലുള്ള പരിപാടികളുമുണ്ട്. എങ്കിലും രണ്ടാഴ്ചക്കാലം കേട്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങുന്നത് ശരിയാണോ? കാരണം എല്ലാ ശ്രോതാക്കൾക്കും അവസരം കിട്ടേണ്ടതില്ലേ? അതുകൊണ്ട് പിണക്കമൊക്കെ മാറ്റി വീണ്ടും കത്തെഴുതൂ, വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയക്കൂ, ഉഷാറായിട്ടിരിക്കൂ. കാതോരമെത്തും നിങ്ങളുടെ പാട്ടുകൾ.
1: ഇനി എം വേലായുധൻ പുറ്റമണ്ണ എഴുതിയ കത്ത് വായിക്കാം. ജൂലൈ 11 ഉച്ചയ്ക്ക് 1 കേട്ട ഗാനാമൃതത്തിൽ മുരളി സിത്താര ഈണം പകർന്ന ഗാനങ്ങളും മഴയെക്കുറിച്ചുള്ള ഗാനങ്ങളുമാണ് കേട്ടത്. എല്ലാ ഗാനങ്ങളും വളരെയേറെ ഇഷ്ടപ്പെട്ടു. ജൂലൈ 15 രാവിലെ 7:45 കേട്ട കാവ്യധാരയിൽ കുമാരനാശാന്റെ കവിതയിൽ നിന്ന് ചെറിയൊരു ഭാഗം കേട്ടു. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന് തുടങ്ങുന്ന ഈ കവിത ഞാൻ സ്കൂളിൽ പഠിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു ആ കവിത. അന്ന് തന്നെ ഉച്ചയ്ക്ക് 1 കേട്ട ഗാനാമൃതത്തിൽ മയിൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് കേട്ടത്. ഗാനങ്ങളെല്ലാം എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളായിരുന്നു. ഇനിയും നല്ല നല്ല ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മഞ്ചേരി FM-ലൂടെ കേട്ട കവിത എന്നറിയുന്നത് ഏറെ സന്തോഷകരം. നിങ്ങളുടെ ഹൃദയം കവർന്നെടുക്കുന്ന പാട്ടുകൾ, ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക് യാത്ര ചെയ്യിക്കുന്ന പാട്ടുകൾ ഇനിയുമുണ്ട് മഞ്ചേരി FM-ന്റെ ശബ്ദശേഖരത്തിൽ. കാത്തിരിക്കുക പ്രതീക്ഷയോടെ.
1: മഞ്ചേരി പട്ടർക്കുളത്ത് നിന്ന് റെജില ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രിയ മൊഞ്ചത്തി മഞ്ചേരി FM, നിന്റെ ഓരോ പരിപാടിയും ഏറെ സുന്ദരമാവുന്നുണ്ട്. ഞാൻ നിന്റെ ഇഷ്ട ശ്രോതാവാണ് കേട്ടോ. എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കും. 15 ശ്രീലക്ഷ്മി ഗംഗാധരൻ അവതരിപ്പിച്ച എന്റെ ഗാനം വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആശ വെച്ചു പുലർത്തുക, ഒരു നാൾ ലക്ഷ്യത്തിലെത്തും എന്ന സന്ദേശവുമായി 15 വയലറ്റ് ടീച്ചർ അവതരിപ്പിച്ച സുഭാഷിതം ഉണർവേകി, ബ്രസീലിയൻ നോവലായ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന നോവൽ വായന വളരെയേറെ ഇഷ്ടപ്പെട്ടു. എവറസ്റ്റ് കീഴടക്കിയ 3 മലയാളി വനിതയായ സുഹറയുമായി മുനി റാമയൂർ നടത്തിയ അഭിമുഖം വളരെയധികം താല്പര്യം തോന്നി. അതിനൊരു കാരണം കൂടിയുണ്ട്. സുഹറ എന്റെ അയൽവാസിയും കൂടെ കളിച്ചു നടന്നവളുമാണ്. എവറസ്റ്റ് കീഴടക്കി എന്ന വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു. പാവമായ ഒരു സുന്ദരിക്കുട്ടിയായിരുന്നു അവൾ. എന്തായാലും സുഹറയ്ക്ക് അഭിനന്ദനങ്ങൾ. മഞ്ചേരി FM-ന്റെ എല്ലാ പരിപാടികളുടെയും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും.
0: വളരെ സന്തോഷം അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ. പിന്നെ എവറസ്റ്റോളം സ്വപ്നങ്ങൾ കണ്ട് നിങ്ങളുടെ കൂട്ടുകാരിയെപ്പോലെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്തോളൂ. മഞ്ചേരി FM ഉണ്ട് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: ഇനി വണ്ടൂർ തോട്ടുപുറത്ത് നിന്ന് KP രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തു കൃഷ്ണ, അനാമിക എന്നിവർ അയച്ച കത്ത് വായിക്കാം. June 19 വെള്ളിയാഴ്ച രാവിലെ 7:45 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയും 7:55 പ്രക്ഷേപണം ചെയ്ത പാട്ടുപൊലിമയിൽ KP മുഹമ്മദ് കുട്ടി കുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയും 20 ശനിയാഴ്ച രാവിലെ 7:45 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കുട്ടികൾക്കിടയിൽ എന്ന കവിതയിലെ ഒരു ഭാഗം ശർമ്മിള സന്ദീപ് ചൊല്ലിയതും പാട്ടുപൊലിമയിൽ RM നാരായണൻ പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. June 21 ഞായറാഴ്ച രാവിലെ 6:10 പ്രക്ഷേപണം ചെയ്ത സുഭാഷിതവും 7:45 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയും 7:55 പാട്ടുപൊലിമയും 22 സുഭാഷിതവും നോവൽ വായനയും ഇന്നത്തെ ഗാനവും 7:45 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയും 7:55 പാട്ടുപൊലിമയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. June 23 ചൊവ്വാഴ്ച രാവിലെ 6:10 പ്രക്ഷേപണം ചെയ്ത സുഭാഷിതവും 7:45 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയും 7:55 പാട്ടുപൊലിമയും രാവിലെ 11 പ്രക്ഷേപണം ചെയ്ത അക്ഷരഗീതങ്ങളും 24 പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിച്ച ശീതങ്കൻ തുള്ളലും 8:25 വന്യജീവി ഛായാഗ്രാഹകനും പരിസ്ഥിതി പ്രവർത്തകനുമായ NA നസീർ അവതരിപ്പിച്ച എന്റെ ഗാനവും ഏറെ ഇഷ്ടമായി. June 26 വെള്ളിയാഴ്ച രാവിലെ 6:10 പ്രക്ഷേപണം ചെയ്ത സുഭാഷിതവും 7:45 പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയിൽ PP രാമചന്ദ്രൻ എഴുതിയ പട്ടാമ്പിപ്പുഴ മണലിൽ എന്ന കവിതയിലെ ഒരു ഭാഗം സജനാദേവി ചൊല്ലിയതും പാട്ടുപൊലിമയിൽ കേട്ട വട്ടപ്പാട്ടും അന്നത്തെ മൈൻഡ് റീചാർജും 9:30 ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ചുമെല്ലാം വളരെ ഗംഭീരമായി. June 27 ശനിയാഴ്ച രാവിലെ 6:10 കേട്ട സുഭാഷിതവും കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ കവിതയിലെ ഒരു ഭാഗം K ദീപ ചൊല്ലിയതും ഏഴ്

0: ത്തിന് പാട്ടുപൊലിമയിൽ ലക്ഷ്മി ഹരിദാസനും സംഘവും അവതരിപ്പിച്ച വടക്കൻ പാട്ടും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായി. ആകാശവാണിക്കും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ.
1: വിവിധ പരിപാടികൾ ശ്രദ്ധയോടെ ശ്രവിച്ച് അഭിപ്രായങ്ങൾ കുറിച്ച് അയച്ചതിൽ ഏറെ സന്തോഷം. തുടരുക എഴുത്തും ശ്രവണവും.
0: പറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ള ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നാം ഭക്ഷണം കഴിക്കുന്നതിന് അതിനാവശ്യമായ

0: ഭക്ഷണം കഴിക്കുന്നതിനും അതിനാവശ്യമായ സാധനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ കർഷകരെ ഓർമ്മിക്കുകയും അവരെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ച് കാപ്പിൽ ശിവരാമൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയവും ഏറെ ഇഷ്ടവുമായി. മക്കളെ സ്നേഹവും പരിലാളനയും നൽകി വളർത്തി വലുതാക്കുക, എന്നാൽ അതിന് കണക്ക് പറയുന്നത് ആ ബന്ധം തകരാൻ കാരണമാകുമെന്ന് ഓർമ്മിപ്പിച്ചു നൌഷാദ് പുഞ്ച. ഇച്ഛാശക്തിക്ക് മുമ്പിൽ മരണം പോലും തോറ്റുപോകുമെന്ന് ഓർമ്മിപ്പിച്ചു MT നിലമ്പൂർ. പ്രതീക്ഷ നല്ലതാണെങ്കിലും അമിത പ്രതീക്ഷ നല്ലതല്ലെന്ന് വ്യക്തമാക്കി ചന്ദ്രൻ കണ്ണഞ്ചേരി. ഡോക്ടർ മൻസൂർ ഒദായി, PV മോഹനൻ മണ്ണഴി എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായി. S ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പല പരിപാടികളിലായി പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങൾ അവസരോചിതമായി. കാവ്യധാരയിൽ നാലപ്പാടിന്റെ ഓണക്കാഴ്ച ഹിത ഈശ്വരമംഗലം ആലപിച്ചത് ഹൃദ്യമായി.
1: ഇനിയും എഴുതുക, ഇതുപോലെയുള്ള നിരീക്ഷണങ്ങളാണ് പരസ്പരത്തെ അർത്ഥവത്താക്കുന്നത്.
0: ഇനി കാർത്തിക മാലൂർ അയച്ച സന്ദേശം വായിക്കാം. എല്ലാ ദിവസവും 8:15 പ്രക്ഷേപണം ചെയ്യുന്ന രസമുകുളം എന്ന പരിപാടിയിൽ എനിക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹം തോന്നിയിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു ദിവസം ഞാനും രസമുകുളത്തിലേക്ക് പാചകക്കുറിപ്പ് എഴുതി അയച്ചു. ആ ആഗ്രഹം സാധിച്ചു, വളരെ സന്തോഷമായി. എന്റെ പാചകക്കുറിപ്പ് എല്ലാവരും കേട്ടതിലും വളരെ സന്തോഷം.
1: സന്തോഷം, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് നന്നായി അറിയുന്ന രുചി വൈവിധ്യങ്ങൾ മറ്റുള്ള ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുക ഇനിയും രസമുകുളത്തിലൂടെ. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളും ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ചില സിഗ്നേച്ചർ ഐറ്റംസ് ഇല്ലേ അടുക്കളയിൽ, ഇങ്ങനെ ആവി പറക്കുന്ന ഐറ്റംസ്, അവയെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഒരു പോസ്റ്റ് കാർഡിൽ എഴുതി വേഗം അയച്ചോളൂ. നിങ്ങളുടെ പേരും സ്ഥലവും വെക്കുക. നിങ്ങളുടെ പേരോടെ ലോകമറിയും ആ വിഭവം മഞ്ചേരി FM-ലൂടെ. ഇനി പോസ്റ്റ് കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, വാട്സാപ്പിൽ അയച്ചാലും മതി. പക്ഷേ രസമുകുളം എന്ന് ആദ്യ വാക്കായി കാണിക്കണമെന്ന് മാത്രം. ഇനി ഇതുമില്ലെങ്കിലോ ഇമെയിൽ അയച്ചോളൂ.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് അഗസ്ത്യൻ മുഴിയിൽ നിന്ന് CM കോമളവല്ലിയാണ്. മഞ്ചേരി FM-ന്റെ എന്റെ ഗാനം പരിപാടി അടിപൊളിയാണ്. ഓരോ ശ്രോതാവിന്റെയും കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളും വേദനകളുമെല്ലാം ഈ പരിപാടിയിലൂടെ അറിയാൻ കഴിയുന്നു. കണ്ണുകാണാത്തവരും ശയ്യാവലംബിയായുള്ള ആൾക്കാരുമെല്ലാം റേഡിയോ ആസ്വദിക്കുന്നവരായി ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. എല്ലാവർക്കും സമാധാനം കിട്ടുന്നത് ആകാശവാണി കേൾക്കുമ്പോൾ മാത്രം. മഞ്ചേരി FM ശ്രോതാക്കളുടെ ശ്വാസവായു തന്നെയാണ് കേട്ടോ. FM ഇല്ലെങ്കിൽ ബ്ലഡ് സർക്യൂട്ട് ഇല്ലേ ഇല്ല.
1: അത്രത്തോളം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് മഞ്ചേരി FM-ന്റെ തരംഗങ്ങൾ എന്നർത്ഥം.
0: ഇനി ശങ്കർ മണ്ണാർക്കാട് അയച്ച കത്ത് വായിക്കാം. മഞ്ചേരി FM-ന്റെ മൈൻഡ് റീചാർജിന്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. ആ പരിപാടിയിൽ ഒരിക്കൽ ഫോണിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ വെള്ളിയാഴ്ചകളിൽ എന്നും കേൾക്കാൻ ശ്രമിക്കുകയും പരിപാടിയുടെ ഇടയിൽ അഭിപ്രായങ്ങൾ സന്ദേശമായി അയക്കുകയും ചെയ്യാറുണ്ട്. ജൂലൈ 10-ാം തീയതിയിലെ മൈൻഡ് റീചാർജ് ഞാൻ അല്പം കഴിഞ്ഞാണ് കേൾക്കാൻ തുടങ്ങിയത്. വളരെ ചിട്ടയായി നല്ല സ്വരമാധുര്യമുള്ള ഒരു വനിതയുടെ തകർപ്പൻ സംസാരം എന്നെ വല്ലാതെ ആകർഷിച്ചു. ക്യാൻസർ സംബന്ധമായ കാര്യങ്ങൾ ഒരു ഡോക്ടർ പങ്കുവയ്ക്കുന്ന ഫീലാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞുവന്ന സമയത്ത് സത്യത്തിൽ ആ പരിപാടി കൊണ്ട് എന്റെ മനസ്സ് മാത്രമല്ല ശരീരം കൂടി റീചാർജായി. അന്ന് അതിൽ പങ്കെടുത്ത ഷീജ ടീച്ചറുടെ മനോധൈര്യം മാത്രം മതി കേൾക്കുന്ന ഏതൊരാൾക്കും മൈൻഡ് റീചാർജ് ആവാൻ. മൈൻഡ് റീചാർജ് എന്ന ആ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
1: മൈൻഡ് റീചാർജിൽ അന്ന് ഷീജ ടീച്ചർ പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോൾ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്നത് തന്നെയായിരുന്നു.
0: അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിരിക്കുന്നത് കരിക്കാട് നിന്ന് സുമംഗല മുരളീകൃഷ്ണനാണ്. ഉഷാദേവി അവതരിപ്പിച്ച എന്റെ ഗാനം കേട്ടു. സൂപ്പറായി ആ പരിപാടി, നല്ല ഗാനങ്ങളായിരുന്നു. മൈൻഡ് റീചാർജും ഗംഭീരമാവുന്നു. ബാബുരാജിന്റെ ഓർമ്മകളിലൂടെ എന്ന ചിത്രീകരണം കേട്ടപ്പോഴാണ് അദ്ദേഹം ഇത്രയും ഗാനങ്ങൾ പാടിയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. മഞ്ചേരി FM-ന്റെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. എല്ലാം സൂപ്പറാണ് കേട്ടോ. 1000 അഭിനന്ദനങ്ങൾ.
1: സന്തോഷം.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് പട്ടാമ്പി കരിമ്പുള്ളി രാജനും കുടുംബവുമാണ്. ഉപബോധ മനസ്സിലേക്ക് വെളിച്ചം തരുന്നതും പഴയ തലമുറയിൽ നിന്ന് പുതുതലമുറയ്ക്ക് കൈമാറേണ്ടതുമായ ഒത്തിരി അറിവുകളുമായി ഓരോ പുലരിയിലും ഒരു സന്ദേശമായി വന്നെത്തുന്ന സുഭാഷിതം ഏറെ നന്നാവുന്നു. ഗൃഹാതുരതയുണർത്തുന്ന പഴയ ഗാനങ്ങളുമായി പി ഉഷാദേവി അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ഹൃദ്യമായി. കാവ്യധാരയിൽ ഇടശ്ശേരിയുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയും പി കുഞ്ഞിരാമൻ നായരുടെ മൺകുടത്തിന്റെ വില എന്ന കവിതയും ജി ശങ്കരക്കുറുപ്പിന്റെ യശോധര എന്ന കവിതയും ആലാപനം കൊണ്ട് ഏറെ ഹൃദ്യമായി. തൂലികയും നോവൽ വായനയും ഏറെ ഇഷ്ടപ്പെടുന്നു. എം എസ് വിശ്വനാഥന്റെ ഓർമ്മ ദിനത്തിൽ

0: കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച എന്ന ഗാനവും ഉറൂബിന്റെ ഓർമ്മദിനത്തിൽ നീലക്കുയിലിലെ ഗാനവും ഇന്നത്തെ ഗാനത്തിൽ കേൾപ്പിച്ചത് അവർക്കുള്ള ആദരാഞ്ജലിയായി.
1: പരിപാടികൾ ശ്രവിച്ച് അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ സന്തോഷം.
0: ഇനി എം കെ രാധാകൃഷ്ണൻ കാക്കൂരിൽ നിന്ന് അയച്ച കത്ത് വായിക്കാം. സംഗീത സാമ്രാജ്യത്തിലെ രാജ്ഞി എസ് ജാനകിയമ്മ കാലയവനികയ്ക്കപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുന്നു. ആ ശബ്ദമാധുര്യത്തിലൂടെ ഒഴുകിയെത്തിയ ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുമുണ്ടാകില്ല. ജൂലൈ 11 നിഴലായി ഒഴുകിപ്പോയ എസ് ജാനകിയമ്മ തീർത്ത ഗാനസാമ്രാജ്യത്തിലെ സ്വരരാഗ പുഷ്പങ്ങളിൽ നിന്ന് മഞ്ചേരി നിലയവും ഒരു കുടന്ന പൂക്കളെടുത്ത് ശ്രോതാക്കൾക്കേകി. 12 മഞ്ചേരി FM പ്രക്ഷേപണം ചെയ്ത ഗാനപംക്തികളിൽ ജാനകിയമ്മയുടെ നിറസാന്നിധ്യം അനുഭവപ്പെട്ടു. ഇതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി.
1: സന്തോഷം.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് PM വാസുദേവൻ നമ്പൂതിരിയാണ്. അനശ്വരനായ പ്രശസ്ത ചലച്ചിത്രകാരനും പ്രഭാഷകനുമായ ജോൺ പോളിന്റെ മകൾ ജിഷ ജോണുമായി സസ്നേഹത്തിൽ ഫഹദ് റാസ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായി. സ്വയം സിനിമ കാണുകയോ കുടുംബമൊത്ത് സിനിമയ്ക്ക് പോവുകയോ ചെയ്യാത്ത പിതാവിനെ കുറിച്ച് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. നല്ല അഭിമുഖമായിരുന്നു. അഭിനന്ദനങ്ങൾ. വിശ്വാസ്യതയും കൃത്യനിഷ്ഠയുമാണ് ആകാശവാണിയുടെ മുഖമുദ്രകൾ. എന്നാൽ ഇതിൽ കൃത്യനിഷ്ഠ മഞ്ചേരി FM പാലിക്കുന്നില്ല എന്ന് വളരെ ഖേദപൂർവ്വം അറിയിക്കട്ടെ. അറിയിപ്പിൽ പറയുന്നതുപോലെ പല പരിപാടികളും സമയക്രമം പാലിക്കുന്നില്ല. രാവിലെ 8:25 പരിപാടി പലപ്പോഴും 8:25 കഴിഞ്ഞതിന് ശേഷമാണ് പ്രക്ഷേപണം ചെയ്യാറ്.
1: ഈ വിമർശനത്തിൽ കാമ്പുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ചിലപ്പോഴൊക്കെ ചില പരിപാടികൾ സമയം അധികരിച്ചു പോകാറുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ഊഹിച്ചു കാണും. അത് തന്നെ കാരണം പരസ്യങ്ങൾ. പരസ്യങ്ങൾ തീർച്ചയായും ആകാശവാണി മഞ്ചേരി FM നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നല്ലേ. പരസ്യങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തേണ്ടതുള്ളതിനാൽ ചില വിട്ടുവീഴ്ചകൾ സമയത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും മൊത്തം പ്രക്ഷേപണത്തെ ബാധിക്കാത്ത വിധത്തിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്യാറുള്ളത്. ശ്രോതാക്കൾ സ്നേഹപൂർവ്വം സഹകരണം തുടരുമല്ലോ. പരമാവധി കൃത്യനിഷ്ഠ ഉറപ്പാക്കാൻ ശ്രമിക്കാം.
0: പന്താവൂരിലെ റേഡിയോ കുടുംബം ആബിദ വാഹിദ്, സഹ്ല അൻവർ, വാജിദ്, നാഫി, നൂറു, ഹാദി മുഹമ്മദ്, ദുആ മറിയം, ഹാനി ആദം, നഫീസ കുഞ്ഞിപ്പ എന്നിവർ അയച്ച കത്ത് വായിക്കാം. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശിനി സി സുഹ്രയുമായി മുനിറാമയൂർ നടത്തിയ അഭിമുഖം ഗംഭീരമായി. 8 അധ്യാപികയും കലാകാരിയുമായ ഉഷാദേവി അവതരിപ്പിച്ച എന്റെ ഗാനം പാട്ടും പറച്ചിലും കൊണ്ട് ഗംഭീരമായി. നിളയോരത്ത് നിന്ന് തുടങ്ങി കസ്തൂരി തൈലത്തോടുകൂടി സമാപിച്ച ആ പരിപാടി ശ്രവണ സുന്ദരമായി. മുഹസിൻ കുരുക്കൾ പങ്കെടുത്ത മൈലാഞ്ചി മൊഞ്ചും ഹൃദ്യമായി. ഓരോ ഗാനവും ഞങ്ങളുടെയും പ്രിയ ഗാനങ്ങൾ തന്നെയായിരുന്നു. നൌഷാദ് പുഞ്ച, സിന്ധു സുധീർ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ ശ്രദ്ധേയമായി. MM ഖാലിദ് രചനയും AT ഉമ്മർ ഈണവും നൽകി. SP പീർ മുഹമ്മദ്, MM ശൈലജ എന്നിവർ പാടിയ മാരൻ ചമഞ്ഞല്ലോ എന്ന ഗാനം തേനിശലിൽ കേട്ടു, ഏറെ ഇഷ്ടമായി. ജൂലൈ 20 ചരിത്രപഥം 1921 തിരിഞ്ഞു നോക്കിയത് അവസരോചിതമായി. MG ശ്രീകുമാർ, രഞ്ജിനി ജോസ്, ചിത്ര എന്നിവർ പാടിയ പ്രഭാതഗീതത്തിലെ ഗാനങ്ങളും ഏറെ ഇഷ്ടമായി.
1: വിവിധ പരിപാടികൾ ശ്രവിച്ച് കൃത്യമായി പ്രതികരണങ്ങൾ അറിയിച്ചതിൽ സന്തോഷം.
0: രാജി മരത്തങ്കോട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എസ് ജാനകി പാടിയ ഗാനങ്ങളുമായി വന്ന ഗാനാമൃതം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എം പ്രസന്നകുമാർ അവതരിപ്പിച്ച പാട്ടുകളും പാട്ടുവിശേഷങ്ങളും പാട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത പാട്ടുകാരി എസ് ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 23 കലാ സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്ന അഡ്വക്കേറ്റ് എം കേശവൻ നായർ അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ഇഷ്ടമായി. റേഡിയോ എന്ന മാധ്യമവുമായി തനിക്കുണ്ടായിരുന്ന ആത്മബന്ധം ആ പരിപാടിയിൽ അദ്ദേഹം പങ്കുവച്ചു. കൂടെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും നല്ല പാട്ടുകളുമായിരുന്നു. ഏറെ ഇഷ്ടമായി ആ എന്റെ ഗാനം പരിപാടി.
1: സന്തോഷം ട്ടോ.
0: അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും നന്ദിയും ആശ്വാസവും പകരാൻ മനസ്സറിഞ്ഞു പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. മറ്റൊരാളുടെ വിജയത്തെയും നേട്ടങ്ങളെയും സ്വന്തം നേട്ടമായി കാണാൻ കഴിയുന്നത് ഉയർന്ന മാനസികാവസ്ഥയുടെയും സ്നേഹത്തിന്റെയും ലക്ഷണമാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് മനസ്സിന് സമാധാനം തരും. ഇത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നു.

0: സഹജീവികളുടെ നേട്ടങ്ങളെ സ്വന്തമായി കണ്ട് ആഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. 15-ാം തീയതിയിലെ ജീവിത പാഠം ശ്രദ്ധേയമായി. അന്ന് തന്നെ കാവ്യധാരയിൽ കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിൽ നിന്നുള്ളൊരു ഭാഗം കെ ഗിരിജാവർമ്മ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. ആശിക്കുക എന്നത് വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഏതൊരു വലിയ നേട്ടത്തിന്റെയും അടിത്തറ. ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ കാണുമ്പോൾ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വെറുതെ ആശിക്കുക മാത്രം പോരാ, കൃത്യമായി എന്താണ് വേണ്ടതെന്ന് നിശ്ചയിക്കുകയും വേണം. 15-ാം തീയതി എഫ് വയലറ്റ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ സമാധാനവും ബഹുമാനവും നൽകും. എപ്പോഴും സത്യം മാത്രം സംസാരിക്കുകയും വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തത പുലർത്തുകയും മറ്റുള്ളവരോട് എപ്പോഴും നീതിയോടെ പെരുമാറുകയും തെറ്റായ വഴികളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുകയും ചെയ്താൽ മനസമാധാനം ലഭിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ വിശ്വാസവും ബഹുമാനവും നേടാനും ജീവിതത്തിൽ ഭയമില്ലാതെ മുന്നോട്ടു പോകാനും കഴിയും. 13-ാം തീയതി സിന്ധു സുധീർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ പ്രസക്തമായിരുന്നു. ഇന്ത്യൻ ഗ്രാമജീവിതങ്ങളെയും സംസ്കാരത്തെയും വളരെ ആഴത്തിൽ നിരീക്ഷിക്കുന്ന, ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ കണ്ടുമുട്ടിയ മനുഷ്യരുടെ ജീവിതം, അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവ ഹൃദ്യമായി വിവരിക്കുന്ന, ഗ്രാമീണ ജനതയുടെ നിസ്സഹായാവസ്ഥയും അവരെ സമൂഹം എങ്ങനെ അകറ്റി നിർത്തുന്നുവെന്നും തന്റെ വീക്ഷണത്തിലൂടെ വരച്ചു കാണിക്കുന്ന പ്രശസ്ത നിരൂപകനും ചലച്ചിത്രകാരനുമായ കെ രവീന്ദ്രൻ എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമായ അകലങ്ങളിലെ മനുഷ്യർ എന്ന കൃതിയെ 13-ാം തീയതി തൂലികയിൽ ടി എം ഹാരിസ് പരിചയപ്പെടുത്തിയത് ശ്രദ്ധേയമായി. അന്ന് തന്നെ തേനിശൽ പരിപാടിയിൽ എം എം ഖാലിദ് രചിച്ച്, എ ടി ഉമ്മർ സംഗീതം നൽകി, എസ് പി പീർ മുഹമ്മദും എം ശൈലജയും ചേർന്ന് ആലപിച്ച മാരൻ ചമഞ്ഞല്ലോ എന്ന മനോഹര ഗാനം വളരെയധികം ഇഷ്ടപ്പെട്ടു. മക്കളെ സ്നേഹത്തോടും കരുതലോടും കൂടി വളർത്തുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സ്നേഹനിർഭരമായ അന്തരീക്ഷം അത്യാവശ്യമാണ്. കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത്. അവർക്കു മുമ്പിൽ എപ്പോഴും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുകയും വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തുകയും ദിവസവും കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണം. 11-ാം തീയതി നൌഷാദ് പുഞ്ച അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ പക്കൽ നിന്ന് പണം വാങ്ങി സൌജന്യമെന്ന പേരിൽ ചിലർ കവർ നൽകാറുണ്ട്. എന്നാൽ ഇത് പലരും ചോദ്യം ചെയ്യാറില്ല. 11-ാം തീയതിയിലെ ജാഗ്രതയിൽ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ട വ്യക്തിക്ക് ഉപഭോക്തൃകോടതി നഷ്ടപരിഹാരം നൽകാൻ വിധിക്കപ്പെട്ടതിനെക്കുറിച്ച് വിശദീകരിച്ചത് എല്ലാ ഉപഭോക്താക്കൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം മനുഷ്യനിർമ്മിതമാകുന്നത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കാതിരുന്നതുകൊണ്ട് മാത്രമല്ല, അത്രയും പരിസ്ഥിതി ദുർബലമായ മല തുരന്ന് തുരങ്കം നിർമ്മിക്കാൻ ശ്രമിച്ചതുകൊണ്ടുകൂടിയാണ്. ഒരു പുതിയ പദ്ധതി ആലോചിക്കുമ്പോൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് ഭരണകൂടം ചിന്തിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയൊന്നും കാണുന്നില്ല. ദുരന്തം ഒഴിവാക്കുന്നതും കാലാവസ്ഥയെ അതിജീവിക്കുന്നതുമായ നയസമീപനമാണ് വേണ്ടത്. അത് വയനാട് തുരങ്കപാതയുടെ കാര്യത്തിലുണ്ടായിട്ടില്ല. അടിയന്തിരമായി തുരങ്കപാത പദ്ധതി മരവിപ്പിച്ച് പരിസ്ഥിതി ആഘാത റിപ്പോർട്ടും പരിസ്ഥിതി അനുമതിയും ഒരു സ്വതന്ത്ര സമിതി അന്വേഷിക്കുകയും പുതിയതായി പഠനം നടത്തുകയും ചെയ്ത ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കാവൂ. 10-ാം തീയതിയിലെ സമകാലികം അവസരോചിതമായി. പാട്ടുപൊലിമയിൽ ബീരാൻകോയയും സംഘവും അവതരിപ്പിച്ച കോൽക്കളി വളരെയധികം ഇഷ്ടപ്പെട്ടു.
1: വിവിധ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ ഏറെ സന്തോഷം. ചില പരിപാടികൾ നമ്മുടെ മനസ്സിൽ മുദ്രകൾ തീർക്കും, നിറമാർന്ന ഓർമ്മകൾ തീർക്കും. ചിലപ്പോൾ നമ്മുടെ വൈകാരിക ഭാവങ്ങൾ ആ മുദ്രകൾ ഒപ്പിയെടുക്കും. ആകാശവാണി മഞ്ചേരി എഫ് എമ്മിന്റെ ശബ്ദവീചികൾ നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ? ഹൃദയം പറയുന്ന വാക്കുകൾ ഇനിയും എഴുതി അയക്കുക. വിലാസമിത
0: പരസ്പരം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 67612.
1: ഹൃദയമന്ത്രണം അറിയിക്കാം ഡിജിറ്റലായും.
0: വാട്സ്ആപ്പ് നമ്പർ 9495050600.
1: ഇമെയിൽ വിലാസം
0: allindiaradio.manjeriafm@gmail.com.
1: പ്രിയരെ, ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിയറാമയൂർ,
0: ഞാൻ എം ജിഷ.
1: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: പരസ്പരം,
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

0: വാഹനത്തിന്റെ സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
8: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
10: FM പ്രധാന വാർത്തകൾ.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണ് ഇത്. 2026 പൊതുപരീക്ഷാ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ലഘു ഉദ്യോഗ് ഭാരതി ഫാർമ കോൺക്ലേവ് 2026 കേന്ദ്രമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്തു. നവീകരണം, തൊഴിലവസരങ്ങൾ, കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കി ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന് അഭിമാന നിമിഷമാണെന്ന് കേന്ദ്രമന്ത്രി ഡോ S. ജയശങ്കർ. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിനും ആത്മീയ പാരമ്പര്യത്തിനും അംഗീകാരമാണ് ഇതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൌൾ ചുഴലിക്കാറ്റ് ചൈനയിലെ ഗ്വാങ്ഡോങ് തീരത്തേക്ക് അടുത്തതിനെ തുടർന്ന് 3.5 ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ശക്തമായ കാറ്റിനും പ്രളയത്തിനും സാധ്യത കണക്കിലെടുത്ത് ഗ്വാങ്ഡോങ് പ്രവിശ്യയിൽ Level 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി അരങ്ങേറും. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സബ് ജൂനിയർ പുരുഷ ടീം സ്വർണം നേടി.
10: FM പ്രധാന വാർത്തകൾ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
13: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
12: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7:00.
14: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
16: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
17: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
16: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
10: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
18: ട്രെയിൻ സമയം.

0: ട്രെയിൻ നമ്പർ 1, 6, 3, 4, 5 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1, 6, 3, 2, 6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:49 5, 6, 6, 1, 0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
1: ട്രെയിൻ സമയം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ട് മാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
0: പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് നവഗീതങ്ങൾ. 10:15 പാദമുദ്ര നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംസാദ് ഹുസൈൻ നടത്തിയ അഭിമുഖം, 3rd. പതിനൊന്ന് മണിക്ക് മൻ കി ബാത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ കേൾക്കാം. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങളാണ്. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:40 മൻ കി ബാത്, 6:50 വയലും വീടും, 8 മണിക്ക് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ. ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം. Volkswagen Virtus, Nala Varshikam Aakhrushikikyan.
4: Volkswagen Virtus Nodapam, 1.3 lakhs rupa varadil amadikinna, Pratheka Anukoolyangalum.
3: Phoenix Volkswagen Showroom, Sandarshikyu.
5: Ini Magic Mushroom enna chitrathile gaanam kelkam.
6: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
7: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
6: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
7: മൈജി ലാഭമഴ,
6: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
6: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 28 സെക്കൻഡുമായി. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
1: പാദമുദ്ര

0: നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം കേൾക്കാം.
1: ഏകദേശം 60 വർഷത്തോളമായി സർ എഴുത്തിന്റെ രംഗത്ത് തന്നെ നിൽക്കുകയാണ്. പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അതിനിടക്ക് സാഹിത്യത്തിൽ വന്നു, അസ്തമിച്ചു. അപ്പോ എങ്ങനെയാണ് ഈ സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കാണുന്നത്?
2: എന്റെ എഴുത്ത് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കളിമുറ്റം, അതിൽ എന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ. പക്ഷെ കളിമുറ്റത്തെ പറ്റി പറയുമ്പോൾ ഇന്ന് പലർക്കും അനുഭവം എഴുത്ത് ഒരു കലാരൂപമായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ആവിഷ്കാര മാധ്യമമായിട്ട് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ഈ അനുഭവം എഴുത്ത് ഞാനൊരു 50 കൊല്ലം മുമ്പ് തുടങ്ങിയിരിക്കുന്നു. കാരണം അത് തുടങ്ങിയത് കഥ എഴുതാനുള്ള ആ ഒരു വൈമനസ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ കഥ എഴുതാൻ ആവതില്ലാത്തത് കൊണ്ടുമല്ല. ഇപ്പോൾ എഴുത്തിന്റെ തുടക്കകാലത്ത് ഈ അനുഭവങ്ങളായിരുന്നു എന്നെ എഴുത്തിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം ആ അനുഭവങ്ങളെ അതിൻ്റേതായ രീതിയിൽ ആവിഷ്കരിക്കുന്ന ആ ഒരു എഴുത്ത് മാർഗം അന്നേ തുടങ്ങിയതാണ്. എൻ്റെ എഴുത്തിനെ ഇപ്പോൾ ഒന്നാമത്തത് മലയാളം ഞാൻ പിന്നെ വീട്ടിൽ പഠിച്ച ഭാഷയാണ്, എൻ്റെ മാതൃഭാഷയല്ല, പിതൃഭാഷയാണ്. മലയാളത്തിൽ ഞാൻ കാര്യങ്ങൾ അറിയുന്നത് രണ്ട് രീതിയിലാണ് ഞാൻ മലയാളം പഠിക്കുന്നത്. ഒരു രീതി ഈ അക്ഷരമാലകൾ പഠിക്കുന്നു. ആ അക്ഷരമാലകൾ കൂടിച്ചേരുമ്പോഴുള്ള അർത്ഥം എന്താണ് എന്നുള്ള അർത്ഥം മലയാളം ഞാൻ പഠിക്കണം. അതേസമയത്ത് ആ അർത്ഥം എന്താണ് എന്നുള്ള മലയാളത്തിൻ്റെ വാക്കുകളും ഞാൻ പഠിക്കണം. അങ്ങനെയുള്ള ഒരുതരം പഠനത്തിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ ഒരുതരം ഒറ്റപ്പെടലുണ്ടായിരുന്നു. ഈ ഒറ്റപ്പെടലിലാണ് എനിക്ക് വായനയിൽ താല്പര്യം ഉണ്ടാകുന്നത്. വായനയിൽ താല്പര്യം ഇപ്പോൾ അതിന് കാരണക്കാരൻ പരേതനായ സി എച്ച് മുഹമ്മദുവായാണ്. അത് പിന്നീട് ആ ഒരു കമ്പം, ഒരു കഥ വായിക്കാനുള്ളൊരു കമ്പം, അത് വളർന്നപ്പോൾ എവിടെ എവിടെ പുസ്തകങ്ങൾ കിട്ടും എന്നുള്ള മലയാളം തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതേക്കുറിച്ച് എഴുതി പോകുന്നു. പക്ഷേ എഴുത്തിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കഥ അച്ചടിക്കാൻ തന്നെ ഒരു കാരണക്കാരൻ ഒരാളുണ്ടായി. അയാൾ ഭാഷയിൽ അക്കാലത്ത് നല്ല എഴുത്തുകാരനായിരുന്നു, ശാസ്ത്രീയ പ്രവർത്തകനും നേതാവും ഒക്കെ ആയിരുന്ന കക്ഷി. മറ്റൊന്ന് കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഞാൻ ഈ ഇടതുപക്ഷ ചായ്വുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിലെ ആളുകളൊക്കെ അക്കാലത്ത് നല്ല വായനക്കാരായിരുന്നു. അപ്പോൾ പി ആർ നമ്പ്യാർ, അങ്ങനെ മലയാളത്തിലെ ഒരുപാട് പഴയകാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഈ എം കുമാരൻ മാഷ്, വടക്കേ മലബാറിൽ. അവരൊക്കെ ഭാഷയെ സ്നേഹിക്കുന്ന, എഴുത്തിനെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു. അവർ അന്നന്ന് പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ വരികളിലെല്ലാം അച്ചടിച്ച് വരുന്ന കഥകൾ, ആ കഥകൾ വായിക്കുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും മറ്റ് ആ അഭിപ്രായം വായനക്കാരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരു പ്രത്യേക കാലം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഒരംഗമാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഥകൾ എഴുതാനും ആ കഥകൾ ഇന്ന എന്ന നേതാക്കന്മാർക്ക് വായിക്കാൻ കൊടുക്കാനും അവരത് വായിക്കാനും അവർ വായിച്ചിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാനും അവരത് വാരികകളിൽ അച്ചടിക്കാൻ കൊടുക്കുമ്പോൾ അത് അച്ചടിച്ച് വരുന്ന വാരിക കാണാനും ഒക്കെ ഉള്ള ഒരുതരം എഴുത്ത് സൗഭാഗ്യം എനിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പഠനം കഴിഞ്ഞിട്ട് ഈ എഴുത്തിൻ്റെ കാലഘട്ടത്തിലൂടെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്രസ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ജോലി വന്ന് വിളിച്ച് എന്നെ ജോലിയിൽ ഇരുത്തുകയാണ്. കാരണം അവിടുത്തെ പ്രൂഫ് റീഡറായിട്ടും മാറ്റർ നോക്കുന്ന ആളായിട്ടും ഒക്കെ അന്ന് ഈ ഇതുപോലെയുള്ള ഇക്കാല കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്. ഈ അച്ച് നിരത്തിയിട്ട് ഗാലി പ്രൂഫ് ഉണ്ടാക്കിയിട്ട് ആ പ്രൂഫ് നോക്കി തിരുത്തിയിട്ട് പേജ് കെട്ടിയിട്ടൊക്കെയുള്ള അച്ചടി പ്രവർത്തനങ്ങളും പത്രങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അത് ആ ഒരു പ്രക്രിയ എന്താണെന്ന്, ഇപ്പോൾ അച്ചടി എങ്ങനെയാണ്, പേജ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെഡിങ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അതുമായിട്ട് ഇടപഴകി അങ്ങനെയുള്ള എഴുത്തുകാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്കാലത്തെ പത്രപ്രവർത്തകന്മാരുടെ കൂടെ ജീവിച്ച അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഔദ്യോഗികമായ ജീവിതത്തിലേക്ക് ഞാൻ വീഴുമ്പോൾ എന്നെ, ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നെ സെലക്ട് ചെയ്തത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കൊല്ലം ജോലി ചെയ്യുമ്പോഴേക്ക് ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലേക്ക് എനിക്ക് ജോലിയിലേക്ക് വരേണ്ടി വന്നു. അപ്പം അന്ന് ആകാശവാണിയിൽ ആകാശവാണിയുടെ സുവർണദശ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ, കാരണം ഉറൂബ്, തിക്കോടിയൽ

0: കൊടുങ്ങല്ലൂർ, കക്കാട്, അക്കിത്തം, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരുടെ ഒരു നിരയാണ് ആകാശവാണി. ആകാശവാണിയിൽ അവരുടെ കലാസൃഷ്ടികൾ അവതരിപ്പിക്കാൻ വേണ്ടി വരുന്ന കലാകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട് ഒക്കെ. ജി ശങ്കരക്കുപ്പനൊക്കെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കാണുന്നത് അക്കാലത്താണ്. അതുപോലെ ഒളപ്പമണ്ണ കവി, അങ്ങനെയുള്ള ആളുകളെ ആ ഒരു അവസ്ഥയിലേക്ക് ആകാശവാണിയിലേക്ക് വരുന്നു. ആകാശവാണിയിലെ ഈ കാലഘട്ടത്തിലൂടെ ഒരുപാട് എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ എഴുത്തുകൾ മനസ്സിലാക്കാനും അവരുടെ ചങ്ങാത്തം നേടാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതെന്റെ എഴുത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം, ഞാൻ ഈ ചിത്രകലയിൽ
1: താല്പര്യമുണ്ട്.
0: അപ്പൊ ചിത്രകലയിൽ താല്പര്യമുള്ളതുകൊണ്ട് എം വി ദേവൻ അക്കാലത്ത് മാതൃഭൂമിയിലുണ്ട്. അപ്പോൾ എം വി ദേവന്റെ ഒക്കെ ശുപാർശ കൊണ്ട് കെ സി എസ് പണിക്കരുടെ ഒരു ശിഷ്യനായിട്ട് മദ്രാസി സ്കൂൾ ഓഫ് ആർട്സ്, അന്ന് സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു, ഇപ്പോൾ അത് കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അവിടെ ചേർന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ശില്പിയും ചിത്രകാരനുമായ റോയ് ചൗധരിയാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ. അതുപോലെയുള്ള ഇന്ത്യയിലെ പ്രശസ്ത ധൻപാൽ, രാം ഗോപാൽ തുടങ്ങിയ വലിയ ചിത്രകാരന്മാരായിരുന്നു അവിടുത്തെ അധ്യാപകന്മാർ. അപ്പൊ അവരുടെ കൂടെ കഴിയാനും ആ കാലഘട്ടത്തിൽ തന്നെ മദ്രാസി കേരള സമാജവുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. കേരള സമാജത്തിൽ ബന്ധപ്പെട്ടപ്പോൾ ജയകേരളം, അക്കാലത്ത് മലയാളത്തിലിറങ്ങിയ ഏറ്റവും പ്രശസ്തമായ ഒരു സാഹിത്യ വാരികയായിരുന്നത്, അപ്പൊ ജയകേരളത്തിൽ ബന്ധപ്പെടാൻ, കേരള സമാജത്തിലെ സാഹിതി സഖ്യങ്ങളിൽ പങ്കെടുക്കാനും സാഹിതി സഖ്യങ്ങളിലെ ഒരു അംഗമായിട്ട് അവിടെ കഥ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ട്. അവിടെ സാഹിതി സഖ്യത്തിൽ എം ഗോവിന്ദൻ, ടി പത്മനാഭൻ, എം ജി എസ് നാരായണൻ തുടങ്ങിയ അക്കാലത്തെ പ്രശസ്തന്മാരായ ഒരുപാട് എഴുത്തുകാർ മദ്രാസിയിലുണ്ട്. അവരുടെ കൂടെ കഴിയാനും അവരുടെ മുമ്പിൽ എന്റേതായ കലാസൃഷ്ടികൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഒരുതരം ഭാഗ്യം എനിക്കുണ്ടായി. ഈ ഒരു പരിചയത്തിലാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതും, ഈ ദേശാഭിമാനി പത്രത്തിലും അതുപോലെയുള്ള പത്രപ്രവർത്തനത്തിലൊക്കെ ഇടപെടുന്നതും. അവിടുന്ന് പെട്ടെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ്ടും വന്ന് വീഴുന്നത് ഞാൻ ആകാശവാണിയുള്ളൊരു സാംസ്കാരിക സ്ഥാപനത്തിലാണ്. ഇതെല്ലാം എൻ്റെ ഒരു എഴുത്ത് ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എഴുത്തിൻ്റെ ഒരുതരം യൗവനം കാലത്താണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരോടൊക്കെയുള്ള ഈ ഒരുതരം നിരന്തര ബന്ധങ്ങൾ, പിന്നെ അക്കാലത്തെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലെ കോഴിക്കോട് ഒരുതരം വല്ലാത്ത സാംസ്കാരിക ചൈതന്യം ഉള്ള കോഴിക്കോടായിരുന്നു. ആകാശവാണിയിൽ നിന്ന് ഈ കലാകാരന്മാർ, മാതൃഭൂമിയിൽ നിന്ന് കുട്ടികൃഷ്ണ മാരാർ, എൻ വി കൃഷ്ണ വാര്യാർ തുടങ്ങിയ ആളുകൾ, ഇതൊക്കെ നഗരത്തിൽ കെട്ടിമഴയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഇടപഴകുന്ന ഒരു പ്രധാന സമ്പന്നമായ ഒരു സാംസ്കാരിക സമ്പന്നത ഉള്ള ഒരു കോഴിക്കോട് നഗരത്തിലെ വൈകുന്നേരങ്ങളിൽ അവരുടെ സംഗാത്വത്തോടുകൂടി ജീവിക്കാനും ഉള്ള സൗഭാഗ്യം എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുത്ത് ജീവിതം എന്തൊരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. പക്ഷെ ഈ ഒറ്റപ്പെടലിന്റെ ഈ ആൾക്കൂട്ടത്തിൽ ഈ തനിയെ നിന്ന് ഉള്ള കാര്യങ്ങൾ കാണാനും എഴുതാനും ഉള്ള ഒരു ആവേശം എനിക്കുണ്ടായിട്ടുണ്ട്. അത് എന്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് അതൊക്കെ കൊണ്ടാകാം അവനവന്റെ ബാല്യത്തിന്റെ കയർവട്ടത്തിൽ തന്നെ മേയാൻ എന്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നതും, ഞാൻ ജീവിച്ചു പോന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു പോന്ന പഴയ അനുഭവങ്ങൾ തപ്പിപ്പെറുക്കി അത് കഥയാക്കി അവതരിപ്പിക്കാനുള്ള ത്വര എന്റെ മനസ്സിലുണ്ടാകുന്നത്.
1: അന്നത്തെ കോഴിക്കോടിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ പി ബഷീറും എല്ലാവരും കൂടെ ഉള്ള ഒരു നല്ലൊരു എഴുത്തിനൊക്കെ പറ്റിയൊരു സാംസ്കാരിക പരിസരം കോഴിക്കോട് തന്നെ.
0: അപ്പൊ എൻ പി എന്ന് പറഞ്ഞ എൻ പി താമസിക്കുന്നത് ആഴ്ചവട്ടത്തായിരുന്നു. ആഴ്ചവട്ടത്തിന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ താമസിച്ചിരുന്നത്, ഗുരുവായൂരപ്പൻ കോളേജിന്റെ അടുത്ത്. ഗുരുവായൂരപ്പൻ കോളേജിലും അന്ന് എഴുത്തിന്റെ ഘടാഗടിയന്മാർ താമസിക്കുന്ന കാലമാണ്. അപ്പൊ അങ്ങനെ ഒരുതരം എഴുത്ത് എൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നൊരു കാലം. എഴുത്തിൻ്റെ സമ്പന്നന്മാർ എൻ്റെ കൂടെ, അവരുടെ ഒരു ഒരു സ്നേഹ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരാളായിട്ട് കഴിയാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടിഷ്ണമാരാരുടെ ഷഷ്ടിപൂർത്തി ആഘോഷം കോഴിക്കോട് വലിയ ഒരു സാംസ്കാരിക സംഭവമായിരുന്നു. അതിലൊക്കെ അതിൻ്റെതായ ഒരു എന്താ ഒരാളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്യാളായിട്ട് ഒക്കെ കൂടെ കഴിയാനൊക്കെ ഒരു സൗഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണവാര്യരുടെ സാഹിത്യ സമ്മേളനങ്ങളിൽ, സാഹിത്യ ക്ലാസ്സുകളിൽ, അതുപോലെ തന്നെ ക്യാമ്പുകളിലൊക്കെ, അതൊക്കെ ഒരു എഴുത്ത് ജീവിതത്തിലെ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണത്. ഇതൊക്കെ കൊണ്ടാവാം ആവണം ഈ മലയാള ഭാഷയിൽ ജനിക്കാത്ത എനിക്ക് മലയാള ഭാഷയിൽ

0: എൻ്റെതായ ഒരു പ്രത്യേകമായ ഇടം നേടിയെടുക്കാൻ സാധിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ഒരു ഒരു എന്താ പറയുക, ഉൾബലം അല്ലെങ്കിൽ ആ ഒരു തിണ്ണബലം എനിക്കിപ്പോഴുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഈ ഒരു ചങ്ങാത്തങ്ങളുടെയും ഈ ഒരു അവരുമായുള്ള വൈകുന്നേരങ്ങളിലെ അല്ലെങ്കിൽ നിരന്തരമായ സമ്പർക്കങ്ങളിലൂടെ ഉണ്ടായ ഒരു നേട്ടമായിരിക്കും ആവണം.
1: പിന്നെ ഈ ചിത്രകലാ പഠനം ഇങ്ങനെ എഴുത്തില് ഇങ്ങനെ ഇങ്ങനെ കഥാപാത്ര സൃഷ്ടിയില് അതിലൊക്കെ സഹായകമായിട്ട് തോന്നിയിട്ടുണ്ട്?
0: കാരണം ഇപ്പോ കെ പി അപ്പൻ തന്നെ ഇങ്ങനെ ഒരു പ്രശസ്തമായ റിവ്യൂവിൽ പറയുന്നത്, ഖാദർ എഴുതുമ്പോൾ ഖാദർ കാണുന്നതിനെ ചിത്രപ്പെടുത്തുന്ന ഒരു ചിത്രകാരന്റെ മനസ്സ് ഖാദറിലുണ്ട്. അതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വർണ്ണവും അതിൻ്റെതായ പൊലിമയും ഒരു ഡയമെൻഷനും ഒക്കെ വന്നത് ഈ ചിത്ര മനസ്സുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ കഥകളിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാവും, ഞാൻ സംഭവങ്ങളെ ബോധധാരയിലൂടെയല്ല അവതരിപ്പിക്കുന്നത്. ബോധധാരയൊക്കെ കഥയുടെ രംഗത്ത് വരുന്നു എങ്കിൽ പോലും ഞാൻ മിക്കവാറും എൻ്റെ കഥകളൊക്കെ ഒരുതരം ചിത്രങ്ങളായിട്ട് രംഗങ്ങളായിട്ടാണ് എഴുതി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുത്ത് ഇല്ലേ എൻ്റെ ചിത്ര മനസ്സ് അല്ലെങ്കിൽ ചിത്രകാരൻ എന്നുള്ള എൻ്റെ ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെയാണെങ്കിൽ ഈ വർണ്ണങ്ങളുടെ ഒരു സങ്കലനമുണ്ട്. അത് ഈ വടക്കേ മലബാറിലെ ഈ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത്, അതുപോലെ സർപ്പക്കളങ്ങൾ, അതിൻ്റെ രൂക്ഷമായ കളറ്, ആ കളറിൻ്റെ ഒരു പ്രത്യേകമായ അന്തരീക്ഷം, ഈ പിന്നെ ഈ രാത്രിയുടെ ഓലച്ചൂട്ടിൻ്റെ പ്രകാശത്തിൽ ഈ നിറങ്ങൾ, നിറങ്ങളുടെ ഒരു ആറാട്ടാണ് ശരിക്കും തെയ്യം, ആ ഒരു നിറങ്ങളുടെ സമ്പന്നത, ഇത് എൻ്റെ മനസ്സിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്.
1: പിന്നെ ബഷീർ, എൻ പി മുഹമ്മദ് ഒക്കെ തുടങ്ങി വെച്ച ഈ സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ചങ്ങല പോലെയുള്ള ചില കൃതികളിൽ ഇത്തരത്തിലുള്ള ആസ്പെക്ടുകൾ ഉള്ളതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇത്തരം സമുദായ പരിഷ്കരണ ശ്രമങ്ങളെ എങ്ങനെയാണ് എഴുത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്?
0: ചങ്ങല എന്റെ, ഞാൻ പറഞ്ഞല്ലോ എന്റെ കുട്ടിക്കാലം, ഇപ്പം ഇളയമ്മയുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്റെ ഉപ്പയുടെ ഉമ്മ, എന്ന് വെച്ചാൽ ഞങ്ങൾ ഉമ്മാമ എന്ന് പറയാവാതെ, അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അത് മുസ്ലിം പള്ളികളും മുസ്ലിം അന്തരീക്ഷവും ആയിരുന്നു അവിടെ. അപ്പം അവിടുത്തെ പള്ളിയും പള്ളി ആചാരങ്ങളും അത് എൻ്റെ ഒരു 10-12 വയസ്സ് വരെ അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാധീനിച്ചല്ല, അതെൻ്റെ ജീവിതചര്യയായി മാറിയതാണ്. അപ്പം അത് മുസ്ലിം സമുദായത്തെ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സാമൂഹ്യ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇപ്പോൾ നോമ്പ് പോലുള്ള കാര്യങ്ങൾ, പെരുന്നാൾ പോലുള്ള കാര്യങ്ങൾ, മാസം ഉറപ്പിക്കലുള്ള കാര്യങ്ങൾ, ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പള്ളിക്കകത്തുള്ള അനുഷ്ഠാന ക്രമങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നോവലുകൾ നമുക്ക് ഇല്ലായിരുന്നു.
2: പാദമുദ്ര.
3: നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം സമാപിച്ചു.
2: നിർവഹണം ടി വി അശ്വതി.

0: സജ്ജമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ഡിയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുർ.

0: ആരോഗ്യം എന്നും രാവിലെ 7:40
1: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: Volkswagen Virtus, Nala Varshikam Aakarshikkukayanu.
4: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
3: Phoenix Volkswagen Showroom sandarshikkuu.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
6: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
5: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
6: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
5: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 33:02. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം നാരായം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

ചിത്രം വാത്സല്യം. ഗായകർ യേശുദാസ്, ചിത്ര രചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്.

ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ July 4 രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്ജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൌരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാർ

ാരിയായി പി വി സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായികരംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവസഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൌശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൌശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ
വകു സംരക്ഷിക്കാനുള്ള

അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത്

രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവം

0: ഉത്സവത്തിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 അതിന്റെ വിൽപ്പന 6 വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്.

അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

0: സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം.

0: മഞ്ചേരി എഫ് എം സമയം 11 മണി കഴിഞ്ഞ് 58 മിനിറ്റും 25 സെക്കൻഡും.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പുർ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
7: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
8: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കേണ്ടെന്ന എല്ലാരും പറയുന്നത്,
9: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
8: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
9: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
11: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
0: സമയം 12 മണി. മഞ്ചേരി എഫ് എം മധ്യാഹ്ന പ്രക്ഷേപണം. ഏറ്റവും പുതിയ വാർത്തകളുമായി
2: എഫ് എം പ്രധാന വാർത്തകൾ.
0: ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി. ജൂലൈ 4 ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ പ്രചാരണം ബഹുജന പ്രസ്ഥാനമായി മാറിയതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തത് യുവാക്കളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് നരേന്ദ്രമോദി. വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൌരനെയും അഭിമാന പുളകിതനാക്കിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ആക്രമണത്തിനിരയായ ചരക്കുകപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ എംബസി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ മണ്ണിടിച്ചിലെ തടസ്സം നീക്കം ചെയ്തു. 4474 തീർത്ഥാടകരുടെ പുതിയ സംഘം ജമ്മുവിലെ ബേസ് ക്യാമ്പിൽ നിന്ന് അമർനാഥ് യാത്രയ്ക്കായി തിരിച്ചു. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ സബ് ജൂനിയർ പുരുഷ ടീം സ്വർണം നേടി. പാകിസ്ഥാനെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
2: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
12: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
12: ഫോൺ 9895357069.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
14: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
15: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
16: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
17: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
18: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
19: ട്രെയിൻ സമയം

0: തിരൂരിലെ സമയം 120:76, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 16:605 മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 161:59 ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ എക്സ്പ്രസ് 1:08, 12:617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗൾദ്വീപ് എക്സ്പ്രസ് 1:48 തിരൂരിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 566:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
8: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റിലും 75% വരെ വിലക്കുറവ്.
7: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
8: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: സമയം 12 കഴിഞ്ഞ 4:56. ഇനി ആകാശവാണി ന്യൂസ് ഡെല്ലറിലെ.
9: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. Prime Minister Narendra Modi remembered the brave hearts of the nation today on the occasion of Kargil Vijay Diwas, stating that India is continuously scaling new heights, be it in defence production, defence exports, or political cooperation with friendly nations. Addressing the nation in his Mann Ki Baat program on Akashvani, Mr. Modi said, "Today, the 26th of July, is a date that does not require a calendar to be remembered, as Kargil Vijay Diwas is being celebrated today.
10: Aaj Kargil Vijay Diwas hai. Ye din hame garv se bhar deta hai. Ye din hame apne veer jawanon ke adbhut sahas ki yaad dilata hai. Kargil ki unchi unchi chotiyan, kathin mausam, dushman ki chunauti, har paristhiti hamare sainikon ke samne thi. Lekin unka hausla har chunauti se bada tha. Unhone maa Bharati ki raksha ke liye apna sarvasva arpit kar diya. Aaj Kargil Vijay Diwas par main sabhi veer shahidon aur veer sainikon ko shraddhapurvak naman karta hu.
9: The Prime Minister said that a special Shaurya Vijay Yatra has been organized this year, which began on the 14th of July from the National War Memorial in Delhi. This motorcycle rally will reach the Kargil War Memorial in Dras. Its message is one ride, one nation, one salute. Mr. Modi said that this journey reminds everyone that the sacrifice made for the nation can never be forgotten. Mr. Modi said India is continuously strengthening her technological capabilities. He highlighted the recent induction of INS Mahendragiri into the Indian Navy.
10: कुछ दिन पहले भारतीय नौसेना में INS Mahendragiri शामिल किया गया. यह आधुनिक जंगी जहाज भारत में ही डिजाइन किया गया है, भारत में ही बना है. इसमें 75% से अधिक स्वदेशी सामग्री का उपयोग हुआ है. यह आत्मनिर्भर भारत की बढ़ती शक्ति का प्रतीक है. इसी महीने DRDO ने पिनाका लॉन्ग रेंज गाइडेड रॉकेट का भी सफल परीक्षण किया. इस सफलता के पीछे हमारे वैज्ञानिकों और इंजीनियरों का सामूहिक परिश्रम है. 2-3 दिन पूर्व ही DRDO ने कुशा मिसाइल का भी सफल परीक्षण किया है.
9: The Prime Minister said every Indian is filled with pride following the successful launch of Vikram 1 last Sunday. He elaborated that it is India's first rocket developed by the private sector. Mr. Modi praised young innovators for displaying remarkable skill, passion and patience. Speaking about the Catch the Rain campaign, Prime Minister Modi said a special nationwide campaign has been underway since the 4th of July.
10: कैच द रेन का संदेश बहुत सीधा है. जब बारिश गिरे पानी को वहीं सहेजिए. इसलिए 4 जुलाई से देश भर में एक विशेष अभियान भी चलाया जा रहा है.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
3: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
7: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
9: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
10: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
9: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
10: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05 ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7
11: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744550424.
9: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
10: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
9: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
10: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
14: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
15: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
16: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
15: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
16: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
17: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദന

0: ഇടതിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഫോക്സ്വാഗൻ പർച്ചേസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
9: ഇനി ആശാരദയം സംഘം ആലപിച്ച ഗാനം.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
2: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: Volkswagen Virtus, Nala Varshigam Aghoshikkukayanu.
8: Volkswagen Virtusinodoppam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
7: Phoenix Volkswagen Showroom sandarshikkuu.
9: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
12: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
13: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
14: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
15: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
16: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
17: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
18: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: ഇന്നത്തെ ഗാനം
18: എന്നും രാവിലെ 7:35.
19: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
18: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
13: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
19: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
18: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
19: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
18: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
19: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
18: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
20: ഇശൽ സമാപിച്ചു.

ജാലകം. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ധനസഹായ പദ്ധതിയായ വിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചു. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. താൽപര്യമുള്ളവർക്ക് അപേക്ഷകൾ അതത് ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ഓഫീസുകളിൽ ലഭ്യമാണ്. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 0495-23-78-9-2-0. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0495-23-7-8

9920. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളി വിഹിതം അടക്കുന്നതിന് 36 മാസം വരെ കുടിശ്ശിക വരുത്തിയവർക്ക് 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക അടക്കാമെന്നും ഉടമ വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് പരമാവധി 4 തവണകളായി 2027 സെപ്റ്റംബർ 30-നകം അടച്ചു തീർക്കാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ജാലകം സമാപിച്ചു.

ആകാശവാണി മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 38 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൌതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ ദിവസിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
0: ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. DRDOയുടെ കുശ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും കൈവരിച്ച പുരോഗതിയും INS മഹേന്ദ്രഗിരിയുടെ കമ്മീഷനിങ്ങും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളും പ്രതിരോധ ഉപകരണങ്ങളും ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഡ്രെയിൻ കാ സന്ദേശ് ബഹുത് സീധാ ഹൈ. ഇസ്കെ തഹത് ബാരിഷ് കെ പാനി കെ സഞ്ചയൻ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാനെ ജലസ്രോതോ കെ പുനർജീവൻ ഓർ വൃക്ഷാരോപണ കോ നയി ഗതി ദി ജാ റഹി. മുജെ ബഹുത് ഖുശി ഹൈ കി ഗാവ് ഹോ യാ ഷഹർ, പഞ്ചായത്തെ ഹോ യാ സാമാജിക്.

0: संस्थाएं हर जगह लोगों ने बढ़ चढ़कर भागीदारी की है।
1: ഏക് പേട് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ കൈത്തറി ദിനം അടുത്തമാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം ഇവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കമ്പുകം ക്ലബിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
0: मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है.
1: സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്ദുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
1: പരിസ്ഥിതിക്ക് വെല്ലുവിളിയായ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തവണയും മൈ ജിഒവിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27-ാം വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന്

0: അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. രണ്ടാഴ്ചയോളം നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോട് നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 കഴിഞ്ഞ 40:28. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
2: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധ കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്. അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി

ായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ, ബീറ്റ അമൈലോയിഡ്, ടാവു എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ്

ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് BFAST, B ഫോർ ബാലൻസ്, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E ഫോർ ഐസ്, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F ഫോർ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A ഫോർ ആംസ്, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവിരോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ. 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്സ്. അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട് ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും.
പിന്നെ

0: നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര, ഇവയൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഒന്ന്, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: മലയാളത്തിൽ വാർത്തകൾ
3: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുമ്പിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
4: കുറച്ച് ദിൻ പഹലെ ഭാരതീയ നൌസേന മേ INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാ ഗയാ. യേ ആധുനിക ജംഗി ജഹാജ് ഭാരത് മേ ഹീ ഡിസൈൻ കിയാ ഗയാ ഹൈ, ഭാരത് മേ ഹീ ബനാ ഹൈ. ഇസ്മേ 75% സേ അധിക സ്വദേശി സാമഗ്രി കാ ഉപയോഗ ഹുവാ ഹൈ. യേ ആത്മനിർഭർ ഭാരത് കി ബഢ്തി ശക്തി കാ പ്രതീക ഹൈ.
3: DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ സമീപകാലത്ത് കൈവരിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ ഫുട്ബോളിലൂടെ സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്ന അധ്യാപകൻ ശ്രീ അഭിലാഷിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിലാണ് അക്ഷര കമ്പുക എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ്

0: ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
1: ये देखकर खुशी होती है कि भारत में ओलंपियाड्स और हैकेथॉन्स का कल्चर निरंतर बढ़ रहा है. मुझे विश्वास है कि देश के अधिक से अधिक युवा ऐसे फोरम्स में अपना इंटरेस्ट दिखाएंगे और भारत का परचम भी लहराएंगे.
0: അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇവർ അഭിമാനത്തോടെ സംരക്ഷിക്കുന്നതായി പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ച് വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥനയിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷത്തിനുശേഷം ഗിർവനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർ ഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന് ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് 27-ാമത് കാർഗിൽ വിജയ ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി

0: മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂ എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

ഇനി ഈ നിലയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. ഇപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയച്ചോളൂ. നമ്പർ പറഞ്ഞു തരാം, 94 95 0 50 600. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 ഗാനം മഞ്ജുഷ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, ചലച്ചിത്ര ഗാനങ്ങളാണ് 3 മണിക്ക്. സ്നേഹദൂത് പ്രക്ഷേപണ സമയം 3:15. സ്നേഹദൂതിലേക്കും ഗാന മഞ്ജുഷയിലേക്കും ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ വഴി പാട്ടുകൾ ആവശ്യപ്പെടാം. 94 95 0 50 600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അയച്ചോളൂ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്കുണ്ട് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 5:35 രാമായണ പാരായണം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി. 6:50 വയലും വീടും. 8 മണിക്ക് മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

സമയം ഒരു മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. കീഴാറ്റൂരിൽ നിന്ന് അച്ചുണ്ണി സ്ഥിരം ശ്രോതാവാണ്. അദ്ദേഹം കത്തുകൾ വഴി കത്തിലൂടെയാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കേൾക്കേണ്ട പാട്ട് നീയത്ര ധന്യ എന്ന ചിത്രത്തിൽ ONB എഴുതി ദേവരാജനേനമിട്ട് യേശുദാസ് പാടിയ ഗാനം. അച്ചുണ്ണിക്കൊപ്പം നമുക്കും കേൾക്കാം ആ ഗാനം.

മലപ്പുറം ഡൗൺഹിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 ബാച്ചിലെ ഡിഎൽഡ് ഉർദു ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 31 വെള്ളിയാഴ്ച രാവിലെ 9 നടക്കും. അപേക്ഷ സമർപ്പിക്കാത്തവർക്കും യോഗ്യത അനുസരിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത സമയത്ത് ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പലിന്റെ അറിയിപ്പിൽ പറയുന്നു. പെരിന്തൽമണ്ണ സബ്രീജിന്

0: ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ വലിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ഉത്തരവായി. പെരിന്തൽമണ്ണ ടൌണിൽ നിന്നും 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 3500 മുതൽ 4000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ RTO ഓഫീസ് ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകാൻ താൽപര്യമുള്ള ഉടമകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. കെട്ടിടം വിട്ടു നൽകാൻ താൽപര്യമുള്ളവർ പെരിന്തൽമണ്ണ ജോയിന്റ് RTOയുമായി ബന്ധപ്പെടണം. ഫോൺ 04 9 3 3 22 0 8 5 6.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ഇനി ഓറം ജോൺ പാലാരിവട്ടത്തിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം പിക്നിക്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ. ഗാനം ആരംഭിച്ചത് ജയചന്ദ്രനും സംഘവും ചേർന്ന്.

0: ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, മലപ്പുറം ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യുവജനങ്ങൾക്കായി മലപ്പുറം ജില്ലാതലത്തിൽ

0: റെഡ് റിബൺ ക്യൂസ് മത്സരവും റെഡ് മാരത്തോണും സംഘടിപ്പിക്കുന്നു. എച്ച് ഐ വി, എയ്ഡ്സ്, രക്തദാനം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണാർത്ഥം നടത്തുന്ന ക്യൂസ് മത്സരം അടുത്ത മാസം രാവിലെ 10 അടുത്ത മാസം 4 രാവിലെ 10 കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു ബ്ലോക്കിൽ നിന്ന് 2 വീതം 17 മുതൽ 24 വരെയുള്ള യുവജനങ്ങൾക്കായി നടത്തുന്ന 5 മാരത്തോൺ അടുത്ത മാസം 5 രാവിലെ 7 മലപ്പുറം MSP സ്കൂളിന് മുന്നിൽ ആരംഭിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി നടത്തുന്ന മാരത്തോണിലും കിഡ്സ് മത്സരത്തിലും ആദ്യ 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5,000, 4,000, 3,000 രൂപ വീതം ക്യാഷ് പ്രൈസ് ലഭിക്കും. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 1 99 475 38 800 എന്ന നമ്പറുകളെ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.
1: ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 അധികം
2: നേടാം.
3: ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം നൽകി MG ശ്രീകുമാറും SPB ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു യാത്രമൊഴി. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു പടിഞ്ഞാറ്റുമൂരിൽ നിന്ന് റീജ രാജേഷ്, രത്നകുമാരി, ആയുഷ് കൃഷ്ണ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: താലപ്പൊലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു CM കോമളവള്ളി.

0: വിൽക്കുറവ്. മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചെറുതുരുത്തിൽ നിന്നും റസിയ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് യേശുദാസും ചിത്രയും ചേർന്ന് ചിത്രം പ്രണയവർണ്ണങ്ങൾ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: പുലാമന്തോളിൽ നിന്ന് ആബിദ സി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം അഹിംസ, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം മേറ്റിയുമർ, ഗാനം പാടിയവർ യേശുദാസും ജാനകിയും.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തില് നാളികേരത്തിന്റെ നാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനെ കാത്തിരിക്കുന്നു ഖദീജ വേങ്ങര. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു.
0: പണിയിൽ നിന്നല്ല,
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: വിഷ്ണുലോകം എന്ന സിനിമയിലെ പാട്ട് ആവശ്യപ്പെടുന്നു സുഭാഷ് നെല്ലങ്ങര നടുവത്തുനിന്ന്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ഗാനം ആലപിച്ചത് MG ശ്രീകുമാറും സുജാതയും ചേർന്ന്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: കൈതബർ രചിച്ച് എസ് എ രാജ്കുമാർ സംഗീതം നൽകി. കാർത്തികും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അനന്യ അടണപ്പാറ. ചിത്രം വേഷം.

കൈതപ്രം എഴുതി കൈതപ്രം വിശ്വനാഥനെ നിമിട്ട് ചിത്രപാടിയ ഗാനം ഇനി. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് പങ്കജവല്ലി വാലിലാപ്പുഴ.

0: ഇഷ്ടഗാനങ്ങൾ ഇന്ന് ഇതുവരെ. ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷ. ഇതിൽ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 94 95 50 600 ഈ നമ്പറിൽ വാട്സപ്പ് വഴി പാട്ടുകൾ ആവശ്യപ്പെടാം. സമയം 1 മണി കഴിഞ്ഞ 55:30 ഏറ്റവും പുതിയ വാർത്തകളുമായി. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്നും ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. കശ്മീരിൽ പുല്ലും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വഗു എന്ന പായയുടെ ഉപയോഗവും പ്രചാരണവും വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി. പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അടുത്തമാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനമാഘോഷിക്കുമ്പോൾ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കണമെന്ന് നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. വിജിലൻസ് കമാൻഡോസ് ഇനീഷ്യേറ്റീവ് പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് അടുത്ത ബുധനാഴ്ച രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വാഗമണിലെ കയ്യേറ്റം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി APഅനിൽകുമാർ. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
6: ദിവസവും കാലത്ത് 6:35.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
8: ട്രെയിൻ സമയം.
0: അങ്ങാടിപ്പുറത്തെ സമയം ആദ്യം. ട്രെയിൻ നമ്പർ 566-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 ട്രെയിൻ നമ്പർ 16-325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും. തിരൂരിലെ സമയം പറയാം. 120-75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19. 16-324 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34. 12-202 തിരുവനന്തപുരം ലോകമാന്യത്തിലെ ഗരീബ് രഥ് എക്സ്പ്രസ് 2:54. 16-650 കന്യാകുമാരി മാംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് 2:55. 22-609 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 2 മിനിറ്റ് വൈകി 3:01 തിരൂരിൽ എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
12: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
11: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
12: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
14: എന്നും രാവിലെ 8:03.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ.

ആകാശവാണി മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റും 8 സെക്കൻഡും. ഇപ്പോൾ ഗാനം മഞ്ജുഷ കേൾക്കാം. ആദ്യ ഗാനം ഷിൻസി അനീഷ് ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഇന്ത്യൻ. രചന വൈരമുത്തു. സംഗീതം എ ആർ റഹ്മാൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഹീറോ നമ്പർ 1 എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു ആലപിച്ച ഗാനത്തിനെ കാത്തിരിക്കുന്നു അനു സോനു.

ഇനി ചെമ്പ്രക്കാട്ടിൽ നിന്ന് മോഹൻദാസ് ആലപിച്ച ആവശ്യപ്പെട്ട ഗാനം ചിത്രം മൗനം സമ്മതം. ഈ ഗാനം ആലപിച്ചത് യേശുദാസും ചിത്രയും ചേർന്ന്.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: നിലമ്പൂരിൽ നിന്ന് സൂധ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ധാൽ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: അഷ്റഫ് കൈപ്പുറം ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മീര, രചന വാലി, സംഗീതം ഇളയരാജ, ഗാനം പാടിയവർ SPBയും ആശാ ഭോസ്ലെയും ചേർന്ന്.

ഗാനം മഞ്ജുഷ ശ്രോതാക്കളിൽ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. 3:15 കേൾക്കാം സ്നേഹദൂത സന്ദേശ ഗാന പരിപാടി. 94 95 0 50 600 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചോളൂ.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: ഇനി ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 5:35 രാമായണ പാരായണം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ.
8: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
9: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
8: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
9: മൈജി ലാഭമഴ,
8: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
12: നേടാം.
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.
7: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 6:10 സുഭാഷിതം നജാത്തുള്ള തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:15 രാമായണ പാരായണം, 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം, 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഫലവൃക്ഷ തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് SHM നൽകി വരുന്ന ധനസഹായങ്ങൾ, ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. കാലാവസ്ഥ, അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. തുടർന്ന് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജൂലിയസ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം, ട്രെയിൻ സമയം, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, രക്തസമ്മർദ്ദത്തിന്റെ ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 അന്വേഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

മുൾമണ്ണ ഇന്നത്തെ ഗാനം. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുർ ആരോഗ്യത്തിൽ പ്രസവാനന്തര മാനസിക ആരോഗ്യം ആയുർവേദ ഡോക്ടർ സജന നവാസ് സംസാരിക്കുന്നു. ദൃശ്യം ഐക്കർക്ക് ഹോസ്പിറ്റൽ തൃശൂർ എഞ്ചാവക്കാട് കാവ്യധാരയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ മഞ്ഞുതുള്ളി എന്ന കവിതയിലെ ഭാഗം സി കെ ബീന ചൊല്ലുന്നു. തൂലികയിൽ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം. കോരമ്പിൽ ഹോസ്പിറ്റലിൽ പാണ്ടിക്കാട് ഓണമഞ്ചേരി പാട്ടുപൊലിമ എഫ് എം. പ്രധാന വാർത്തകൾ. ആര്യ ഐക്കെയർ ഹോസ്പിറ്റലിലെ വർക്കേഴ്സ് ആൻഡ് തൃശൂർ ട്രെയിൻ സമയം. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും മഞ്ചേരി എൻ എസ് എസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനുമായ സന്തോഷ് വള്ളിക്കാട് സംസാരിക്കുന്നു. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം, ഐക്യ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനിസൽ, ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. എട്ട് മുപ്പതിന് കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസർഡ് പരിപാടി. തുടർന്ന് 8:40 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, ഇസൈ മഴ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഈശൽ ജാലകം. 12:25 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. എന്റെ ഗാനം 3:00 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 കേൾക്കാം 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. 5:35 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: റയാൻസ് സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ്
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
0: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
0: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
7: സമയം 2:55. ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്ത.

0: കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ മൻ കി ബാത്തിൽ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. കാച്ചി ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലനം നടത്തുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനെക്കുറിച്ചും പ്രത്യേക പരാമർശം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയ ദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന പരിപാടികളിൽ സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു. കുറ്റിപ്പുറത്ത് വളാഞ്ചേരി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. മൂന്നു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ടിന്റെ ഭാഗമായി കൊച്ചി ഇൻഫോ പാർക്ക് മേഖലയിൽ നിന്ന് രാസലഹരിയുമായി രണ്ടു പേരെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. സംസ്ഥാനത്ത് നാളെ മുതൽ അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ വേ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.
1: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പൂർ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: ട്രെയിൻ സമയം.
0: അങ്ങാടിപ്പുറത്ത് സമയം ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറത്ത് എത്തിച്ചേരും. ഇനി തിരൂരിലെ സമയം 22:609 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 2 മിനിറ്റ് വൈകി 3:01, 22:113 ലോകമാന്യത്തില തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് 1 മണിക്കൂർ 1 മിനിറ്റ് വൈകി 3:30 എത്തിച്ചേരും. ഈ വണ്ടി 2:29 തിരൂരിൽ എത്തേണ്ടതായിരുന്നു. ഇന്ന് 3:49 എത്തേണ്ട 20909 തിരുവനന്തപുരം പോർബന്തർ സൂപ്പർഫാസ്റ്റ് റദ്ദാക്കിയിട്ടുണ്ട്. 163:46 തിരുവനന്തപുരം ലോകമാന്യ നേത്രാവതി 4:18, 16:611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 തിരൂരിൽ എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
8: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
9: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
8: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
9: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
11: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
10: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
11: ഫോൺ 9895357069.
12: ആകാശവാണി മഞ്ചേരി FM. ഇപ്പോൾ സമയം 3:00.

ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശാന്ത പി നായർ പാടിയ ഗാനം, രചന വയല രാമവർമ്മ, സംഗീതം കെ രാഘവൻ. ചിത്രം കൂടപ്പിറപ്പ്.

മഞ്ചേരി എഫ് എം സമയം 3:15. സ്നേഹദൂത്. സന്ദേശഗാന പരിപാടി. ജയശ്രീ പോത്തുകലിന്റെ സന്ദേശം ആദ്യം വായിക്കാം. വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടത്. പണം കയ്യിലുണ്ടെങ്കിൽ ചുറ്റും ബന്ധുക്കളുടെ ബന്ധുക്കളും ഉണ്ടാകും. എന്നാൽ ഒന്നുമില്ലാത്ത സമയത്തും ഞാനുണ്ട് എന്ന് പറയുന്നവരാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പാദ്യം. കാരണം സമ്പത്ത് ഒരു നാൾ നഷ്ടപ്പെടാം. ആത്മാർത്ഥമായ മനുഷ്യർ ജീവിതം മുഴുവൻ കരുത്തായി കൂടെയുണ്ടാകും. ജയശ്രീ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. എന്തായാലും അവർ ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് പോകാം. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടഞ്ഞു. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസും ചിത്രയും വെവ്വേറെ പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എസ് ചിത്ര പാടിയൊരു ഗാനം തന്നെ ആയിക്കോട്ടെ. കൈതപ്രം എഴുതി രവീന്ദ്രൻ ഇണമിട്ട ആ ഗാനം ജയശ്രീ പോത്തുകലിനായി ഇതാ സമർപ്പിക്കുന്നു.

0: മുഹമ്മദ് ആവശ്യപ്പെട്ട ഗാനം വരും ഇടവേള കഴിഞ്ഞാൽ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC Applied.

പി.വി. മുഹമ്മദിന്റെ സന്ദേശം വായിക്കാം. നമ്മിലുള്ള ഏറ്റവും വലിയ ആയുധവും ശക്തിയും നമ്മുടെ ആത്മവിശ്വാസം മാത്രമാണ്. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ മറ്റെല്ലാം തകർന്നാലും നമുക്ക് സാധിക്കും എന്ന നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. തോറ്റുപോയെന്ന് ലോകം വിധി എഴുതുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ തീപ്പൊരിയായി ആ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയാണ് പി.വി. മുഹമ്മദ് വടക്കേ വാവനിൽ നിന്ന് വാട്സപ്പ് വഴി സന്ദേശം അയച്ചത്. അതെ, തകർച്ചയിൽ പതറാതെ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആത്മവിശ്വാസം കൈമുതലായി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത വിജയം സുനിശ്ചിതം. ഇന്ന് സ്നേഹദൂതിൽ കളിവീട് സിനിമയിലെ മനസ്സൊരു മാന്ത്രിക കൂട് എന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ് രമേശ് നായർ എഴുതി, മോഹൻ സിതാര ഇണമിട്ട്, യേശുദാസ് പാടിയ ഗാനം ഇതാ കേട്ടോളൂ.

0: രാധാകൃഷ്ണൻ എം കെ കാക്കൂരിന്റെ സന്ദേശം വായിക്കാം. ഇടവേള കഴിഞ്ഞ്
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ.

0: സ്വന്തമാക്കുന്ന കിയ ക്ലാരിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: രാധാക്ഷൻ എം കെ കാക്കൂർ. സ്നേഹദൂതിനും ബഹുമാനപ്പെട്ട അവതാരകർക്കും ഈ വാണിദാസന്റെ വന്ദനം. റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നവരെ, നിങ്ങൾ സശ്രദ്ധം പ്രവർത്തിക്കുക. കാൽനടക്കാരെ, നിങ്ങളും അതുപോലെ ചെയ്യുക. ഒരു വേള അശ്രദ്ധയിൽ വന്നുപെടുന്ന ആപത്തുകളെക്കുറിച്ച് ചിന്തിക്കുക. ഇത്രയും വായിച്ചപ്പോൾ തന്നെ അല്പം മുമ്പ് കുറ്റിപ്പുറത്ത് ഒരു ബസ് മറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. തുറന്നു വായിക്കാം. വൈമാനികരെ, കപ്പിത്താന്മാരെ, നിങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുക. ജലാശയങ്ങളിൽ ഇടപെടുന്നവരെ ജാഗ്രത പുലർത്തുക. നീന്തൽ പഠിക്കുക. മരം കയറ്റക്കാരെ, വാർപ്പ് പണിക്കാരെ, പെയിന്റർമാരെ, മരപ്പണിക്കാരെ, നിങ്ങൾ ഉയരത്തിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി സശ്രദ്ധം പ്രവർത്തിക്കുക. ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ടെന്ന് ചിന്തിക്കുക. പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളെ നിങ്ങൾ സംസ്കൃത ചിത്തരാക്കുക. റാഗിംഗ് ഒരു കാരണവശാലും പാടില്ല. ആരോഗ്യകരമായ രീതിയിൽ പിന്നിരക്കാരോട് പെരുമാറുക. സൗഹൃദമുണ്ടാക്കുക. ലഹരി വസ്തുക്കൾ ഒട്ടും ഉപയോഗിക്കരുത്. പഠനത്തിൽ ശ്രദ്ധയൂന്നുക. ഭാവി പൗരന്മാരാണ് നിങ്ങൾ. നാളെ രാജ്യത്തെ നയിക്കേണ്ടവരാണ് നിങ്ങൾ. വൈദ്യുതി ഉപകരണങ്ങൾ, ഗ്യാസ് എന്നിവ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ഇവ രണ്ടിലും തീ ഉണ്ടെന്ന് ചിന്തിക്കുക. വൈദ്യുതിയിൽ ഷോക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ആപത്ത് വന്നിട്ട് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാട്ടിലൂടെ പോകുന്നവരെ, മൃഗങ്ങളും ഇഴജന്തുക്കളും ഉണ്ടെന്ന് ചിന്തിച്ച് ഉപാധികൾ സ്വീകരിക്കുക. കാമുകി കാമുകന്മാരെ, അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത്. മനസംയമനം പാലിക്കുക. എടുത്തുചാട്ടം പാടില്ല. വാക്കുകൾ പറയുമ്പോൾ അതീവ ശ്രദ്ധ വയ്ക്കുക. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ല. തെറ്റുപറ്റാത്തവരില്ല എന്ന സത്യം മനസ്സിലാക്കുക. തെറ്റുകൾ തിരുത്തി ജീവിതം നയിക്കുക. പ്രകൃതിക്ക് നാശം വരുത്തരുത്. പരിസ്ഥിതി സംരക്ഷണം നടപ്പിലാക്കുക. മാനുഷിക മൂല്യങ്ങൾ വളർത്തുക. മാനവികതയുടെ വക്താക്കളാകുക. ഇങ്ങനെ വളരെ വിശദമായി തന്നെ പൊതുവായ ഒരു ബോധവൽക്കരണ സന്ദേശമാണ് സമൂഹത്തിന് രാധാകൃഷ്ണൻ എം കെ നൽകിയിട്ടുള്ളത്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ശരശയ്യ എന്ന സിനിമയിലേതാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. എം ജി രാധാകൃഷ്ണനോടൊപ്പം മാധുരി പാടിയ ഗാനം ഇതാ കേട്ടുള്ളൂ.

0: ഷീജ ദാസ് തൃശൂരിൽ നിന്ന് അയച്ച സന്ദേശം വായിക്കാം. ഇടവേള കഴിഞ്ഞ്.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: ഷീജ ദാസ് തൃശൂരിൽ നിന്ന് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലേക്ക് പോകാം. ഒത്തിരി സ്നേഹത്തോടെ സ്നേഹദൂത്. ഒരു സുപ്രഭാതത്തിൽ പ്രതീക്ഷിക്കാതെ എന്റെ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. മനസ്സിന് ഒരുപാട് വിഷമമായി, എങ്കിലും അതൊക്കെ അതിജീവിച്ചു. ജൂലൈ 28 അവരുടെ 9th വിവാഹ വാർഷികമാണ്. ദിജീഷ് ആൻഡ് ആതിര, രണ്ടു മക്കളാണ് അവർക്ക്, ധർഷിത് ആൻഡ് ധൻവിക. അവർക്ക് വേണ്ടി പമ്പരം എന്ന സിനിമയിലെ വരിക നീ വസന്തമേ എന്ന പാട്ട് വയ്ക്കാമോ എന്നാണ് ഷീജ ദാസ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവർ 9th വിവാഹ വാർഷികത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും നാളെയാണ് ജൂലൈ, നാളെയല്ല മറ്റന്നാൾ 28 അല്ലേ, വിവാഹ വാർഷിക ദിനത്തിൽ അവർക്ക് മുൻകൂറായി ആകാശവാണിയുടെ 9th വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ. പമ്പരം എന്ന സിനിമയിലെ ജോളി എബ്രഹാമും സഹഗായികയും പാടിയ ആ ഗാനം ഇതാ കേട്ടോളൂ.

എ ടി ഉമ്മറിന്റെ സംഗീതം, ചിറയൻകീട് രാമകൃഷ്ണൻ നായരുടെ വരികൾ, ജോളി എബ്രഹാമും എസ് ജാനകിയും പാടിയത്, ചിത്രം പമ്പരം.

0: മുഹമ്മദ് താനി തിരുവമ്പാടി സന്ദേശം വായിക്കാം ഇടവേള കഴിഞ്ഞ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: മക്കളുണ്ടെന്ന് കരുതി ഇനി ആരും അഹങ്കരിക്കേണ്ട. എത്രയെത്ര അച്ഛനമ്മമാർ മക്കളെ നോക്കാതെ കഷ്ടപ്പെടുന്നു. മകനെ നിനക്ക് വേണ്ടി എന്ന സിനിമയിലെ മാലാഖമാർ വന്നു പൂവിടർത്തുന്നത് ആർക്കു വേണ്ടി? ഈ ഗാനം മുഹമ്മദ് താനി തിരുവമ്പാടിക്ക് കേൾക്കണം. പുതിയ ശ്രോതാവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ സ്നേഹദൂതിൽ ഒരുപാട് പുതിയ ശ്രോതാക്കളുടെ സന്ദേശങ്ങൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് എന്ന് പഴമക്കാർ പറയാറില്ലേ? എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉള്ള പ്രതീക്ഷയോടെ നമുക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട ആ പാട്ടിലേക്ക് പോകാം. പി. സുശീല പാടിയ പാട്ട്, ചിത്രം മകനെ നിനക്ക് വേണ്ടി.

ഗാനമഞ്ജുഷ്. സ്നേഹദൂതാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹദൂതിലേക്ക് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സന്ദേശങ്ങൾ ഇപ്പോൾ തന്നെ അയച്ചോളൂ. 94 95 0 50 600. രാജി മരത്തും കൂടെ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആരുടെ സമ്പത്തും കൊതിക്കരുത്. ഞാൻ എന്നും എന്റേതാണ്. ഈശ്വരൻ സത്യമാണ്. സത്യത്തിന്റെ പ്രതിഭാസങ്ങൾ മാത്രമാണ്, നിസ്വാർത്ഥ സേവനത്തിലൂടെ മാത്രം. സ്നേഹത്തോടെ രാജി മരത്തും കൂടെ. അവർ ആവശ്യപ്പെട്ടത് ഇവനെന്റെ പ്രിയപുത്രൻ എന്ന സിനിമയിലെ ഭൂമിയിൽ സ്വർഗം പണിതുയർത്തിയിടും എന്ന പാട്ട്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, കെ ജെ ജോയ് ഈണമിട്ട്, പി സുശീല പാടിയത്.

വാണിയമ്പലത്ത് നിന്ന് ശശികുമാർ ഒരു പഴയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ടിൻ്റെ പേരും സന്ദേശവും ഒന്നുമില്ല, പക്ഷേ എങ്ങനെ പ്രക്ഷേപണം ചെയ്യും? ഇത് സന്ദേശഗാന പരിപാടിയാണല്ലോ ശശികുമാറെ. എന്തായാലും അടുത്ത തവണ കൃത്യമായി സന്ദേശം എഴുതി പാട്ട് ചോദിക്കണേ. അപ്പോൾ ഒരു കത്ത് വന്നിട്ടുണ്ട്, കത്ത് വായിക്കാം. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ചരമദിനമായിരുന്നു ഇക്കഴിഞ്ഞ May 27. പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിച്ച ഒരു കവി മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. സ്നേഹനിധിയായ മഹാകവി എന്ന വിശേഷണം പി കുഞ്ഞിരാമൻ നായർക്ക് ഏറ്റവും അനുയോജ്യമാണ്. കളിയച്ഛൻ എന്ന ചിത്രത്തിലെ പാപലീല ലോലനാവാൻ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്ന്. അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഗാനം ഇതാ പ്രക്ഷേപണം ചെയ്യുന്നു. സമയം 3 മണി കഴിഞ്ഞ 53 മിനിറ്റും 14 സെക്കൻഡും ആയിരിക്കുന്നു.

അങ്ങനെ ഇന്നത്തെ സ്നേഹദൂതിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് വാട്സപ്പ് വഴി വന്ന എല്ലാ സന്ദേശവും കത്തുകൾ കിട്ടിയതുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കത്തുകളയച്ച, സന്ദേശമയച്ച എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി. വീണ്ടും സന്ദേശങ്ങളും കത്തുകളുമൊക്കെ അയയ്ക്കുക. ഗാനങ്ങളുമായി ഇതുവരെ ഞാൻ MP കുമാർ.

0: സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റും 25 സെക്കൻഡും. ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്തകൾ.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ മൻ കി ബാത്തിൽ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന പരിപാടികളിൽ സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കുറ്റിപ്പുറത്ത് വളാഞ്ചേരി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി ഇൻഫോ പാർക്ക് മേഖലയിൽ നിന്ന് രാസലഹരിയുമായി 2 പേരെ ഡാൻസാഫ് സംഘം പിടികൂടി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ്. പ്രതിരോധ പ്രവർത്തനം ഊർജിതം. സംസ്ഥാനത്ത് നാളെ മുതൽ 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരൂരിലെ സമയക്രമം 163:46 തിരുവനന്തപുരം ലോകമാന്യത്തിലെ നേത്രാവതി 4:18 16:611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 163:06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 166:08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 അങ്ങാടിപ്പുറത്ത് 4:01 എത്തിച്ചേരേണ്ട 16:325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 5 മിനിറ്റ് ലേറ്റാണ്, 4:06 എത്തിച്ചേരും. 56:608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം

നാലുമണിപ്പൂക്കൾ. ആഹ്ലാദം കൊണ്ട് തുളുമ്പുന്ന ഹൃദയമാണ് ആത്മബലത്തിന്റെയും പ്രാണശക്തിയുടെയും ദീപം. മനസ്സ് ആഹ്ലാദത്താൽ പുളകിതമാകട്ടെ. നമുക്ക് തുടങ്ങാം നാലുമണിപ്പൂക്കൾ.

0: വിനോദത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഐ കെയർ ഹോസ്പിറ്റൽ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
4: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പലരും വിശേഷങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? എന്താണ് ത്രെഡ് ആപ്പ്? പറഞ്ഞു തരുന്നു മുനീറാമയൂർ.
6: ഇൻസ്റ്റാഗ്രാം പുറത്തിറക്കിയ പുതിയൊരു സമൂഹ മാധ്യമമാണ് ത്രെഡ്സ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള ആർക്കും ത്രെഡ്സിൽ അക്കൗണ്ട് തുടങ്ങുവാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്കതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, ത്രെഡുകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ ആപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിനെയാണ് ത്രെഡ് എന്ന് വിളിക്കുന്നത്. 500 ക്യാരക്ടറുകളിൽ ഒതുങ്ങുന്നതായിരിക്കണം ഈ ത്രെഡ്. ഇത് വാക്കുകളാകാം, ചിത്രങ്ങളാകാം, വീഡിയോകളാകാം, വെബ് ലിങ്കുകളാകാം. മറ്റുള്ളവരുടെ പ്രൊഫൈലുകളെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫോളോ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ആർക്കൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന പ്രൈവസി സെറ്റിംഗ്സിനനുസരിച്ചായിരിക്കും ഇരിക്കുക. ട്വിറ്റർ അഥവാ പുതിയ എക്സ് എന്ന ആപ്പിനെ പോലെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയുക എന്നുള്ളതാണ് ത്രെഡ്സിൻ്റെയും പ്രത്യേകത. ഇപ്പോൾ ത്രെഡ്സ് ആപ്പിൽ പരസ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വാചകങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ലിങ്കുകൾ എന്നിവയെല്ലാം ചേർത്ത് സംയുക്തമായി വേണമെങ്കിലും നിങ്ങൾക്ക് ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ത്രെഡ്സ് ആപ്പിൽ പ്രൊഫൈൽ തുടങ്ങുവാനാകൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
7: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
8: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
9: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
8: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
9: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
10: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
4: സമയം 4 മണി കഴിഞ്ഞ 10:14. 4 മണിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രോണിക് യുഗത്തിൽ നാം പലപ്പോഴും ഓൺലൈൻ സേവനങ്ങളെ ആശ്രയിക്കാറുണ്ട് അല്ലേ? ഓൺലൈൻ ബസ് ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപ് ബസ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം പറഞ്ഞറിയിക്ക വയ്യ അല്ലേ? ഓൺലൈൻ കമ്പനികളുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെ ഉപഭോക്തൃ കമ്മീഷൻ പിഴയിട്ട ഒരു സംഭവം ഇപ്പോൾ വിലയിരുത്തുന്നു.
5: ഇന്ന് എല്ലാ മേഖലയിലും ഓൺലൈൻ സർവീസ് ഉള്ളതിനാൽ നമ്മുടെ മിക്ക കാര്യങ്ങളും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ?

അതുകൊണ്ട് തന്നെ നാം യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാറുമുണ്ട്. ഇങ്ങനെ ബുക്ക് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന സമയത്ത് യാത്രാവണ്ടി ക്യാൻസൽ ചെയ്തു എന്നറിഞ്ഞാൽ എന്തു ചെയ്യും? ഓൺലൈൻ കമ്പനികളുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് എതിരെ ഉപഭോക്തൃ കമ്മീഷൻ പിഴയിട്ട ഒരു സംഭവമാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. 2023 ഒക്ടോബർ 5 പാലംപൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നതിന് ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ജയന്ത് പാട്യാൽ ബസ് ടിക്കറ്റ് എടുത്തു. റെഡ് ബസ് ആപ്പ് വഴി 600 രൂപ നൽകിയാണ് ജയന്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാത്രി 10:15 ബസ് പുറപ്പെടേണ്ടിയിരുന്നത്. യാത്രയ്ക്ക് 30 മിനിറ്റ് മുമ്പ് തന്നെ ജയന്ത് കയറേണ്ട സ്ഥലത്ത് എത്തിയിരുന്നു. സമയം കഴിഞ്ഞിട്ടും ബസ് കാണാത്തതിനെ തുടർന്ന് സർവീസ് നടത്തുന്ന ബർമാനി ട്രാവൽസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് രാത്രി 10:15 അവർക്ക് സർവീസ് ഇല്ലെന്നും ഡൽഹിക്കുള്ള അവസാന ബസ് 8 മണിക്ക് തന്നെ പുറപ്പെട്ടു എന്നും ബസ് ഓപ്പറേറ്റർ അറിയിച്ചത്. ഇതോടെ റെഡ് ബസ് ആപ്പിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടു. വിഷയം പരിശോധിച്ച ശേഷം രാത്രി 9:58 ടിക്കറ്റ് റദ്ദാക്കിയതായും തുക റീഫണ്ട് ചെയ്യുമെന്നും അറിയിച്ചു. ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്തിച്ചേരേണ്ടതിനാൽ 40 കിലോമീറ്റർ സഞ്ചരിച്ച് വിമാനത്താവളത്തിലെത്തി വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഇതോടെയാണ് മാനസിക വിഷമത്തിനും സാമ്പത്തിക നഷ്ടത്തിനുമായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജയന്ത് ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. യാത്രക്കാരെയും ബസ് ഓപ്പറേറ്റർമാരെയും ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് തങ്ങളെന്ന വാദമാണ് റെഡ് ബസ് കോടതിയിൽ വാദിച്ചത്. അതേസമയം നോട്ടീസ് അയച്ചിട്ടും ബർമാനി ട്രാവൽസ് കോടതിയിൽ ഹാജരായില്ല. റെഡ് ബസിന്റെ വാദങ്ങൾ തള്ളിയ കോടതി ഉപഭോക്താവിൽ നിന്നും പണവും സർവീസ് ചാർജും കൈപ്പറ്റി ടിക്കറ്റ് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ആ സേവനം ലഭ്യമാക്കാൻ റെഡ് ബസിന് ഉത്തരവാദിത്തമുണ്ടെന്ന് നിരീക്ഷിച്ചു. തുടർന്ന് പരാതിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 5000 രൂപയും കോടതി ചെലവിലേക്കായി 5000 രൂപയും ഉൾപ്പെടെ 10,000 രൂപ പിഴയായി നൽകാൻ കോടതി വിധിച്ചു. റെഡ് ബസും ബർമാനി ട്രാവൽസും സംയുക്തമായി പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകണം. ഏതൊരു സാഹചര്യത്തിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉണ്ടാകുന്ന സേവന വീഴ്ചകൾ വിട്ടുകളയാതെ ഉപഭോക്തൃ കോടതികളിൽ നിന്നും നീതി നേടിയെടുക്കാനുള്ള അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.

0: സമയം 4 മണി കഴിഞ്ഞ് 13:42.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtusനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
8: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
9: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
10: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
9: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
10: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
12: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: എന്താണ് ഹൈപ്പർ ടെൻഷൻ? അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തേണ്ടത്? അമിത ഹൈപ്പർ ടെൻഷൻ എങ്ങനെ മൂല്യനിർണയം ചെയ്യാം? ഇതേക്കുറിച്ച് വിശദമാക്കുകയാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
1: ഹൈപ്പർ ടെൻഷൻ ഉള്ള രോഗികളുടെ മൂല്യനിർണയത്തിന് 3 ലക്ഷ്യങ്ങൾ ഉണ്ട്. 1. ഹൈപ്പർ ടെൻഷന്റെ കാരണങ്ങൾ തിരിച്ചറിയുക. 2. ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടായ കോംപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക. 3. ചികിത്സയെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ തിരിച്ചറിയുക. ഉദാഹരണത്തിന് പ്രമേഹം അഥവാ ഡയബറ്റിസ്, അമിത കൊളസ്ട്രോൾ അഥവാ ഡിസ്ലൈപ്പിഡീമിയ, കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹൃദയസ്തംഭനം, ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി, പക്ഷാഘാതം അഥവാ സെറിബ്രോവാസ്കുലർ ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, പുകവലി സ്മോക്കിംഗ്, മദ്യപാനം ആൽക്കഹോൾ. ബിപിയുടെ നിർണയത്തിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിലും മരുന്നുകൾ എഴുതുന്നതിലും ഇവയ്ക്കും പങ്കുണ്ട്. ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്. സാധാരണ രീതിയിൽ ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ്. അതിൽ യൂറിനില് പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, യൂറിൻ മൈക്രോസ്കോപ്പി, ബ്ലഡില് ഹീമോഗ്ലോബിൻ, വെറും വയറ്റിലുള്ള ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ അഥവാ PPBS, കിഡ്നിയുടെ പ്രവർത്തനം അറിയുന്നതിനുള്ള ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിനിൻ, കൊളസ്ട്രോളിന്റെ അളവ് നോക്കുന്നത് അഥവാ ലൈപിഡ് പ്രൊഫൈൽ, സീറത്തിലെ സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ അളവ്, ECG. ഇതെല്ലാം എല്ലാ ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കപ്പെടുന്ന രോഗികൾക്കും ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. പ്രത്യേക സന്ദർഭങ്ങളിൽ ചില ടെസ്റ്റുകൾ അധികമായി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എക്കോകാർഡിയോഗ്രാഫി, വയറിന്റെ സ്കാൻ അഥവാ USG അബ്ഡോമൻ. ഇങ്ങനത്തെ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയിലാണ്. ഭൂരിഭാഗം ആൾക്കാരിലും ഹൈപ്പർ ടെൻഷൻ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നു. വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് വേറെ അവയവങ്ങളുടെ കേടുപാടുകൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ വരാം. ഇതിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
1: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മഴയും ചായയും പിന്നെ OTTയിലൊരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും IG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം 4 ഇരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി IG ലാഭമഴ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
3: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
2: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
3: അപ്പൊ ശരിയായ നമ്പർ
2: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
3: ചേച്ചി എന്നെ രക്ഷിച്ചു,
2: പണിയിൽ നിന്നല്ല.
3: ചെയ്തോളാം. RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
1: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: മഞ്ചേരി എഫ് എം സമയം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ്.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: പഴം പച്ചക്കറികളുടെ ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നത് കൂടാതെ ഉത്പന്നങ്ങളുടെ പരിപാലനത്തിനും മൂല്യവർദ്ധനവിനും വിപണനത്തിനും ഊന്നൽ നൽകുകയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്നത്. കർഷകർക്ക് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ധനസഹായങ്ങൾ എന്തെല്ലാം? ആത്മയുടെ തിരുവനന്തപുരം പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല ഇതേക്കുറിച്ച് വിശദമാക്കുന്നു.
4: പഴം പച്ചക്കറി മേഖലയുടെ സമഗ്ര വികസനത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് 2005 രൂപീകൃതമായ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇത്തരത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് MIDH അഥവാ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതികൾക്ക് 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം. പഴം പച്ചക്കറികളുടെ ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതിലുപരി ഉൽപ്പന്നങ്ങളുടെ പരിപാലനത്തിനും മൂല്യവർദ്ധനവിനും വിപണനത്തിനും ഊന്നൽ നൽകി ഒട്ടേറെ പദ്ധതികൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ നടപ്പിലാക്കി വരുന്നു. വിളവിസ്തൃതി വ്യാപനം, കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ, സംയോജിത സസ്യസംരക്ഷണ മാർഗങ്ങൾ ആവിഷ്കരിക്കൽ, സംരക്ഷിത കൃഷി, ജൈവകൃഷി, യന്ത്രവൽക്കരണം, തേനീച്ചകൃഷി, വിളവെടുപ്പിനുശേഷമുള്ള പരിപാലനം, വിവിധതരം വിപണികളുടെ വികസനം, സാങ്കേതിക വിജ്ഞാന വ്യാപനം, മാനവ വിഭവശേഷി വികസനത്തിനുള്ള പരിശീലനങ്ങൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. കർഷകർ, കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ കർഷക സംഘങ്ങൾ, സ്വകാര്യ സംരംഭകർ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവ കൂടാതെ കൃഷിവകുപ്പ് ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, ഹോർട്ടികോർപ്പ്, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങിയ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും MIDH പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാം. സാധാരണയായി MIDH പദ്ധതികളിൽ ഓരോ ഗുണഭോക്താവിനും പരമാവധി 2 ഹെക്ടർ വരെയാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിനുള്ള കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രോജക്ട് അടിസ്ഥാനത്തിലും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകി വരുന്നു. പ്രദേശത്തിനും കൃഷിയിടത്തിനും അനുയോജ്യമായ പ്രോജക്ടുകൾ തയ്യാറാക്കി സമർപ്പിക്കുന്ന പക്ഷം MIDH യൂണിറ്റ് കോസ്റ്റിന്റെ അനുപാതത്തിൽ 100

ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം നൽകുകയും 40% ധനസഹായം നൽകുകയും ചെയ്യുന്നു. ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുമ്പോൾ ബാങ്ക് ലോൺ നിർബന്ധമാണ്. പദ്ധതി പൂർത്തിയായ ശേഷം ലോൺ അക്കൗണ്ടിലേക്ക് ധനസഹായം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. 20 ഹെക്ടറിൽ കൂടുതലുള്ള വൻകിട ഹൈടെക് യൂണിറ്റുകൾക്കും ഇത്തരത്തിൽ പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ ധനസഹായം നൽകി വരുന്നുണ്ട്. നമ്മുടെ പഴം പച്ചക്കറി ഉൽപ്പാദനത്തിന്റെ 30% നഷ്ടപ്പെടുന്നത് വിളവെടുപ്പിന് ശേഷമാണ്. ഭക്ഷ്യസുരക്ഷായജ്ഞത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം. വിളവെടുപ്പാനന്തര പരിപാലനത്തിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഊന്നൽ നൽകുന്നു. ഫാം ഗേറ്റ് പാക്കഹൌസുകൾക്കും വിവിധതരം കോൾഡ് സ്റ്റോറേജുകൾക്കും വിവിധതരം സംസ്കരണ യൂണിറ്റുകൾക്കും പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ ധനസഹായം ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് സബ്സിഡി ആയി നൽകി വരുന്നു. വിപണനത്തിന് വേണ്ടിയും ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഉന്തുവണ്ടി മുതൽ ശീതീകരിച്ച വാഹനങ്ങൾക്കുവരെ ധനസഹായം നൽകി വരുന്നുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർ അതാതു പ്രദേശത്തെ കൃഷിഭവനുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: നല്ല ശുചിത്വം നല്ല ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. പ്രസവകാലത്ത് ശുചിത്വത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രസവാനന്ദ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഡോക്ടർ സജന നവാസ് സംസാരിക്കുന്നു.
1: അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി പതുക്കെയുള്ള നടത്തം നല്ലൊരു വ്യായാമമാണ്. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ഊർജം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കഴുത്ത്, തോളുകൾ, പുറം എന്നിവയ്ക്ക് ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ചെയ്യാം. കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നത് കാരണം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഭുജംഗാസനം, സേതുബന്ധാസനം, അർദ്ധപവനമുക്താസനം, മകരാസനം തുടങ്ങിയ യോഗാസനങ്ങൾ 6 ആഴ്ചയ്ക്ക് ശേഷം പേശികളെ ശക്തിപ്പെടുത്താനും വയറ് കുറയ്ക്കാനും സഹായകമാണ്. വ്യായാമം തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുക. ക്രമേണ സമയവും തീവ്രതയും കൂട്ടാം. അമിത ഭാരമുള്ള വ്യായാമങ്ങൾ, ഭാരമുയർത്തൽ, കഠിനമായ വയറിലെ വ്യായാമങ്ങൾ, കഠിനമായ ജോലികൾ എന്നിവ ആദ്യ 3 മാസക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. അബ്ഡോമിനൽ ബൈൻഡിംഗ് അഥവാ ഉദരവേഷ്ടനം, വയറ് ചുരുങ്ങാനും പേശികൾ ബലവത്താകാനുള്ള വ്യായാമങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ വാതകോപം ഉണ്ടാകാതിരിക്കാനും വയറിലെ പേശികൾക്കും നടുവിനും ബലം കിട്ടാനും അധികം മുറുക്കാതെ വയറ് കെട്ടാവുന്നതാണ്. ഒരു ബാൻഡേജ് പോലെ 30 സെന്റിമീറ്റർ വീതിയിൽ അടിവയർ ഉൾപ്പെടുന്ന രീതിയിൽ കെട്ടിവയ്ക്കാവുന്നതാണ്. 7-8 മണിക്കൂറിന് ശേഷം അഴിച്ചു മാറ്റുകയും വേണം. നേർത്ത വള്ളി പോലെ മുറുക്കി കെട്ടുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വേദുകുളി എന്താണെന്ന്

0: നോക്കാം. കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് നാൽപ്പാമരപ്പട്ട, പഴുത്ത പ്ലാവില, ആവണക്കില, കരുന്നൊച്ചിയില, വാദംകൊല്ലിയില, തെച്ചി, പെരുവലം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. തലേ ദിവസം തിളപ്പിച്ച് പിറ്റേന്ന് ചൂടാക്കി സഹിക്കാവുന്ന ചെറുചൂടിൽ കുളിക്കുകയാണ് ഉത്തമം. ദന്നന്തരം തൈലം, നാൽപ്പാമര തൈലം, പിണ്ടതൈലം, സഹചരാതി തൈലം, മറ്റു ലേപനങ്ങളെല്ലാം തന്നെ സ്ത്രീയുടെ ശാരീരികാവസ്ഥയും ചർമ്മത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്തതായി ഏറ്റവും പ്രധാനം ശുചിത്വമാണ്. ദിവസവും കുളിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക. കുഞ്ഞിന്റെയും അമ്മയുടെയും മുറി ശുചിത്വത്തോടെ സൂക്ഷിക്കുക.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: ഫിഷറീസ് വകുപ്പിന്റെ തീരമൈത്രി പദ്ധതിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിയമനത്തിനുള്ള ആഭിമുഖ്യം 3 രാവിലെ 10 വെസ്റ്റ് ഹിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. യോഗ്യത ഏതെങ്കിലും ഡിഗ്രിയും ഉപജീവന പദ്ധതികളിൽ പ്രവൃത്തി പരിചയവും 2-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് അഭിലഷണീയം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന. ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 89 43 16 44 72 അല്ലെങ്കിൽ 70 94 747 427.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
3: കോഴിക്കോട് അറപ്പീടിക കണ്ണാടിപ്പൊയിൽ കൂട്ടാലിട റോഡിൽ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ നാളെ മുതൽ പ്രവൃത്തി തീരുന്നതുവരെ കണ്ണാടിപ്പൊയിൽ മുതൽ പൂനത്ത് വരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അറിയിപ്പിൽ പറയുന്നു.

ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമായില്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: വിദ്യ ദദാതി വിനയം. വിദ്യ വിനയത്തെ പ്രദാനം ചെയ്യുന്നു. ഒരുവൻ വിനയാന്വിതനാകണമെങ്കിൽ നല്ല വിദ്യ ആർജിക്കേണ്ടതുണ്ട്. നല്ല വിദ്യ കിട്ടണമെങ്കിലോ നല്ല ഒരു അധ്യാപകൻ വഴികാട്ടിയാകണം. ഓരോ വിദ്യാർത്ഥിക്കും കൈത്താങ്ങായി മാറാനും അവർക്ക് ഊർജവും കരുത്തും പകർന്നു നൽകാനും അധ്യാപകർക്കാകണം. അമ്പിളിപ്പാലൂർ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു.
4: ഏറെ മഹത്തരമുള്ള ഒന്നാണ് ഗുരു ശിഷ്യ ബന്ധം. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനസ്സിൽ നിന്ന് അന്ധതയെ നീക്കുന്നവനെന്നാണ്. അധ്യാപനം കേവലം ഒരു തൊഴിൽ മാത്രമല്ല, മറിച്ച് ഒരു കലകൂടിയാണ്. ഗുരുവും ദൈവവും ഒരുമിച്ചു വന്നാൽ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത് എന്ന ചോദ്യത്തിന് വിഖ്യാത കവിയും സന്യാസിവര്യനുമായ കബീർദാസ് ഉരുവിട്ടത് സംശയിക്കേണ്ട ഗുരുവിനെ തന്നെ എന്നാണ്. മാനുഷിക മൂല്യങ്ങളും കർത്തവ്യബോധങ്ങളും ഉന്നത സംസ്കാരങ്ങളും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നതിൽ ഭൂരിഭാഗം പങ്കും അധ്യാപകർക്കുള്ളത് തന്നെയാണ്. ഇന്നത്തെ തലമുറയാണ് നാളെയുടെ ശോഭനമായ ഭാവിയെ നിർണയിക്കുന്നത്. ഇന്നത്തെ തലമുറയെ സംരക്ഷിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പൗരന്മാരായി അവരെ വളർത്തേണ്ടത് അധ്യാപകരുടെ കടമ കൂടിയാണ്. ഒരു രാജ്യത്തെ ഉത്തമ പൗരന്മാർ അധ്യാപകരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നൂതനമായ പല കാഴ്ചപ്പാടുകളെയും പുത്തൻ തലമുറകൾക്ക് പകർന്നുകൊടുക്കുന്നതിൽ അതീവ താൽപര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അറിവ് പകർന്നുകൊടുക്കുക എന്നതിനേക്കാൾ ഉപരി മാന്യവും മഹത്തരവുമായ മറ്റൊരു തൊഴിലില്ല. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് നൂതനങ്ങളായ വിദ്യാഭ്യാസ സമ്പ്രദായം

0: സമ്പ്രദായവും അധ്യാപകർ വശത്താക്കേണ്ടതുണ്ട്. നാം ഉദ്ദേശിച്ച രീതിയിൽ വിദ്യാഭ്യാസ മേഖല ഉയരണമെങ്കിൽ ഉന്നത കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം അധ്യാപകരും ഉണ്ടാവണം. അതുകൊണ്ടുതന്നെ സമർപ്പണ മനോഭാവത്തോടുകൂടി ഇതിനെ നേരിടണം. ഫിലോസഫറായ ജീൻ സൈബിലസ് പറയുന്നുണ്ട്, അധ്യാപകർ തലമുറകളെ രൂപകൽപ്പന നടത്തുന്ന മഹാശില്പികളാണെന്ന്. ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ പൂത്തുലയുന്ന പുഷ്പങ്ങളായി മാറാൻ അധ്യാപകർക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ മനസ്സിന് കുളിർമയേകുന്ന പൂങ്കാവനങ്ങളായ ഒരുപാട് വിദ്യാലയങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ടാവും. ഓരോ വിദ്യാർത്ഥിക്കും ഒരു കൈത്താങ്ങായി മാറാനും അവരുടെ എല്ലാ പ്രതിസന്ധികൾക്കും കരുത്തും ഊർജവും പകർന്നുകൊടുക്കാനും അധ്യാപകർക്ക് കഴിയണം. ശാസനയും ശിക്ഷണവും സ്നേഹവും യഥാസമയം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിനും മൂർച്ചയേറെയായിരുന്നു. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് അതിൽ വന്ന പരിമിതികൾ ഗുരുശിഷ്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി തുടങ്ങി. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കാൻ അധ്യാപകർക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ഒരു മാതൃകാരൂപം ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും മായാതെ നിൽക്കും. ലോകത്തെ തന്നെ സ്വാധീനിച്ച നിരവധി മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ എല്ലാം പിറകിൽ നിറം മങ്ങാത്ത ഒരു അധ്യാപകന്റെ കൈയുണ്ടാവും. ഇന്ത്യൻ മിസൈൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ പാകിയ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമും ഒരു അധ്യാപകനാവാൻ ഏറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. തന്നിലുള്ള അറിവ് എത്രമാത്രം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ കഴിയുന്നു എന്നതിലാണ് ഓരോ അധ്യാപകനും ശോഭിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ തന്റെ കർമ്മ മേഖലയെ നേരിടാൻ അവർക്ക് കഴിയണം. ഒരു പാഠപുസ്തകത്തിലെ അറിവുകൾക്കപ്പുറം ജീവിതത്തിലെ അച്ചടക്കം, ചിട്ട, കരുണ, സഹാനുഭൂതി, ഇവയുടെ എല്ലാം നല്ല വശങ്ങൾ പകർന്നുകൊടുക്കാനും അവർക്കാവണം. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളെ കണ്ടെത്തി അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ മാത്രമല്ല അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അധ്യാപകർക്ക് കഴിയണം. അറിവ് പകരുന്ന രീതികളിലും പങ്കിടുന്ന അറിവിന്റെ മൂല്യങ്ങളിലും തന്റെ മുന്നിലിരിക്കുന്നവരോടുള്ള കരുതലിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആരല്ലെൻ ഗുരുനാഥരാരല്ലെൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും നാം പലതും പഠിക്കുന്നുണ്ടെന്നും എല്ലായിടത്തും ഒരു ഗുരുനാഥൻ നിഴൽ പോലെ പ്രകാശിക്കുന്നുണ്ടെന്നും എന്റെ വിദ്യാലയം എന്ന കവിതയിൽ ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം തന്നെ ഒരു വിദ്യാലയമാണ്. കൂടാതെ ഓരോ വീടും വിദ്യാലയമാണ്. വീട്ടിൽ അധ്യാപകരായി മാറാൻ മാതാപിതാക്കൾക്കും കഴിയണം. ഗഹനമായ പഠനത്തിലൂടെ ആർജിച്ചെടുത്ത അറിവുകൾ ശിഷ്യന്മാരുടെ മുന്നിൽ അണിനിരത്താൻ ഓരോ അധ്യാപകനും കഴിയട്ടെ.
1: അങ്ങനെ ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ നിന്ന് വിട പറയാൻ സമയമായിരിക്കുന്നു. ഏവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് 4 മണിപ്പൂക്കളിൽ നിന്നും വിടയോതുന്നു ഞാൻ MP കുമാർ.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: FM പ്രധാന വാർത്തകൾ.
1: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കാർഗിൽ വിജയ ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച രാജ്യം. കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന പരിപാടികളിൽ സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കുറ്റിപ്പുറത്ത് വളാഞ്ചേരി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി ഇൻഫോപാർക്ക് മേഖലയിൽ നിന്ന് രാസലഹരിയുമായി 2 പേരെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി.
4: FM പ്രധാന വാർത്തകൾ.
3: പത്രങ്ങൾ വീട്ടിലെത്തും മുന്നേ കേൾക്കൂ പത്രവാർത്തകൾ.
5: ദൃഷ്ടി എന്നും രാവിലെ 6:35. പ്രായോജകർ അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: ട്രെയിൻ സമയം.
1: നാല് 4:50 എത്തേണ്ട 16:306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി, 4:58 തിരൂരിലെത്തിച്ചേരും. 16:608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്, 5

0: 19:00, 12:602 മാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് 6:30, ട്രെയിൻ നമ്പർ 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 വരേണ്ടതാണ്. 22 മിനിറ്റ് വൈകി 6:30 എത്തിച്ചേരും. അങ്ങടിപ്പുറത്ത് 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 566:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പല പ്രവൃത്തികളും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. ചിപ്പിരിത്തോട് വയനാട് ബദൽപാത പ്രവൃത്തിയുടെ DPR നടപടികൾ വേഗത്തിലാക്കണമെന്ന് CK കാസിം MLA ആവശ്യപ്പെട്ടു. DPR കൺസൾട്ടൻസിനായുള്ള ടെൻഡർ നടപടികൾ ദേശീയപാത അധികൃതർ സ്വീകരിച്ചതായി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പുതുപ്പാണ്ടി പഞ്ചായത്തിലെ നാക്കിലമ്പാട് ആദിവാസി സങ്കേതത്തിലെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും MLA ആവശ്യമുയർത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. നൊച്ചാട്, ചക്കിട്ടപ്പാറ, ചെമ്പനോട, ചെങ്ങാരത്ത് വില്ലേജുകളിലെ പട്ടയ വിതരണ നടപടി ത്വരിതപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ MLA ആവശ്യപ്പെട്ടു. നൊച്ചാട് വില്ലേജിൽ 69 പേർക്ക് കൈവശരേഖ അനുവദിച്ചതായും ചക്കിട്ടപ്പാറയിൽ 25 അപേക്ഷകരിൽ അർഹരായ 11 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതായും മറ്റ് വില്ലേജുകളിൽ നൽകുന്നതിനുള്ള നടപടികളിൽ പുരോഗമിക്കുന്നതായും റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 2025 December 31 വരെ പെൻഷൻ അനുവദിച്ചവർ ഈ മാസം 17 മുതൽ September 30 വരെ തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അറിയിപ്പിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 71 24 70 443. മഞ്ചേരി FM സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 37 സെക്കൻഡും. അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ

മുൻ അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനതയുടെ തനത് ഈണങ്ങളിലേക്കും ചിട്ടയായ പരിശീലനത്തിലൂടെ ആർജിച്ച സംഗീത പാരമ്പര്യത്തിലേക്കും യാത്ര ചെയ്യുകയാണ്. മൊഴിയുറവുകളിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മേഖലയിലെ കാണിക്കാർക്കിടയിൽ ആകാശവാണിയിലെ സാങ്കേതിക വിദഗ്ധരും കലാകാരന്മാരും നടത്തിയ ഒരു യാത്രയുടെ ബാക്കിപത്രമാണ് അവർ ശേഖരിച്ച മൊഴിമുത്തുകൾ. ആയിരത്തി തൊള്ളായിരത്തി 1966 ശബ്ദലേഖനം ചെയ്തതാണ് ഇവ. അത്രയൊന്നും വികസനം വന്നു ചേർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ

ക്ലേശം സഹിച്ച് യാത്ര ചെയ്ത് ഇവയെല്ലാം ശബ്ദലേഖനം ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോഴും അജ്ഞാതരാണ്. അവർ കരുതിവെച്ച ഈ ശബ്ദനിധികൾ എന്തുമാത്രം വിലമതിക്കുന്നവയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അവരുടെ പ്രയത്നത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേൾക്കാം. കാണിക്കാരുടെ പാട്ട് നൃത്തത്തിനൊപ്പം പാടിയ പാട്ടാണ് ഇതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.

0: കൊക്കര എന്ന വാദ്യത്തോടൊപ്പം പാടിയ പാട്ടാണ് ഇനി. കേരളത്തിലെ കാണിക്കാർ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൊക്കര. ഉരസി ശബ്ദമുണ്ടാക്കുന്ന ഒരു നാടൻ വാദ്യം. സാധാരണയായി ഇരുമ്പ് കുഴലും അതിൽ ഘടിപ്പിച്ച പല്ലുകളും ചങ്ങലയും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. മാന്ത്രിക അനുഷ്ഠാനമായ ചാറ്റുപാട്ട് പോലുള്ള ചടങ്ങുകളിലും താളം നൽകാൻ കൊക്കര ഉപയോഗിക്കുന്നു.
1: പമ്പേരമ്മാവിനെ ഞാൻ വിളിച്ചിന്നതോ മുണ്ടുകളണ്ടാൻ അറിവേദ

ൂർ കായിലായ കണ്ടോ വിളങ്കൂർ കായിലായ കണ്ടോ മനതിട്ടാനോ ചേരും മനനേതോ ഏതോ നറുവേദാനും കാതേകത്തൊരു വിളങ്കൂർ കായിലായകത്തോ ണ്ണായിരം പാടി തിരകണ്ടൊരു നന്നായിരം പാടി ചകത്തു മുറ്റത്തെ വീരമ്മാവോ കയ്യിലായമ്മാളഞ്ച് വാരോങ്കമ്മാളച്ചു കാണുന്നേത് ചിലമായ നമ്മേ ബ്രഹ്മവോടുകൂട പോരതോടുകൂടെ പോരുവാനോ കോടികളാം പാടി ഞാറ്റ് കോടികളാം ഇത് വരക്കുമേലെ കോടികളാം കോടി പാടവില്ലേ നൂറായിരമ്മോലില്ലേ നൂറായിരമ്മോ വാളോ തണ്ടേ വാളുണ്ട് വാളോ കയ്യാടക്കോ മെയ്യടക്കോ കനക്കയ്യകേ പാടതിരിക്കേനെന്റെ നായാളംബീരമ്മാവോ

0: അങ്ങോട്ട് പോലെ നീളാകുമല്ലോ പിരമ്മാവോ വെള്ളം കോരു പൈമ്പാടേലോ പാടിയിലെ നാടുമ്പോലെ അങ്ങോട്ട പോലെ നീളാകുമല്ലോ പിരമ്മാവോ വെള്ളം കോരു പൈങ്കിളിയുണ്ട് പേയിലെ നാടുമ്പോലെ അങ്ങോട്ട പോലെ നീളാകുമല്ലോ പിരമ്മാവോ വെള്ളം കോരു നാളപ്പുള്ള പാടമെടുത്തോ നാടുമ്പോലെ അങ്ങോട്ട പോലെ നീളാകുമല്ലോ പിരമ്മാവോ വെളിയോടെ ചടകയ്യോ മായമ്മോ
1: സംഭാഷണം ഉൾപ്പെടെയുള്ള ഒരു താരാട്ട് പാട്ടാണ് ഇനി.
2: എന്തരികായിട്ട് പോയെ? ബുരകെന്തരി കിട്ടിയേ?
3: എന്താ ചുള്ളി?
2: ആ ചുള്ളി കമ്പു ഒടിച്ചുകൊണ്ട് വന്നതാ. അത് കൊണ്ട് ഇന്ന് വെളുപ്പിച്ചു കാറ്റും കുളിരും കൊണ്ട് കിടക്കുമാണ് അമ്പള്.
3: അതുകൊണ്ട് വെളുപ്പിച്ച
2: ആ എങ്ങനെ അത് മതി.

0: അമ്മിടിയോ പോയ പോലോ ബലിയാട്ടിക്കിയങ്കുപ്പങ്ങും കൊണ്ടു വരുമ്പോ
1: സ്ത്രീകളുടെ ഒരു കളിപ്പാട്ട്, കൈകൊട്ടി താളമിട്ട് പാടുന്ന പാട്ട്.
2: തന്നപ്പോൾ

ണമെന്നും ഗുരു ഭരൻ വെള്ളിച്ചൂര കോലെടുത്തുടങ്ങയിലടിക്കണമെന്നും ഗുരു ഭരൻ ഉണ്ടായി.

ഇതുവരെ കേട്ടത് തനത് ഈണങ്ങളുടെ ആദിമസ്പർശം. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മേഖലയിലെ കാണിക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. മൊഴിയുറവുകളിൽ ഇനി കേൾക്കാം വൃന്ദവാദ്യം. സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ചത്.

സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജെ ജയരാമൻ എന്നിവർ അവതരിപ്പിച്ച വൃന്ദവാദ്യമാണ് കേട്ടത്.

നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സുദർശനൻ പനയം. സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാഗേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

കറണ്ട് ബില്ലിനെ കുറിച്ച് ഇനി ആശങ്ക വേണ്ട. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിലൂടെ ഓരോ മാസവും 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നിങ്ങളുടെ വീട്ടിലെത്തും. മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ചിലവ് ലാഭിക്കാം. ഇതിനായി PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും വൈദ്യുതി കൺസ്യൂമർ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. സബ്സിഡി തുക നേരിട്ട് അക്കൌണ്ടിലെത്തും. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കൂ. അംഗീകൃത വെണ്ടർമാരെ തിരഞ്ഞെടുക്കൂ.

ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി ശങ്കർ മഹാദേവൻ പാടിയത് ചിത്രം പുതിയ മുഖം.

0: ആകാശവാണി
1: രാമായണ പാരായണം 10-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മം, ഭരതന്റെ വനയാത്ര, ഭരതരാഘവ സംവാദം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ. ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ആകാശവാണി കൺകോടിയ മ്യൂസിക് ട്രൂപ്പ് കാട്ടാക്കട അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം തൂമഴ പെയ്തിറങ്ങി പ്രാണഹർഷമാം രാവൊരു.

0: കൺകൂടിയ മ്യൂസിക് ട്രൂപ്പ് കാട്ടാക്കട അവതരിപ്പിച്ച ഭക്തി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ആർ തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 6:50 വയലും വീടും വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സേതു, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് 9:30 അക്ഷര സൗരഭം, എഴുത്തുകാരി ഹരിത സാവിത്രിയുമായി അഭിമുഖം, 10:00 രവിവാസിനിയ അഖിൽ ഭാരതീയ സംഗീത സഭ വർഷ അഗർവാളിന്റെ സന്തൂർവാദനം, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത ആലാപനം ഡോക്ടർ ബി അരുന്ധതി. 6:10 അറിയിപ്പുകൾ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം. 11 ദിവസം നവീൻ പാരായണം ചെയ്യുന്നു. 6:25 ഉദയഗീതം. പി ജാനകി, കെ ശ്രീദേവി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 91 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു ഭാഗം 1. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ. SR മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ഗോവർദ്ധൻ ബി മൃദംഗം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, സീമൻ ഗോപാൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര ഷിഗല്ല ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല

ലവം 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 മഴവില്ല്. 5:00 അക്ഷരശ്ലോകം. തിരുവനന്തപുരം സാരസ്വതം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം. 11-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം. ഇളംകുളം വിനോദ് പാരായണം ചെയ്യുന്നു. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രാ യോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. സാനന്തൂർ മോറായി എഴുതിയ നോവൽ കനലുകൾ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെന്റ് റിവ്യൂ ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി PM സ്വനിധി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യുനസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾ ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രധാന വിദ്യാഭ്യാസ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. 2018-2019 അധ്യയന വർഷം മുതൽ ഈ പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നു. മുമ്പ് നടപ്പിലാക്കിയിരുന്ന സർവശിക്ഷാ അഭിയാൻ അഥവാ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ RMSA, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയെ സംയോജിപ്പിച്ചാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രൂപീകരിച്ചത്. പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഗുണമേന്മയുള്ളതും തുല്യ അവകാശം ഉറപ്പാക്കുന്നതുമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത്. സാമൂഹികമായോ സാമ്പത്തികമായോ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ പദ്ധതി പ്രത്യേക ശ്രദ്ധ നൽകുന്നു. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ പഠന അന്തരീക്ഷം ഒരുക്കുക, പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അധ്യാപകരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനും സമഗ്ര ശിക്ഷാ അഭിയാൻ വലിയ പ്രാധാന്യം നൽകുന്നു. പുതിയ അധ്യാപന രീതികൾ, വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് സ്ഥിരമായി പരിശീലനം നൽകുന്നു. ഇതിലൂടെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ കൂടുതൽ ഫലപ്രദമാകുകയും വിദ്യാർത്ഥികളുടെ പഠന നേട്ടം ഉയരുകയും ചെയ്യുന്നു. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഈ പദ്ധതി വലിയ പ്രാധാന്യം നൽകുന്നു. സ്മാർട്ട് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം.

0: ലക്ഷ്യം. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും സമഗ്ര ശിക്ഷാഭിയാന്റെ പ്രധാന ഘടകമാണ്. പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുക, ശുചിമുറികൾ, കുടിവെള്ള സൌകര്യം, വൈദ്യുതി, ലൈബ്രറി, ലബോറട്ടറി, കളിസ്ഥലം തുടങ്ങിയ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് റാമ്പുകൾ, പ്രത്യേക ശുചിമുറികൾ, സഹായ ഉപകരണങ്ങൾ എന്നിവ ഒരുക്കി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പദ്ധതി ശ്രദ്ധിക്കുന്നു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി വിവിധ പഠന പരിശോധനകളും മൂല്യനിർണയ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നു. പഠനത്തിലെ പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ സമഗ്ര ശിക്ഷ കേരള എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിശീലന പരിപാടികൾ, നവീന അധ്യാപന രീതികൾ, കലാകായിക പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുന്ന പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് സഹായകമായ നിരവധി പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും സമഗ്ര ശിക്ഷാ അഭിയാൻ നിർണായക പങ്കുവഹിക്കുന്നു. അടിസ്ഥാന സാക്ഷരത, സംഖ്യാജ്ഞാനം, അനുഭവാധിഷ്ഠിത പഠനം, തൊഴിൽപരമായ വിദ്യാഭ്യാസം, ബഹുഭാഷാ പഠനം എന്നിവയ്ക്ക് ഈ പദ്ധതിയിലൂടെ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും രൂപകൽപ്പന ചെയ്ത സമഗ്ര പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം അവരുടെ വ്യക്തിത്വ വികസനം, സാമൂഹിക മൂല്യങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യം, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി തലമുറയെ അറിവിലും കഴിവിലും മൂല്യബോധത്തിലും സമ്പന്നരാക്കുന്ന ഒരു സുപ്രധാന വിദ്യാഭ്യാസ സംരംഭമായി സമഗ്ര ശിക്ഷാ അഭിയാൻ ഇന്നും വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി ദ ന്യൂസ് റെഡ് ബൈ നിഷിത് കുമാർ. Prime Minister Narendra Modi has said collective participation has always been a source of strength in India's cultural ethos. Mr. Modi made the remarks while interacting with participants of the Viksit Vibrant Village Programme 2026 through video conferencing today. More than 400 young participants from all states and union territories shared their experiences with the Prime Minister. During the interaction, Mr. Modi highlighted the community participation, national integration and awareness about the strategic importance of border villages.
3: हमारे सीमावर्ती गांवों में विकास की आकांक्षा और देशभक्ति की भावना, ये हम बराबर बराबर और कभी तो लगता है कि उनके लिए खुद से ज्यादा देश होता है. देश पहले, बाकी सारी सुविधाएं बाद में, ये हमको सीमावर्ती गांवों में खास अनुभव आती है. और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें.
2: Prime Minister Modi remembered the brave hearts of the nation today on the occasion of Kargil Vijay Diwas, stating that India is continuously scaling new heights, be it defence production, defence exports or political cooperation with friendly nations. Addressing the nation in his Mann Ki Baat program on Akashwani, Mr. Modi said, today, the 26th of July, is a date that does not require a calendar to be remembered as Kargil Vijay Diwas is being celebrated today.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. आज कारगिल विजय दिवस पर मैं सभी वीर शहीदों और वीर सैनिकों को श्रद्धापूर्वक नमन करता हूँ.
2: Mr. Modi said India is continuously strengthening her technological capabilities. He highlighted the recent induction of INS Mahendragiri into the Indian Navy. The Prime Minister said every Indian is filled with pride following the successful launch of Vikram 1 last Sunday.

0: Mr. Modi praised young innovators for displaying remarkable skill, passion and patience. The Prime Minister also said every Indian is cheering for all the athletes participating in the Commonwealth Games, which began in Glasgow a few days ago. Union Minister Prahlad Joshi today assumed the charge as the Education Minister. Mr. Joshi was appointed to the post yesterday following the resignation of Dharmendra Pradhan. Mr. Joshi also continues to hold the portfolios of Consumer Affairs, Food and Public Distribution, to New and Renewable Energy. Soon after taking charge, he chaired a review meeting of the Education Ministry to assess the implementation of various schemes and key initiatives. Minister of State for Education Jayant Chaudhary and several senior ministry officials attended the meeting. The Indian embassy in Ukraine today said that it is closely monitoring the situation following the incident involving the cargo vessel MV Aegean Ragnar, which was struck at the port of Odisha yesterday. The embassy said that four Indian nationals were on board the vessel. It added that two of them have been confirmed safe, while information about the other two is still awaited. The embassy further said that search and rescue operations are underway and that it is in constant touch with the concerned authorities. At the ongoing Commonwealth Games, India's Rishikant Singh Chamban won the silver medal in the men's 60-kilogram weightlifting event in Glasgow today. Rishikant lifted 121 kilogram in the snatch, setting a new Commonwealth Games record before Malaysia's Muhammad Ani Kasdan equaled the mark. Malaysia's Muhammad Ani Kasdan clinched the gold medal with the Commonwealth Games record total of 273 kilograms. The silver medal is India's second medal at this year's Commonwealth Games and first in an able-bodied event. Earlier, para powerlifter Jandu Kumar opened India's medal account with the bronze in the men's heavyweight event. And in men's cricket, India have set a target of 193 runs for Zimbabwe in the third and the final T20 international of series in Harare. Opting to bat, India posted 192 for 5 wickets in their allotted 20 overs. Vaibhav Suryavanshi starred with bat, scoring 81 of 49 balls, while Ishan Kishan contributed 29 of 26 deliveries. For Zimbabwe, Brad Evans took 2 wickets. India made 2 changes to the playing 11, with Suryansh Hegde and Ashok Kumar replacing Shivam Dubey and Prince Yadav. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. രമേശ് പിഷാരടി MLA 111 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചത്. പ്രിയദർശിനി സർവീസിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും. പദ്ധതി വിജയകരമായാൽ കൂടുതൽ സിറ്റി സർവീസുകൾ ആരംഭിക്കുമെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. അട്ടപ്പാടിയെ സമ്പൂർണ്ണ ഡിജിറ്റൽ മേഖലയാക്കാനുള്ള PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. മണ്ണാർക്കാട് കല്ലടി അബ്ദുഹാജി HSS ദേശീയ വായനാ മഹോത്സവത്തിന്റെ സംസ്ഥാനതല സമാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ വായനയ്ക്കൊപ്പം പുസ്തക വായനയ്ക്കും വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗമെന്ന നിലയിൽ ഈ വ്യവസായത്തിന് ഇപ്പോഴുള്ള ക്ഷീണാവസ്ഥ മാറ്റാൻ സർക്കാർ ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചരണം പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിലെ കുട്ടികളിലെ റോപ്പ് വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഗ്ലാസ് കൊണ്ട് മറച്ച ക്യാബിനുകളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം, ചൂട് കൂടുന്ന സമയത്ത് ക്യാബിനിൽ താപനില വർദ്ധിച്ചാൽ കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ച് കമ്മീഷന് ലഭിച്ച പരാതി പരിഗണിച്ചാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ നിർദ്ദേശം നൽകിയത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടികൾ നടപ്പിലാക്കണമെന്ന് മന്ത്രി KA തുളസി നിർദ്ദേശം നൽകി. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അപകടരഹിത ഗതാഗതം ഉറപ്പാക്കണമെന്നും 15 ദിവസത്തിനുള്ളിൽ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് അവലോകന യോഗം ചേരണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വായന മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ റീൽസ് മത്സരത്തിൽ മതിലുകൾ 1st സ്ഥാനം നേടി.

0: കാപ്പാടി, APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂളിലെ സിനിമോൾ അനൂപ് എന്നിവരാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയെ ആസ്പദമാക്കി റിയൽ നിർമ്മിച്ചത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യനന്ദ, നിത, നേഹ, ഫാത്തിമ, ആദിത്യൻ, തേജശ്രീ എന്നിവർ ചേർന്നൊരുക്കിയ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾക്കാണ് രണ്ടാം സ്ഥാനം. മലമ്പുഴയിലെ ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം സംസ്കരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കലക്ടർ KE സുധീർ നിർദ്ദേശം നൽകി. പ്ലാന്റിൽ നിന്നും മാലിന്യം ജലസ്രോതസ്സുകളിൽ കലരുന്നുവെന്ന പരാതിയെ തുടർന്ന് സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് ജില്ലാ കലക്ടർ IMA ഉടമസ്ഥതയിലുള്ള ഇമേജ് പ്ലാന്റ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. കെട്ടിക്കിടക്കുന്ന മാലിന്യം 180 ദിവസത്തിനുള്ളിൽ സംസ്കരിക്കണം. പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം ഇവിടെ എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പിരായിരിയിൽ സ്ഥലം ലഭ്യമാക്കിയാൽ മികച്ച സൌകര്യങ്ങളോടെയുള്ള ആശുപത്രി കെട്ടിടം സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KE മുരളീധരൻ പറഞ്ഞു. പിരായിരിയിലെ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച മന്ത്രി അലോപ്പതി, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വിപുലമായ സൌകര്യങ്ങൾ ആവശ്യമാണെന്ന് വിലയിരുത്തി. ജില്ലാ ആശുപത്രിയിലെ ഒഴിവുള്ള തസ്തികൾ നികത്താൻ നടപടി സ്വീകരിക്കും. നബാർഡിന്റെയും ഇൻകെലിന്റെയും കെട്ടിട നിർമ്മാണം പൂർത്തിയായാൽ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതി രൂപീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായ മന്ത്രി തദ്ദേശ സ്ഥാപനത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. KCB ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് 2-3 മാസത്തിൽ യോഗം ചേരണമെന്നും MLA ചെയർപേഴ്സണും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായ സമിതി മണ്ഡലതലത്തിലെ പ്രവൃത്തികൾ കൃത്യമായി വിലയിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് ചളവറ CDSന്റെയും മൃഗാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡ്രൈവും സംഘടിപ്പിച്ചു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകരുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കാനുമായി നടപ്പിലാക്കുന്ന ജീവനം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചളവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി നിർവഹിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചീട പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:40 RNU തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് 6:40. ഇന്ന് 6:50 വയലും വീടും വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് രാത്രി 8:00. ഇന്ന് 9:30 അക്ഷര സൗരഭം, എഴുത്തുകാരി ഹരിദാ സാവിത്രിയുമായി അഭിമുഖം. ഇന്ന് 9:30 അക്ഷര സൗരഭം.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 11-ാം ദിവസം നവീൻ പാരായണം ചെയ്യുന്നു. നാളെ രാവിലെ 6:15. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂപ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 91-ാം ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. നാളെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ. നാളെ 10:15 രാഗാമൃതം, ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ഗോവർദ്ധൻ ബി മൃദംഗം. നാളെ രാവിലെ 10:15 രാഗാമൃതം. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

നാളെ 12:40 പ്രകാശധാര ഷിഗല്ല ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. നാളെ 12:40 പ്രകാശധാര. നാളെ 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. മറക്കാതെ കേൾക്കുക നാളെ 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. നാളെ 4:00 ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ വൈകുന്നേരം 4:00. നാളെ 6:50 വയലും വീടും വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. നാളെ 6:50 വയലും വീടും. നാളെ 7:35 മായാമുദ്രകൾ. സാനന്തോർ മോറോയ് എഴുതിയ നോവൽ കനലുകൾ. നാളെ 7:35 മായാമുദ്രകൾ. നാളെ രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. വികസിത വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഇത്യാഖ്യേ കാര്യക്രമേ പ്രധാനമന്ത്രിണഃ ഉദ്ബോധനം. പ്രഖ്യാപിതം തേന സാമൂഹിക സഹഭാഗിതായാഃ വൈശിഷ്ട്യം. കാർഗിൽ വിജയ ദിവസാവസരെ പ്രധാനമന്ത്രി പ്രഭൃതയഃ ഹുതാത്മ വീരേഭ്യഃ ശ്രദ്ധാഞ്ജലിം സമാർപ്പയന്. പ്രധാനമന്ത്രിണ അദ്യ കാർഗിൽ വിജയ ദിവസേ രാഷ്ട്രസ്യ അതുല്യ ഹുതാത്മ പുരുഷാഃ സസംഭ്രമം സംസ്മൃതാഃ. പ്രോക്തം ച യത് ദേശായ തേഷാം മഹാബലിദാനം സർവാൻ ഗൗരവപൂർണാൻ കരോതി. മാതൃഭൂമേ രക്ഷണായ ഹുതാത്മ വീരേഭ്യഃ രാഷ്ട്രപത്യാദിഭിഃ ഭാവാഞ്ജലിഃ സമർപ്പിതഃ. കൃഷ്ണസാഗര മാർഗേഷു പോത സേവായാഃ പൂർവം സുരക്ഷാ സങ്കടം പരീക്ഷണായ വിദേശ മന്ത്രാലയസ്യ ഭാരതീയാനാം കൃതേ തീവ്ര സഞ്ചേതന. ഗ്ലാസ്ഗോ നഗരേ സമായോജിതാസു രാഷ്ട്രമണ്ഡല ക്രീഡാസു ഋഷികാന്ത സിംഹ ചനമ്പം ഷഷ്ടി കിലോഗ്രാം ഭാരോത്തോലന സ്പർദ്ധായാം അനുപമം കൗശലം പ്രദർശ്യ രജത പദകം സമുപാർജിതവാൻ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡാ ശൃംഖലായാം ഭാരത ജിംബാബ്വേ ദേശയോർമധ്യേ വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്രീയ ശൃംഖലായാഃ തൃതീയ സ്പർദ്ധാ അദ്യ ഹരാരെ നഗരേ പ്രചലതി. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് ഭാരതസ്യ സാംസ്കൃതിക മൂല്യേഷു സാമൂഹിക സഹഭാഗിത്വം സർവദാ ബലസ്യ സ്ത്രോത്രോ വർത്തതെ. ശ്രീമോദി അദ്യ ദൃശ്യ ശ്രവ്യ മാധ്യമേന ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ വികസിത വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഇത്യസ്യ പ്രതിഭാഗിഭിഃ സഹ വാർത്താലാപാവധൌ എതത് ഉക്തവാൻ. അദ്യ കാർഗിൽ വിജയ ദിവസാവസരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രസ്യ അതുല്യ പരാക്രമിണഃ ശൌര്യ പുരുഷാൻ സസംഭ്രമം

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു SL. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ

0: ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: കാർഗിൽ വിജയ് ദിവസ് ഈ ദിന ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. ഈ ദിന ഹമേ അപ്നേ വീർ ജവാനോ കേ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊഞ്ചി ഊഞ്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുഷ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരെ സൈനികോ കേ സാമനേ ഥി, ലേക്കിൻ ഉൻകാ ഹൗസല ഹര് ചുനൌതി സേ ബഡാ ഥാ.
0: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുഷ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവുപോലെ MyGOVയിൽ പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: മുജെ കേരളം മേ എറണാകുളം കേ സൗത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസേ ഈ പ്രയാസ് കെ ബാരേ മേ പതാ ചലാ ഹൈ. വഹാ കെ ഏക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സേ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷര കന്ദുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ ശബ്ദോ സേ ജോഡ്കർ ആസാൻ തരീകെ സേ സംജായാ ജാതാ ഹൈ.
0: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്തമാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു, ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും, കോക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27-ാം വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
2: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചക്ക് വളരെയധികം കൂടുതലാണ്. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
0: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2nd മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അലി കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3rd മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യയ്ക്കെതിരായ 3rd T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കാർഗിൽ വിജയ് ദിവസായ ഇന്ന് ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने मां भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
1: कारगिल ले उयर्ना...

0: കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വൺ റൈഡ് വൺ നേഷൻ വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ശൌര്യ വിജയ് യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ന് രാജ്യത്ത് സൈനികരുടെ ധൈര്യത്തോടൊപ്പം സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് 75%-ത്തിലധികം തദ്ദേശീയ ഉൽപ്പാദനം ഉറപ്പാക്കി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ പ്രതീകമായി നാവികസേനയുടെ ഭാഗമായതായി അറിയിച്ചു. DRDO, പിനാക് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മഴവെള്ളത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ഇന്ന് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. July 4 മുതൽ രാജ്യത്തുടനീളം ആരംഭിച്ച പ്രത്യേക ക്യാമ്പയിനിലൂടെ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, മരം നടീൽ എന്നിവയ്ക്ക് പുതുജീവൻ നൽകുന്നു.
1: കാച്ച് ദ റെയിൻ കാ സന്ദേശ് ബഹുത് സീധാ ഹൈ. ഇസ്കെ തഹത് ബാരിഷ് കെ പാനി കെ സഞ്ചയൻ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാനെ ജലസ്രോതോ കെ പുനർജീവൻ ഓർ വൃക്ഷാരോപണ കോ നയി ഗതി ദി ജാ റഹി. മുജെ ബഹുത് ഖുശി ഹൈ കി ഗാവ് ഹോ യാ ശഹർ, പഞ്ചായത്തെ ഹോ യാ സാമാജിക സംസ്ഥായ, ഹർ ജഗ ലോഗോ നെ ബഡ് ചഡ് കർ ഭാഗീദാരി കി ഹൈ.
0: നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാൻ പങ്കാളികളാവാമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. UKയിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശ്രീ മോദി കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തെ യുവജനങ്ങൾ കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം എന്നിവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സ്കൂൾ അധ്യാപകനായ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംസ്കൃതം ക്ലബ്ബായ അക്ഷരകന്തുകയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, സംസ്കൃത ഭാഷയെ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി അക്ഷരങ്ങളെ ബന്ധിപ്പിച്ച് ലളിതമായി പഠിപ്പിക്കുന്ന ഈ രീതി പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും അറിയിച്ചു. സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ളതായി എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
0: സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു. ഏക് പേഡ് വാക്കേ നാം ക്യാമ്പയിനിലൂടെ അഹമ്മദാബാദിൽ 1 മണിക്കൂറിനുള്ളിൽ 3.5 ലക്ഷത്തോളം തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ ഒറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ നട്ട വിഷയവും പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമായ കാടുകളുടെ പുനരുദ്ധാരണ ശ്രമങ്ങൾ കാരണം 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗിർ വനങ്ങളിൽ കൂടുകൂട്ടാൻ തുടങ്ങിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.

ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഇറക്കുമതി ചെയ്ത വിഗ്രഹങ്ങളോ ഒഴിവാക്കി മണ്ണിൽ നിർമ്മിച്ച

0: കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कोई पोचमपल्ली इकत की सुंदर परंपरा को आगे बढ़ा रहा है, कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं.
0: പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ചുവരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും പ്രതിച്ഛായയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ടെന്ന് വ്യക്തമാക്കി. ചിലർ പോച്ചമ്പള്ളി ഇകത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായതായും കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ച് 8,000 കോടി രൂപയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൌശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി, കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ കലാമെന്നും അനുസ്മരിച്ചു. ഈ ആഴ്ച ഗുരുപൂർണിമ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും മുതിർന്നവർക്കും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീര വ്യക്തിത്വങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ഇസ് വർഷ് ഭി ഹമേ ഹർ ഘർ തിരംഗ അഭിയാൻ കോ പൂരേ ഉത്സാഹ കേ സാത്ത് ആഗേ ബഢാനാ ഹൈ, അപ്നേ ഘർ പർ പൂരേ സമ്മാൻ കേ സാത്ത് തിരംഗ ഫഹരാനാ ഹൈ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGOV പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ആകാശവാണി.
8: വയലും വേണം.

0: വിവേകമാണ് യഥാർത്ഥ അറിവ്. അറിവ് നിങ്ങളെ പ്രശസ്തനാക്കും, എന്നാൽ വിവേകം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലല്ല, മറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ വിവേകത്തോടെ പ്രയോഗിക്കുന്നതിലാണ് ഒരാളുടെ മഹത്വം കുടികൊള്ളുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. അത്യുത്സാഹത്തോടെയല്ലേ ഓരോ കൃഷിയും നാം ചെയ്യുന്നത്. ചെടികളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴോ പൂവിടുമ്പോഴോ ഒക്കെ കീടങ്ങളും മറ്റും വന്ന് എല്ലാം നശിപ്പിക്കാറില്ലേ? നാം വിത്തിൽ നിന്ന് തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ തുടങ്ങേണ്ടതാണ്. ചെടികളിലും അത് അനുവർത്തിക്കേണ്ടതാണ്. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പമുള്ളത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
2: തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ രോഗം എന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്ക് എപ്പോഴും രോഗം ഉണ്ടാകുന്നത്.
1: അല്ലെങ്കിൽ
2: മൂന്ന് കാര്യം ഒരുമിച്ച് വരണം. ഇപ്പൊ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാവുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കൾ എന്ന് പറയുന്നത് എല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്നു തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: അപ്പൊ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
2: നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? മാഡം ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മാഡം, എന്താണ് സംശയങ്ങൾ?
3: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചൂണ്ട ഒരുമാതിരി വരുന്നു, അതെന്താ മാഡം?
2: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും?
3: ഇലയൊക്കെ ചൂണ്ട ഒരുമാതിരി ഉണങ്ങി നിൽക്കുകയാണ്.
2: ഉണങ്ങി പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങി പോകാറുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും, വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മാഡം. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്ന ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മാഡം ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
2: സംയോജിത രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പലതരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള

0: നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് മതി. എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: ആദ്യം തൊട്ട് ഒരു സിസ്റ്റമാറ്റിക്,
0: ആ തീർച്ചയായിട്ടും, നടുന്നതിനു മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ
1: അതിനുള്ള
0: കാര്യങ്ങൾ
1: തുടങ്ങും. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ ഈ ടെറസിന്റെ മുകളില് കുറെ ഡ്രാഗൺ ചെടി നട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം തീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്. പിന്നെ അത് കരിഞ്ഞൊരവസ്ഥയിലോട്ടങ്ങ് മാറും.
0: ഇത് കുമിൾ രോഗമാണ്. ഇപ്പോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻകർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും, പക്ഷെ അത് പിന്നെ കൂടിക്കൂടി ബാക്കി ഇതിലായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റു സ്ഥലങ്ങളിലോട്ടത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നെയ്റ്റ് പോകുന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അത് കൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിലും ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബിയോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം തമ്മിൽ നിയന്ത്രണം ലഭ്യമാകാനായിട്ട് കാണുന്നു.
2: രോഗം ബാധിക്കാത്തോ
0: അല്ല, അതിന് വേണ്ട. അപ്പൊ ഇത് നമ്മുടെ ശ്വസനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ പല കമ്പുകളും മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
1: ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. ഡ്രാഗൺ ഫ്രൂട്ട് മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്
0: തണ്ടിൽ മാത്രമല്ല, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചെറിയ ചെറിയ കുത്തുകളും മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
1: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നത് കുറവാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു
0: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പൊ തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാര് പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
1: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി
0: പുതിയ തലമുറ
1: കുമിൾനാശിനിയാണ്,
0: അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമാണ്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
1: നമസ്കാരം.
3: കാഞ്ചിപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്.
1: ആരാണ്, പേര് പറയാം?
3: സുധാകരൻ.
1: ആ പറഞ്ഞോളൂ സുധാകരൻ.
3: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. എല്ലാ ചെടികളും ഉണ്ട്, പക്ഷെ ഇലപ്പുള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്, അതോടൊപ്പം ഈ മുഞ്ഞയും കായ്ച്ചയ്ക്കുമുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാം.
0: സർ, കായ്ച്ച വഴുതന എല്ലാം കത്തിരിയിൽ വരാറില്ല. ഇപ്പൊ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ

0: എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സാർ ഉദ്ദേശിച്ചത്? വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിന്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ അത് ഞാൻ സോഡിയം പിന്നെ പഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്.
0: അനേക പ്രാണികൾ വരുന്നതാണ് മുളക്, ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിനെ നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിനെ നിയന്ത്രിക്കുന്നതാണ്. ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല, പക്ഷേ കീടത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അത് ഇതിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. ഇപ്പൊ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. ഇപ്പൊ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണം. അപ്പോൾ നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു. ചെടികളിൽ നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷി ഉള്ളത് തന്നെയായിരിക്കണം. പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള അത്തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാം. അപ്പൊ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
2: മാഡം, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, ഞാൻ വാഴയുടെ കാര്യം പറയാനാണ്
2: ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?
3: വാഴ മറ്റു വളർന്നു കഴിഞ്ഞ് കൊലച്ചാറാവും, കൊല കൂമ്പാകുന്നില്ല, അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
0: അപ്പൊ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെ അതുകൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളതുകൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പൊ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്ത്

0: സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പൊ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഴയുടെ മുകളിൽ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കാണും. ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദോരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിനു വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത് പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴക്കൈകളിലോട്ട് ഇട്ടു കൊടുക്കുക. അത് പുറമേയുള്ള വാഴക്കൈകളിലാണ് ഇടേണ്ടത്. അപ്പം നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളമൊന്നും അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അത് ഉള്ളിൽ തടവരെ എത്താത്തത് കൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക അല്ലെങ്കിൽ കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3, 4, 5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പം അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നു. അപ്പം ഇത് നേരത്തെ തന്നെ ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
1: ഓക്കെ മാഡം, വളരെ നന്ദി. മാഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അല്ലാവട്ടെ, അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ, കുമിൾ രോഗങ്ങളാവട്ടെ, അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കാം.
1: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് അതും പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
1: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
2: ഹലോ, ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ വിളിക്കുക. എന്റെ പേര് മാവേലി. എനിക്ക് 2 ഗ്രോബായി, അതിനകത്ത് 2 പച്ചമുളക് നട്ടു, 2 നല്ലതായിട്ട് തഴച്ചു വളർന്നു പൂത്തു. ഓരോ നട്ടിലതിനകത്ത് ഒരുപാട് കായുണ്ടായി. പിന്നെ 2 നല്ലതായിട്ട് തൂത്ത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല. അടുത്ത് തന്നെ മുറ്റാവുക.
0: പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്ത് എന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറ്. ഇപ്പൊ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ടിയണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരും, പുതുതായിട്ട് പൂ ഇടുകയും ചെയ്യും.
2: ഇഷ്ടംപോലെ പൂ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനകത്തിരി
0: ആ അത് ഈ പ്രാണികളുള്ളതാണ്. ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
1: മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പൊ അത് ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
0: അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക.

0: അതിൽ തന്നെ അടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത്, ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത്, അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മൾ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ, ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്, അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
1: വിത്തിലൂടെ രോഗങ്ങൾ,
0: വിത്തിലൂടെയുള്ള രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
1: ആദ്യഘട്ട പ്രതിരോധം നമ്മൾ അവിടെ
0: അത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിൽ ഒരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
2: ചെടികളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ 9387813940. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഉത്തരം June 1. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ എല്ലാ വർഷവും June 1 ലോക ക്ഷീരദിനമായി കൊണ്ടാടുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31 ഓഗസ്റ്റ് 1 തീയതികളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കാസർഗോഡ് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA അംഗീകരിച്ച സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് ആരംഭിക്കുന്നു. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി 10 ക്ലാസ് പാസ് യോഗ്യതയുള്ള 18 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു. ട്രെയിനിംഗ് ഫീസ് 29,999 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക 9447-3263-19. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി 2026 ജൂലൈ 24 തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ

0: മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, ഏലം, കാപ്പിക്കുരു, ചുക്ക്, അടയ്ക്ക, റബ്ബർ, മൈസൂർ പൂവൻ എന്നിവയുടെ വിലയിൽ വർധനവ്. കയറിന്റെ വിലയിൽ കുറവ്. നാളികേരം, തൊണ്ടില്ലാത്തത്, കുരുമുളക്, നേന്ത്രക്കായ്, പച്ചക്കപ്പ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക്, വാട്ടക്കപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 800 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂരിൽ 25,100, 900 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 24,400, 1,000 രൂപ വർദ്ധിച്ച് ചെങ്ങന്നൂർ 26,000, 1,100 രൂപ വർദ്ധിച്ച് കോട്ടയം 27,000, കൊച്ചി റെഡി 24,200, 1,200 രൂപ വർദ്ധിച്ച് പാല 25,900, ആലുവ 27,700, 600 രൂപ വർദ്ധിച്ച് എറണാകുളം 25,000, 1,800 രൂപ വർദ്ധിച്ച് കൊല്ലം 24,600 രൂപയും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടരുന്നു. കോഴിമുട്ട 100ന് 740 രൂപ മുതൽ 780 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക, വാട്ടക്കപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. കൊക്കോ ബീൻസ് ക്വിന്റലിന് 1,000 രൂപ വർദ്ധിച്ച് 3,000 രൂപ 28,000 രൂപയ്ക്ക് വിപണനം തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 4,300 രൂപ മുതൽ 8,400 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 4,000 രൂപ മുതൽ 5,500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. ഇതുവരെ കേട്ടത് 2026 ജൂലൈ 24 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്കയിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു. നന്ദൻ നിലേക്കനി സമിതിക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें.
1: കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിലെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭ ജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടീൽ എന്നിവ കൂടുതൽ മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൊട്ടടുത്തുള്ള കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൌത്ത് ചിറ്റിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ

0: കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കന്തുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായികരംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു.
1: उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു.
1: ഇസ് തിരംഗമേ ഹമാരേ സംവിധാൻ കേ ആദർശ് ഹൈ. പിച്ചലേ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരേ ദേശ് കോ ഏക് അദ്ഭുത ഭാവന സേ ജോഡാ ഹൈ. ഹർ ഘർ हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം തുടർന്ന് വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻപായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുമ്പ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ട പാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കും യും അവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൌരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV AEGEAN RAGNAR

0: പ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൌരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളി മെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കടൽ കടന്നെത്തുന്നത് കാരാഗ്രഹത്തിലാകാതിരിക്കാൻ ചിത്രീകരണം കേൾക്കാം. രചന കെ എസ്

ഇരുട്ടിലേക്ക് വെളിച്ചം തേടിപ്പോകുന്നവർ, ഇരുളിന്റെ മൂടി മാറ്റി പ്രകാശിക്കാൻ കൊതിക്കുന്ന ജീവിതങ്ങൾ. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തടവറയിൽ തളയ്ക്കപ്പെടുന്നു. മനുഷ്യജീവിതത്തിന്റെ മുക്കാൽ പങ്കും യാതനകളും ദുരിതവും പട്ടിണിയും പേറി അന്യരാജ്യങ്ങളിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവർ, അതിനായി അവരുടെ ജീവിതം തന്നെ പണയം വെച്ച് കടൽ കടക്കാൻ തീരുമാനിക്കുന്നു. ദിവസങ്ങളോളം പട്ടിണി കിടന്നുള്ള നരകതുല്യമായ യാത്രയ്ക്ക് തയ്യാറാകുന്നു. ആ യാത്രയുടെ അവസാനം ചിലപ്പോൾ എത്തിച്ചേരുക മരണത്തിലേക്കായിരിക്കാം. ആഹാരം തികയാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഉറക്കമില്ലാതെ ആഗ്രഹിച്ച ജീവിതത്തിന്റെ തൊട്ടടുത്ത് വെച്ച് മരണപ്പെട്ട കുറേ മനുഷ്യർ, നാളെയോ മറ്റന്നാളോ തിരികെ എത്തുമെന്ന് കരുതി മരണപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്നുമുണ്ട്.

0: അതുപോലൊരു ഉമ്മയും രണ്ട് കുട്ടികളും ഒരു ഒറ്റമുറി വാടക വീട്ടിൽ തന്റെ മകളെ വർഷങ്ങളോളം കാത്തിരുന്നു. കേട്ടാൽ വിശ്വസിക്കാനാകാത്ത അവരുടെ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു.
1: മസ്കറ്റിൽ ജോലിക്കായി ഒരു തൊഴിൽ ദാതാവ് തന്നെ സമീപിച്ചപ്പോൾ അവർ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അവർക്ക് കുടുംബം പോറ്റാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. 73-കാരിയായ ഉമ്മയും രണ്ടു മക്കളും മാത്രമായിരുന്നു അവരുടെ ആശ്രയം. മട്ടാഞ്ചേരിയിലെ ഒറ്റമുറി വാടക വീട്ടിൽ താമസിക്കുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ മസ്കറ്റിലെ ജോലി നിലവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്ന് കരുതിയാണ് കടം വാങ്ങിയ പണവുമായി ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഈ ചെറിയ വീടിന് 3000 രൂപ വാടക കൊടുക്കണം. മക്കൾക്ക് ഒന്ന് നിവർന്നു കിടക്കാനുള്ള സൗകര്യം വീട്ടിലില്ല. ഒരാൾ കയറിയാൽ മറ്റൊരാൾക്ക് അടുക്കളയിൽ കയറാനാവില്ല. ജീവിതം ഏറ്റവും മോശാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് മസ്കറ്റിലെ ജോലി ശരിയാകുന്നത്. അതും മാസം 20,000 രൂപ ശമ്പളത്തോടെ. വൈപ്പിൻ

0: സ്വദേശിയായ സ്ത്രീയെ പടച്ചോന്റെ രൂപത്തിൽ കണ്ട നാളുകളായിരുന്നു അത്. അവരാണ് ആ ജോലി കിട്ടാൻ കാരണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ വേഗത്തിൽ തന്നെ ശരിയാക്കി തന്നു. മസ്കറ്റിലെ ഒരു അറബിയുടെ വീട്ടിലായിരുന്നു ജോലി. പുലർച്ചെ 5 മുതൽ രാത്രി 12 വരെ ജോലി ചെയ്യണമായിരുന്നു. നാട്ടിൽ ഉമ്മയുടെയും മക്കളുടെയും കാര്യം ഓർക്കുമ്പോൾ ജോലിയുടെ സമയം ഒരു പ്രശ്നമായിരുന്നില്ല. ആദ്യമൊക്കെ ആഹാരം കഴിക്കാൻ മാത്രം സമയം നൽകിയിരുന്നു. വിശ്രമവേളകളില്ലാതെ തന്നെ മാസങ്ങൾ കടന്നുപോയി. ആഹാരം നൽകാതെയായ ആദ്യ ദിനമായിരുന്നു അത്. കുബൂസ് എന്ന് മറ്റോ ആണ് തന്നിരുന്ന ആഹാര വസ്തുവിന്റെ പേര്. ചിലപ്പോൾ ആഹാരം തരാൻ മറന്നതാവുമെന്ന് കരുതി ഒരാഴ്ചയോളം വെള്ളം മാത്രം കുടിച്ച് ദിവസങ്ങൾ നീക്കി. വിശപ്പ് സഹിക്കാൻ വയ്യാതെയായപ്പോൾ ആഹാരം ചോദിച്ചു. പക്ഷേ അവരിലൊരാൾ ചാട്ടവാറുകൊണ്ടടിച്ചു, മറ്റൊരാൾ നാഭിക്ക് ചവിട്ടുകയും രണ്ട് കൈയും കൊണ്ട് കരനത്തടിക്കുകയും ചെയ്തു. അന്നു മുതൽ കേൾവിശക്തി നഷ്ടപ്പെട്ടു. പിന്നീട് ഓരോ ദിവസവും ജോലി ചെയ്ത് അവശയാകുമ്പോഴെല്ലാം അവർ ചാട്ടവാറിനടിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലും അവർ തന്നെ ക്രൂരമായി മർദ്ദിച്ചു. മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ച് നാടുകടന്ന അവരെ ദുരിതപൂർവമായ ജീവിതമായിരുന്നു അന്യനാട്ടിൽ കാത്തിരുന്നത്. മരുഭൂമിയിലെ ഏതോ ചുഴിയിൽ അകപ്പെട്ട അവർക്ക് ഒരു കൈ തന്ന് കരകയറ്റിയത് പ്രവാസി സംഘടനയുടെ പ്രവർത്തകരായിരുന്നു. അവർ വിവരം എംബസിയിൽ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അതേ തുടർന്ന് പ്രകോപിതരായ ഏജൻസി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കാനും തീവ്രവാദി സംഘടനയ്ക്ക് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തൊഴിൽ ദാതാവിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രവാസി പ്രവർത്തകരെ ഈ വിവരം ധരിപ്പിച്ചതോടെ അവരുടെ ഇടപെടൽ മൂലം എംബസി ഇടപെടുകയും 2020 അവസാനത്തോടെ നാട്ടിലേക്ക് തിരിക്കാനും സാധിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിൽ മനുഷ്യക്കടത്തിലൂടെ 2.5 ലക്ഷം രൂപയായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നതെന്ന് മനസ്സിലായി.
1: നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ബെന്യാമിൻ എഴുതിയത് എത്ര സത്യമാണ്! സുനിൽ എന്ന സുഹൃത്ത് പറഞ്ഞറിവുള്ള നജീബ് എന്ന പ്രവാസിയുടെ കഥയാണ് ഭാവനയിലൂടെ ബെന്യാമിൻ ആടുജീവിതം സൃഷ്ടിക്കാൻ കാരണമായത്. ആടുജീവിതം അവസാനിച്ച് നാട്ടിൽ തിരികെയെത്തിയവർ നിരവധി. എന്നാൽ ഇന്നും ജീവിതമില്ലാതെ നരകജീവിതം അനുഭവിക്കുന്നവർ ഏറെ. തൊഴിൽ ദാതാവിന്റെ വാക്ക് വിശ്വസിച്ച് ഗാർഹിക തൊഴിലിനും മറ്റുമായി എത്തുന്ന നിരവധി പേർ ആകർഷ്ടരാകുന്നത് വാഗ്ദാനം ചെയ്യുന്ന ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലുമാണ്. തൊഴിലിന്റെ സ്വഭാവം മാറ്റുക, ജോലിഭാരം കൂടി വരുമ്പോൾ പട്ടിണി കിടുക, മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ നേരിടേണ്ടി വരിക, ഇങ്ങനെ എത്രയോ ദുരനുഭവങ്ങൾ. ചിലരെങ്കിലും ലൈംഗിക ചൂഷണത്തിനും ഇരയാകാറുണ്ട്. ദാരിദ്ര്യം മൂലം വിവിധ തൊഴിൽ ദാതാക്കളുടെ അടിമകളായി മാറേണ്ടി വരുന്ന നിരവധി പേരുടെ കഥകളും അനുഭവങ്ങളും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും നാടുകടത്തപ്പെടുന്നവരുടെ എണ്ണം ഒട്ടനവധിയാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇടനിലക്കാർ വഴിയാണ് വിദേശത്ത് പോകാൻ താൽപര്യമുള്ള യുവതികളെ കണ്ടെത്തുന്നത്. തൊഴിലാളികളെ എത്തിക്കുമ്പോൾ നല്ലൊരു തുക ലഭിക്കുമെന്നതിനാൽ പണം ഈടാക്കാതെ സൌജന്യമായി തൊഴിലാളികൾക്ക് ടിക്കറ്റും വിസയും നൽകുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ ആകൃഷ്ടരായി നിരവധി പേർ കെണിയിലകപ്പെട്ട് മനുഷ്യക്കടത്തിന് ഇരയാകാറുണ്ട്. ഒരു തൊഴിലാളിയെ എത്തിക്കുമ്പോൾ ഏജന്റിന് 1.5 ലക്ഷം രൂപ വരെ ലഭിക്കുമത്രേ. കുറഞ്ഞ ചെലവിൽ വീട്ടുജോലിക്കാരെ ലഭിക്കും എന്നതാണ് ആ രാജ്യങ്ങളിലെ സ്വദേശികൾക്കുള്ള നേട്ടം. അതുകൊണ്ടുതന്നെ അടിമകളെപ്പോലെ അവരോട് പെരുമാറാനും ലൈംഗികമായി ചൂഷണം ചെയ്യാനും അവർ മുതിരുന്നു. പട്ടിണിയും ചൂഷണവും കൂടി വരുമ്പോൾ പലരും നാട്ടിലെ തൊഴിൽ ദാതാക്കളെ സമീപിക്കുന്നു. ചിലർക്ക് മറ്റൊരു വീട്ടിൽ ജോലി ശരിയാക്കി പ്രശ്നം പരിഹരിക്കും. നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെടുന്നതോടെയാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ എംബസി ഫലപ്രദമായി ഇടപെടുന്നുണ്ടെങ്കിലും അംഗീകാരമില്ലാത്ത ഏജൻസികൾ വഴി പറ്റിക്കപ്പെടുന്ന നിരവധി പേർ പരാതിപ്പെടാതെ ഇന്നും യാതനകൾ സഹിച്ച് അന്യനാട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവർ വഞ്ചിക്കപ്പെടാതിരിക്കാനായി വേണ്ട സഹായങ്ങൾ നൽകാൻ കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് നോർക്ക അഥവാ പ്രവാസി കേരളീയകാര്യ വകുപ്പ്. വിദേശ ഉദ്യോഗാർത്ഥികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനായി പ്രവാസി കേരളീയകാര്യ വകുപ്പ് നിരവധി നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. തൊഴിൽ ദാതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിനായി റിക്രൂട്ടിംഗ് ഏജൻസിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ

വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ www.emigrate.gov.in എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.emigrate.gov.in. ഈ മൈഗ്രേറ്റ് വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജൻസികൾ മുഖേന മാത്രമേ വിദേശത്ത് കുടിയേറ്റം നടത്തുവാൻ പാടുള്ളൂ. അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ നൽകുന്ന സന്ദർശക വിസ പ്രകാരമുള്ള കുടിയേറ്റം നിർബന്ധമായും ഒഴിവാക്കുകയും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും വേണം. തൊഴിലിന് ഉതകുന്ന ഓഫർ ലെറ്റർ കൃത്യമായി തൊഴിൽ ദാതാവിന്റെ കയ്യിൽ നിന്ന് ഉദ്യോഗാർത്ഥി കരസ്ഥമാക്കിയിരിക്കണം. ഒപ്പം തൊഴിൽ ദാതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജോലി അവരവരുടെ യോഗ്യതയ്ക്കും കഴിവിനും ഉതകുന്ന രീതിയിൽ ആണെന്ന് ഉറപ്പുവരുത്തണം. ശമ്പളം മുതലായ സേവന വേതന വ്യവസ്ഥകൾ അടങ്ങുന്ന തൊഴിൽ കരാർ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. വിസയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജോലിയാണോ കാണിച്ചിരിക്കുന്നത് എന്നും ഉറപ്പുവരുത്തണം. വിദേശ തൊഴിലിനായി യാത്ര തിരിക്കും മുമ്പ് എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള പാസ്പോർട്ട് ഉടമകൾ നോർക്കയുടെ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പരിശീലന പരിപാടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള 18 ECR രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ECR പാസ്പോർട്ട് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ മൈഗ്രേറ്റ് വെബ് പോർട്ടൽ മുഖാന്തരം തൊഴിൽ കരാർ നിർബന്ധമാണ്. സന്ദർശക വിസ നൽകിയാണ് അനധികൃത റിക്രൂട്ടിംഗ് ഏജന്റുമാർ ഇവരെ കബളിപ്പിക്കുന്നത്. വിദേശ തൊഴിലുടമ ഇവരുടെ സന്ദർശക വിസ തൊഴിൽ വിസയാക്കി നൽകുമെങ്കിലും തൊഴിൽ കരാർ ഈ മൈഗ്രേറ്റ് സംവിധാനം വഴി തയ്യാറാക്കുന്നില്ല. ഇക്കാരണത്താൽ തൊഴിലുടമ ഇവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കുകയും പലർക്കും വേതനം, താമസം, മറ്റാനുകൂല്യങ്ങൾ എന്നിവ നിഷേധിക്കുകയും അവർക്ക് തൊഴിലിടങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു.

ഇരുൾ മൂടിയ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരാൻ യാത്ര ചെയ്യുന്നവർ ഇരുട്ടിന്റെ ചുഴിയിൽ കാലിടറി വീഴാതിരിക്കാൻ ഓരോ ചുവടും അത്രമാത്രം ശ്രദ്ധയോടെ വയ്ക്കുക. കടൽ കടന്നെത്തുന്നത് ഒരു കാരാഗ്രഹത്തിലാകാതിരിക്കട്ടെ.

കടൽ കടന്നെത്തുന്നത് കാരാഗ്രഹത്തിലാകാതിരിക്കാൻ ചിത്രീകരണം സമാപിക്കുന്നു. രചന KS ഹരിഹരപുത്രൻ, ആഖ്യാനം NJ ജോഷിലാൽ, സെവിൽ ജിഹാൻ, നിർവഹണ സഹായം മീര എസ് മോഹൻ, നിർവഹണം സന്ദീപ് സുരേഷ്. യുവവാണി സമാപിക്കുന്നു. നമസ്കാരം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ശരത് സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം സിന്ദൂരരേഖ.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ

ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു, മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്ജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബ്ബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായികരംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു.

ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണമെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണമെഡലോ വെള്ളിമെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണമെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണമെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളിമെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയിലെ തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൌശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ
രാജ്യത്തുടനീളം

നീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. ഒരു മണിക്കൂറിനുള്ളിൽ ഭാടച്ച് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേശ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കു പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി.

0: മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 അതിന്റെ വിൽപ്പന 6 വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക് നാടൻപാട്ടുകൾ, ബോൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

0: സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. August 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, August 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, എഐ, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പിഎം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു

0: ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പി എം സേതു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി എം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ടാസ്ക് ഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
1: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ഐ എസ് ആർ ഒ മുൻ ചെയർമാൻ എസ് സോമനാഥ്, ഐ ഐ ടി മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കാർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത് ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിന്റെ പ്രേരക ശക്തി മാത്രമല്ല ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തവരെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി യുവാക്കളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാർഗിൽ വിജയ ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ അനുസ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ധീരസൈനികരുടെ അസാമാന്യ പോരാട്ട വീര്യത്തെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു.

0: ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ തുടരുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പാക്കുന്നതിനു മുൻപ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ് ജാഗ്രത നൽകിയിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 49 പന്തിൽ നിന്ന് 81 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയുടെ മികച്ച പ്രകടനം പുറത്തെടുത്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മനു ബഞ്ജിത്തിന്റെ വരികൾക്ക് സാം സി എസ് സംഗീതം നൽകി കപിൽ കവലൻ പാടിയത് ചിത്രം RDX.

0: martyrs and strengthen the resolve to build secure, capable and self-reliant India. Defense Minister Rajnath Singh reiterates no talks with Islamabad other than that for return of Pakistan-occupied Jammu and Kashmir. In weightlifting, India's Mirabai Chanu wins gold in women's 48-kilogram event and Rishikant Singh bags silver in men's 60-kilogram category at Commonwealth Games. And in men's cricket, India beat Zimbabwe by 35 runs in the third T20 match to win the series 3-0 in Harare. And that's all in the news at 9. Good night.
1: ആകാശവാണി
2: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: സഴ്സിയുടെ കൊട്ടാരത്തിൽ സന്തോഷവാന്മാരായി താമസിച്ചിരുന്ന ഒഡീസിയൂസിനും കൂട്ടുകാർക്കും തിരികെ തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ സഴ്സിയോട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ സഴ്സി എന്താ പറഞ്ഞത്? പ്രേതലോകമായ പാതാളത്തിൽ ചെന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞാലേ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്താൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷേ പ്രേതലോകത്തിലേക്ക് പോകാൻ ഒഡീസിയൂസിനും കൂട്ടുകാർക്കും ഭയമായി. അവർ പ്രേതലോകത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. സന്ധ്യയായി. ചുറ്റും ഘോരമായ ഇരുട്ട് നിറഞ്ഞു. കപ്പൽ ഭൂമിയുടെ അറ്റത്തുള്ള ഓഷ്യാനസ് എന്ന മഹാസമുദ്രത്തിലെത്തി. സദാ കാർമേഘ പടലങ്ങളും മഞ്ഞും കുടികൊള്ളുന്ന ആ പ്രദേശത്ത് അവരിറങ്ങി. പെരിമിഡസും യൂറിലോക്കസും ബലിമൃഗങ്ങളെ ബലമായി പിടിച്ചു. അതേസമയം ഒഡീസിയൂസ് 1.5 അടി നീളം വീതിയിൽ ഒരു കുഴി കുഴിച്ചു. അദ്ദേഹം തന്റെ വെള്ളിവാൾ ഉറയിൽ നിന്ന് ഊരി ഉയർത്തിപ്പിടിച്ചു. തേനും വീഞ്ഞും പരേതാത്മാക്കൾക്കായി കുഴിയിൽ അർച്ചന ചെയ്തു. അതിനു മീതെ ബാല്യമാവ് വിതറി. പിന്നീട് പാതാളരാജ്ഞിയായ പെർസോഫോണിയായോട് പ്രാർത്ഥിച്ച് ആടുകളുടെ കഴുത്ത് വെട്ടി. കടും ചുവപ്പ് നിറമുള്ള രക്തം അരുവി പോലെ ഒഴുകി. ഒരു വലിയ ബഹളം. പരേതാത്മാക്കൾ ഈയാമ്പാറ്റകൾ പോലെ ഉയർന്നു വന്നു. യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും പിഞ്ചുകുഞ്ഞുങ്ങളും നിഴലുകൾ പോലെ ചുറ്റും വന്ന് അണിനിരന്നു. ഉഗ്രമായ ആർത്തനാദങ്ങൾ മുഴങ്ങി. ഈ ഭീകരമായ ശബ്ദം സഹിക്കാൻ പറ്റാത്തതായി ഒഡീസിയൂസിന് തോന്നി. കൊന്നിട്ടിരിക്കുന്ന ബലിമൃഗങ്ങളെ തീയിൽ പൊരിച്ചെടുക്കുവാനും പാതാള രാജാവായ ഹേഡസിനോടും പെർസോഫോണിയായോടും പ്രാർത്ഥിക്കുവാനും അനുചരന്മാരോട് ഒഡീസിയൂസ് അഭ്യർത്ഥിച്ചു. ഒഡീസിയൂസ് വാളൂരിപ്പിടിച്ചു നിന്നു. പ്രവാചകനായ ടൈറിസിയാസിനോട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടേ ബലിരക്തം കുടിക്കാൻ പരേതാത്മാക്കളെ അനുവദിക്കാവൂ എന്ന് സഴ്സി പറഞ്ഞിരുന്നല്ലോ. ആദ്യമായി വന്നത് സഹയോദ്ധാവായിരുന്ന എൽപിനോർ ആയിരുന്നു. സഴ്സിയുടെ ഭവനത്തിൽ നിന്നും പാതാളത്തിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാളികയുടെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ചയാളാണ് എൽപിനോർ. യാത്രയ്ക്കുള്ള തിടുക്കം മൂലം അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് അവർക്ക് സാധിച്ചിരുന്നില്ല. ഒഡീസിയൂസിന്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ഉത്കടമായ സങ്കടത്തോടെ അദ്ദേഹം ചോദിച്ചു, എൽപിനോർ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇരുളടഞ്ഞ പശ്ചിമദേശത്തെത്തിയത്? കേവലം കാൽനട കൊണ്ട് ഞങ്ങളുടെ കപ്പലിന്റെ വേഗത്തെ എങ്ങനെ പിന്നിലാക്കി? അദ്ദേഹം നിശബ്ദ വേദനയോടെ പറഞ്ഞു, ഒഡീസിയൂസ്, ദുർവിധിയാലും മദ്യലഹരിയാലും സംഭവിച്ചുപോയി. അങ്ങനെയൊക്കെ ആ നീളമുള്ള ഗോവണിപ്പടികൾ ചവിട്ടിയിറങ്ങുവാൻ കഴിയാതെ താഴെ വീണതാണ്. അപ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഈ പാതാളത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണേ. ശിരസ് വേർപെട്ട എന്റെ മൃതശരീരം സംസ്കരിക്കപ്പെടാതെ സഴ്സിയുടെ ഭവനത്തിനടുത്ത് കിടക്കുന്നു. അങ്ങ് മടങ്ങിച്ചെല്ലുമ്പോൾ ശേഷക്രിയകൾ നടത്തി എന്നെ സംസ്കരിക്കണം. എനിക്ക് വേണ്ടി ഒരു സ്മാരകം സമുദ്രതീരത്ത് പണിയുകയും ചെയ്യണം. അതിന്റെ മുകളിലായി ഞാൻ ഉപയോഗിച്ചിരുന്ന കപ്പൽ തുഴയും പ്രതിഷ്ഠിക്കണം. ഈ പരമ നിർഭാഗ്യവാന്റെ സ്മരണ ഭാവി തലമുറ കാത്തു സൂക്ഷിക്കാനിടയാക്കണേ, ഒഡീസിയൂസ് പറഞ്ഞു. സ്നേഹിത, അങ്ങ് ആവശ്യപ്പെട്ട കാര്യം തീർച്ചയായും ഞാൻ നിർവഹിക്കുന്നതാണ്, ഉറപ്പായും വിശ്വസിച്ചാലും. സമീപത്തായി തന്റെ സ്വന്തം മാതാവിന്റെ പ്രേതം നിൽക്കുന്നത്

ഒഡീസിയസ് കണ്ടു. ധീരനായ ആട്ടോലിക്കസിന്റെ പുത്രിയാണ് അവർ. അമ്മയെ കണ്ട മാത്രയിൽ ഒഡീസിയസിന്റെ കണ്ണുകൾ കരകവിഞ്ഞൊഴുകി. അദ്ദേഹം ട്രോയിലേക്ക് പോകുന്ന വേളയിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ ദുഃഖം നിറഞ്ഞ മുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വിഷമമുണ്ടാക്കി. പക്ഷേ ടൈറിസിയാസ് എന്ന പ്രവാചകനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുൻപ് ബലിമൃഗത്തിന്റെ രക്തം കുടിക്കുവാൻ പരേതാത്മാക്കളെ ആരെയും അനുവദിക്കാൻ സ്വർണ്ണദണ്ഡം വഹിച്ചുകൊണ്ട് ടൈറിസിയാസിന്റെ ആത്മാവ് നിഴൽ പോലെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പരിചിതനെപ്പോലെ പറഞ്ഞു, ഭാഗ്യഹീനനായ മനുഷ്യ, സൂര്യപ്രകാശത്തിൽ നിന്നും വിദൂരമായ ഈ തമോഭൂമിയിലേക്ക് താങ്കളെ ആനയിച്ച സംഭവഗതികൾ എന്താണ്? ആ കുഴിയിൽ നിന്നും മാറി നിൽക്കുക, വാളുറയിലിടുക. ഈ രക്തം ഞാൻ യഥേഷ്ടം പാനം ചെയ്യട്ടെ. അനന്തരം സകല വിവരങ്ങളും എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. വാളുറയിലിട്ട് ഒഡീസിയസ് മാറി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് യഥേഷ്ടം രക്തം പാനം ചെയ്തു. പ്രവാചക ശ്രേഷ്ഠനെപ്പോലെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അതുല്യ പരാക്രമിയായ ഒഡീസിയസ്, താങ്കൾ ജന്മഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സമുദ്രദേവനായ പൊസിഡോൺ നിങ്ങളുടെ യാത്ര ക്ലേശകരവും അപകടപൂർണവുമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ സൈക്ലോപ്സിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതുകൊണ്ട് ദേവൻ കോപിച്ചിരിക്കുകയാണ്. ജന്മദേശത്തെത്തുവാൻ കഴിയുമെങ്കിൽ അനേകം യാതനകൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ യാത്രാമധ്യേ സൂര്യദേവന്റെ സന്താനങ്ങളായ ആടുമാടുകൾ മേയുന്ന ദ്വീപ് കാണും. താങ്കളും അനുചരന്മാരും സംയമനം പാലിക്കണം. ആടുമാടുകളെ ഉപദ്രവിക്കരുത്. സർവ്വതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഹീലിയൂസ് എന്ന സൂര്യദേവന്റെ കോപത്തിന് നിങ്ങൾ ഇടവരുത്താതെ ആടുമാടുകളെ ഉപദ്രവിക്കാതെ പോവുക. അവയെ ഉപദ്രവിക്കുന്ന പക്ഷം നിങ്ങളുടെ കപ്പലും അനുചരന്മാരും ഒന്നടങ്കം നശിക്കും. അഥവാ ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന പക്ഷം വളരെ ദുരിതങ്ങൾ അനുഭവിച്ച് അനുയായികളെല്ലാം നഷ്ടപ്പെട്ട് ഒരപരിചിതനെപ്പോലെയായിരിക്കും നിങ്ങൾ ഇഥാക്കയിലെത്തുക. വീട്ടിൽ ചെന്നാലും ദുരന്തങ്ങൾ നിങ്ങളെ വലയം ചെയ്യും. മുഷ്കരന്മാരും തെമ്മാടികളുമായ ആളുകൾ നിങ്ങളുടെ സ്വത്തുകൾ മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചിരിക്കും. നിങ്ങളുടെ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ അവർ മത്സരം നടത്തുന്ന കാഴ്ചയായിരിക്കും ഇഥാക്കയിൽ നിങ്ങൾ കാണുന്നത്. എങ്കിലും അവർക്കെല്ലാം കനത്ത ശിക്ഷ നൽകുവാൻ നിങ്ങൾക്ക് കഴിയും. ടൈറിസിയാസ് തുടർന്നു, അവരെ തുറന്ന സമരത്തിലോ ചതിപ്പോരിലോ സംഹരിച്ച ശേഷം നിങ്ങൾ ഒറ്റ തുഴയുമായി കപ്പൽ നയിക്കുക. സമുദ്രത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തവരും ആഹാരത്തിൽ ഉപ്പ് തൊടാത്തവരുമായ ഒരു വർഗ്ഗക്കാരെ അവിടെ കണ്ടെത്തും. അവർക്ക് കപ്പലുകളാകട്ടെ പക്ഷിത്തൂവൽ പോലുള്ള തുഴകളാകട്ടെ ഒന്നുമില്ല. ഒരിക്കലും തെറ്റുവരാത്ത ഒരടയാളം തരാം. ഒരപരിചിതൻ നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ കയ്യിലെ സാധനമെന്തെന്ന് ചോദിക്കും. അപ്പോൾ നെല്ലും പതിരും വേർപെടുത്താനുള്ള കോരികയാണെന്ന് പറയുക. തുഴ തറയിൽ കുത്തി നിർത്തിയ ശേഷം ഒരാണാടിനെയോ മൂരിയെയോ കാട്ടുപന്നിയെയോ പൊസിഡോൺ ദേവന് ബലി കൊടുക്കുക. അനന്തരം മടങ്ങിവന്ന് ഒളിമ്പസിൽ വാണരുളുന്ന ദേവന്മാർക്ക് യഥാക്രമം യാഗങ്ങൾ നടത്തുക. കടലിൽ വച്ചായിരിക്കും താങ്കൾക്ക് മരണം സംഭവിക്കുക. തികച്ചും സമാധാനപരമായ മരണം. നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമെല്ലാം അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. ഒഡീസിയസ് ഭയചകിതനായി, ഹാ ടൈറിസിയാസ്, ഇതാണ് ദേവകൾ എനിക്ക് വച്ചു നീട്ടിയിട്ടുള്ള വിധിയെങ്കിൽ ഒരക്ഷരവും അതിനെതിരായി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. അതാ അവിടെ പരേതയായ എന്റെ അമ്മയുടെ ആത്മാവിനെ ഞാൻ ദർശിക്കുന്നു. അമ്മയാകട്ടെ ബലിരക്തത്തിന് സമീപം നിശ്ചലയായി നിൽക്കുകയാണ്. സ്വന്തം പുത്രന്റെ മുഖത്ത് നോക്കുന്നില്ല, ഒരക്ഷരം ഉരിയാടുന്നില്ല. ഞാൻ അമ്മയോട് സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടൈറിസിയാസ് പറഞ്ഞു, പറയാം. പരേതാത്മാക്കളിൽ ഏതെങ്കിലും ഒന്നിനെ ഈ ബലിരക്തത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചാൽ അത് വന്നുകൊള്ളും. താങ്കൾ വിസമ്മതിച്ചാൽ അത് തിരികെ പൊയ്ക്കോളും. ടൈറിസിയാസ് പാതാളത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നത് ഒഡീസിയസ് നിർനിമേഷനായി നോക്കി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് പോയ ശേഷം ഒഡീസിയസ് കാത്തുനിന്നു. സ്വന്തം അമ്മയുടെ ആത്മാവ് സമീപത്തെത്തി. ബലിമൃഗത്തിന്റെ രക്തം അവർ ആവോളം പാനം ചെയ്തു. ഒഡീസിയസിന്റെ അമ്മ മകനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയ മകനെ, നീ എങ്ങനെ ഈ കരാളവും കാർമേഘവൃതവുമായ പാതാളത്തിലെത്തി? ജീവനുള്ളവർക്ക് ഇവിടെ വരിക സാധ്യമല്ലല്ലോ. കര കാണാത്ത കടലും മരണനദിയും ഭയങ്കരമായ ഓഷ്യാനസ് സമുദ്രവും നീ എങ്ങനെ തരണം ചെയ്തു? ട്രോയിയിൽ നിന്നാണോ നീ വരുന്നത്? ഇഥാക്കയിൽ മടങ്ങിയെത്തി നിന്റെ ഭാര്യയെ കാണുന്നില്ലേ? ഒഡീസിയസ് പറഞ്ഞു, ട്രോയി കീഴടക്കിയ ശേഷം ഞങ്ങൾ മടക്കയാത്ര നടത്തുകയാണ്. ഇഥാക്കയിലെ മണ്ണിൽ ഇതുവരെ ഞങ്ങൾ കാലുകുത്തിയിട്ടില്ല. ടൈറിസിയാസിനെ കണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു. അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ

0: എനിക്ക് തിടുക്കുമായിരുന്നു. അമ്മ എങ്ങനെയാണ് മരിച്ചത്? വല്ല രോഗവുമായിരുന്നോ? അതോ ആർട്ടിമിസ് ദേവി തന്റെ മൃദുല ശൂലം കൊണ്ട് അമ്മയുടെ ജീവൻ അപഹരിച്ചതോ? അച്ഛനെ കുറിച്ച് അറിയാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛൻ എന്തു ചെയ്യുന്നു? ഞാൻ തിരിച്ചു വരികയില്ലെന്ന് കരുതി പെനിലോപ്പി മറ്റാരെങ്കിലും കല്യാണം കഴിച്ചോ? എന്റെ മകൻ എന്തു ചെയ്യുന്നു? ഒഡീസിയസിന്റെ അമ്മ പറഞ്ഞു, മകനെ, പെനിലോപ്പി വിശ്വസ്തയാണ്. അവൾ നിന്നെ ഓർത്ത് വേദനിച്ച് കഴിയുന്നു. ടെലമാക്കസ് കുമാരൻ ധീരനാണ്, അവനെ എല്ലാവരും ബഹുമാനിക്കുന്നു. നീ പോയതിൽ പിന്നെ വിഷമിച്ച് നിന്റെ അച്ഛൻ നാട്ടിൻ പുറത്തുപോയി താമസിക്കുകയാണ്. ശൈത്യകാലത്ത് പരിചാരകരോടൊത്ത് കരിയും പൊടിയും അണിഞ്ഞ് അഗ്നികുണ്ടത്തിനടുത്ത് കിടന്നുറങ്ങുന്നു. കമ്പിളി പുതയ്ക്കുന്നില്ല. മുന്തിരിവള്ളികൾക്കരികിൽ കരിയില നിരത്തിയാണ് വേനൽക്കാലത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. നിന്റെ വരവും കാത്ത് അദ്ദേഹം ദുഃഖിതനായി കഴിയുന്നു. മകനെ, നിന്നെക്കുറിച്ചുള്ള ദുഃഖമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിന്നെ കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരുന്നു. ആ ദുഃഖമാണ് എന്റെ മരണകാരണം. അമ്മയുടെ വാക്കുകൾ ഒഡീസിയസിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആ സ്നേഹനിധിയെ ആലിംഗനം ചെയ്യാൻ മകൻ 3 പ്രാവശ്യം ശ്രമിച്ചു. അപ്പോഴെല്ലാം ആ പ്രേതാത്മാവ് ഒരു സ്വപ്നം പോലെയോ നിഴൽ പോലെയോ വഴുതി മാറുകയാണ് ചെയ്തത്. ഹൃദയത്തിൽ അഗ്നിവാൾ തറയ്ക്കുന്ന അനുഭവമാണ് അപ്പോഴുണ്ടായത്. ഗദ്ഗദത്തോടെ ഒഡീസിയസ് പറഞ്ഞു, എന്റെ അമ്മേ, അമ്മയെ ആശ്ലേഷിക്കുവാൻ ഞാൻ തുനിയുമ്പോഴെല്ലാം അമ്മ മറഞ്ഞു കളയുന്നത് എന്തിനാണ്? പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ദുഃഖഭാരം തെല്ലി സമർപ്പിക്കുന്നതിന് അമ്മ തയ്യാറാവുകയല്ലേ? എന്നെ കബളിപ്പിക്കുന്നതിന് പെഴ്സോഫോണിയ അയച്ച ഭീകര പ്രേതരൂപിണിയാണോ അങ്ങ് എന്ന് ഞാൻ സംശയിക്കുന്നു. മനുഷ്യജന്മം എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഭാഗ്യഹീനനായ എന്റെ കുഞ്ഞെ, പെഴ്സോഫോണിയ നിന്നെ വഞ്ചിക്കുകയില്ല. അവർ സ്യൂസിന്റെ പുത്രിയാണ്. മനുഷ്യജന്മം എടുത്തിട്ടുള്ള ഏതൊരാളും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മാത്രമാണിത്. വെളുത്ത അസ്ഥികൂടത്തെ വെടിഞ്ഞ് ആത്മാവ് പുറത്തു പോകുമ്പോൾ നമ്മുടെ അസ്ഥിയും മാംസവും തമ്മിൽ ബന്ധിക്കാനുള്ള ശക്തി ഇല്ലാതാകുന്നു. ആളിക്കത്തുന്ന അഗ്നി സർവവും അതിൽ എരിക്കുന്നു. നീ വീണ്ടും പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോവുക. ഈ വിവരങ്ങളെല്ലാം നിന്റെ പ്രിയതമയെ നീ അറിയിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഒഡീസിയസിന്റെ അമ്മ അപ്രത്യക്ഷയായി. മരണഗേഹത്തിൽ നിന്നും നിരവധി ആത്മാക്കൾ ചുറ്റും കൂടി നിന്നു. സ്ത്രീകൾ, യുദ്ധവീരന്മാർ, കുലകന്യകകൾ, രാജാക്കന്മാർ തുടങ്ങി അനേകം ആത്മാക്കൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒഡീസിയസ് കുഴങ്ങി. വാളുയർത്തിപ്പിടിച്ച് പ്രേതങ്ങളെയെല്ലാം അകറ്റി നിർത്തിയ ശേഷം ഒരു വരിയായി തന്റെ സമീപം വരുവാൻ അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു. കുലീനയായ ട്രയോ ആണ് ആദ്യം വന്നത്. അവൾ അവളുടെ കഥ പറഞ്ഞു. പിന്നീട് ആപ്പസോസിന്റെ പുത്രിയായ ആന്റിക്കോപ്പിയ എത്തി. സ്യൂസിനോടത്ത് ശയിച്ചു എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ബഹുമതി. തീപ്സ് നഗരം സ്ഥാപിച്ചത് അവളുടെ പുത്രന്മാരായ ആംബിയോണും സിത്താസുവുമാണ്. ഹെർക്കുലീസിന്റെ മാതാവായ ആൽക്കമിനിയും സമീപമെത്തി. എഡിപ്പസ് രാജാവിന്റെ മാതാവും സുന്ദരിയുമായ എബിക്കാസ്റ്റായെയും ഒഡീസിയസ് കണ്ടു. ഹൃദയശുദ്ധിയുള്ളവളെങ്കിലും അറിയാതെ അവളൊരു ഘോര അപരാധം ചെയ്തുപോയി. പിതൃഘാതകനായ സ്വന്തം പുത്രനെ അവൾക്ക് ആളറിയാതെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ കാര്യം മനുഷ്യരാരും അറിയാതെ ഒളിപ്പിച്ചുവച്ചെങ്കിലും ക്രൂരമായ ശിക്ഷ എപ്പിക്കാസ്റ്റായ്ക്കും ഇഡിപ്പസിനും ലഭിച്ചു. പാതാള ലോകത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. നിരന്തരമായ ദുഃഖവും പശ്ചാത്താപവും മൂലം തടവുമുറിയുടെ കഴുക്കോലിൽ അവൾ തൂങ്ങിച്ചാവുകയാണുണ്ടായത്. ഇഡിപ്പസിന് വേണ്ടുവോളം യാതനകളുണ്ടായി. എപ്പിക്കാസ്റ്റായുടെ ആത്മാവ് അവയെല്ലാം മകനെക്കൊണ്ട് അനുഭവിപ്പിക്കുകയും ചെയ്തിരുന്നു. സമയം ഏറെ കഴിഞ്ഞു. പെഴ്സോഫോണിയ വന്ന് സ്ത്രീകളുടെ പ്രേതാത്മാക്കളെ ഒഴിഞ്ഞുമാറ്റി. അപ്പോൾ ആഗമനോൺ രാജാവിന്റെ പ്രേതം പ്രത്യക്ഷമായി. ചുവന്ന രക്തം പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഗമനോണിന്റെ ആത്മാവ് ഒഡീസിയസിനെയും കൂട്ടരെയും തിരിച്ചറിഞ്ഞു. ഇരു കൈകളിൽ നീട്ടി ഒഡീസിയസിനെ പുൽകാൻ അദ്ദേഹം കുതിച്ചു. പക്ഷേ ജീവിച്ചിരുന്നപ്പോഴത്തെ ശക്തിയും ധൈര്യവും അപ്പോഴില്ലായിരുന്നു. ഒഡീസിയസ് സങ്കടം കൊണ്ട് ആർത്തനാദം മുഴക്കി. ആഗമനോൺ രാജാവേ, ട്രോയ് യുദ്ധം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് മുമ്പായി അങ്ങ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചല്ലോ. എങ്ങനെയായിരുന്നു താങ്കളുടെ മരണം? സമുദ്രത്തിൽ വച്ചായിരുന്നോ അതോ നാട്ടിലേതെങ്കിലും കലാപം ഉണ്ടായോ? പ്രിയ സ്നേഹിത, ഞാൻ എന്റെ ഭാര്യയെ കാണുവാൻ ഓടിയെത്തി. പക്ഷേ അവൾ ക്ലിറ്റമിസ്ട്ര വേറൊരുവനുമായി പ്രേമത്തിലായിരുന്നു. ഒരു വലിയ വിരുന്നൊരുക്കി അവർ എന്നെ സ്വീകരിച്ചു. അവിടെ വച്ച് എന്നെ ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു ആ വഞ്ചകി. ഒഡീസിയസേ, ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്. എല്ലാ രഹസ്യങ്ങളും ആരോടും പറയരുത്. പക്ഷേ പെനിലോപ്പി വിശ്വസ്തയും സ്നേഹവതിയുമാണ്. അവൾ താങ്കളെ വഞ്ചിക്കുകയില്ല എന്ന് എനിക്കറിയാം.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

0: ചില എഴുത്തുകൾ വായിച്ചു തീരുന്നില്ല. അവ മനസ്സിൽ ഒരസ്വസ്ഥതയായി, ചോദ്യമായി, നിശബ്ദ വേദനയായി തുടരുന്നു. അത്തരത്തിൽ വായനക്കാരന്റെ ഉള്ളിലേക്ക് പതിയെ ഇറങ്ങിച്ചെല്ലുന്ന എഴുത്തുകാരിയാണ് ഹരിതാ സാവിത്രി. ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളിലും അവർ അന്വേഷിക്കുന്നത് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ആഴമുള്ള അനുഭവങ്ങളെയാണ്. കുർബാൻ പോലുള്ള കൃതികളിൽ ചരിത്രത്തിന്റെ മുറിവുകളെ അവർ മനുഷ്യവേദനയുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ, സിൻ പോലുള്ള കൃതികളിലൂടെ മനസ്സിന്റെ മറഞ്ഞിരിക്കുന്ന തലങ്ങളെയാണ് അവർ തുറന്നുകാട്ടുന്നത്. യുദ്ധവും അതിജീവനവും ഓർമ്മകളും നഷ്ടങ്ങളും ചേർന്ന റൂഹി, ഗാസയുടെ തീരത്തെ കഥകൾ പോലുള്ള കൃതികൾ അവരുടെ എഴുത്തിന്റെ സാമൂഹികവും മാനുഷികവുമായ മുഖം വ്യക്തമാക്കുന്നു. അക്ഷര സൗരഭത്തിൽ ഇന്ന് ഹരിതാ സാവിത്രിയുമായി ഐശ്വര്യ നടത്തുന്ന അഭിമുഖമാണ്.
1: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഴുത്തുകാരിയായ ഹരിതാ സാവിത്രിയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: തൃശൂർക്കാരിയാണ്, ഇപ്പോൾ സ്പെയിനിൽ ബാർസലോണയിലാണ് താമസിക്കുന്നത്. കുട്ടിക്കാലത്തെ എഴുത്തും വായനയൊക്കെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ആ ഒരു പരിസരം ഇപ്പോഴത്തെ എഴുത്തിന് സഹായിക്കുന്നുണ്ടോ? എപ്പോഴാണ് എഴുതി തുടങ്ങുന്നത്? ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം.
2: ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവർ എനിക്ക് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിത്തന്നു, അടുത്തുള്ള ലൈബ്രറികൾ പരിചയപ്പെടുത്തി. അങ്ങനെ പുസ്തകങ്ങളുമായി ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ എഴുത്തിലേക്ക് തിരിയുകയും ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വീട്ടിൽ വളർത്തിയിരുന്ന രണ്ട് മുയലുകളെ കുറിച്ചുള്ള ഒരു കഥയാണ് ആദ്യമായി എഴുതിയത്. അതിന് സമ്മാനം കിട്ടുകയും ചെയ്തു.
1: ഏത് പ്രായത്തിലായിരുന്നു അത്?
2: 3ാം ക്ലാസ്സിൽ പഠിക്കും. പിന്നീട് ഉപരിപഠനം, വിവാഹം, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. എഴുത്ത് സ്വാഭാവികമായിട്ട് നിന്നു,
1: പൂർണ്ണമായിട്ട് നിന്നു.
2: പക്ഷേ ആ വായനയുടെ അടിസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പിന്നീട് കുറച്ചുകൂടെ ജീവിതം ശാന്തമായപ്പോൾ വീണ്ടും വായനയിലേക്ക് കടന്നു. ഒരു സുഹൃത്തിന്റെ പ്രേരണ മൂലമാണ് എഴുത്തിലേക്ക് കടന്നത്. ഞാൻ എഴുതുമായിരുന്നു എന്ന് ഞാൻ അതിനകം മറന്നുപോയിരുന്നു. ഞാനൊരു അനുഭവം വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, നിനക്കിതൊന്ന് എഴുതിക്കൂടെ? അപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ടെന്നോ മറ്റേതോ ജന്മത്തിൽ എന്ന പോലെ ഞാൻ എഴുതുമായിരുന്നല്ലോ എന്ന്. എനിക്കപ്പോൾ ഒട്ടും ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ പണ്ട് എഴുതുമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അയാൾ നിർബന്ധിച്ചു, അങ്ങനെയല്ല, ഒന്ന് എഴുതി നോക്കൂ. അങ്ങനെ മനോലോയുടെ ബിക്കിനി എന്ന പേരിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതി. ആ കുറിപ്പ് പൂർണ്ണമാക്കാതെ പകുതി എഴുതിയിട്ട് ഞാൻ ആ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നല്ലതാണെങ്കിൽ ബാക്കി സമയം ചെലവഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. അയാൾ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളൊരു കോളം തുടങ്ങുകയാണ് യൂറോപ്യൻ അനുഭവങ്ങളുമായി. അപ്പോഴും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ അത് ഒരുപാട് വായനക്കാരുമായി അത് മുന്നോട്ട് പോയി. ആ കുറിപ്പുകളുടെ കളക്ഷനാണ് മുറിവേറ്റവരുടെ പാതകൾ എന്ന പേരിൽ പുസ്തകമായി ഇറങ്ങുകയും യാത്രാ വിവരണത്തിനുള്ള അക്കാദമി അവാർഡ് ലഭിക്കുകയും ചെയ്തത്.
1: ഒരു കാര്യം എഴുതണ, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു എഴുത്ത് എന്ന് പറയുന്നത് എന്താകണം എഴുതേണ്ടത് എന്നുള്ള ഒരു ചിന്ത ആ സമയത്ത് വന്നു കാണണമല്ലോ. എന്ത് വിഷയമായിരിക്കണം, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചായിരിക്കണം ഞാൻ എഴുതേണ്ടത് എന്നൊരു ആലോചന ഉണ്ടായിട്ടുണ്ടാവില്ലേ?
2: ആദ്യ കാലം അങ്ങനെ എനിക്കുണ്ടായിരുന്നില്ല. യൂറോപ്യൻ അനുഭവങ്ങൾ എഴുതണം, അപ്പൊ എന്റെ മനസ്സിൽ തട്ടിയ ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കുറിപ്പുകളുമായിട്ടാണ് അത് തുടങ്ങിയത്. പക്ഷെ ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ബാർസലോണയിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു മാസ്റ്റേഴ്സ്. അത് ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. കോഴ്സിന്റെ ഭാഗമായി നമ്മൾ പ്രവാസം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, ബോർഡർ ഇഷ്യൂസ്, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ആ സമയത്താണ് ഈ ലോകത്തോട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എഴുത്ത് അതിനുള്ളൊരു ടൂളായി ഉപയോഗിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ മുറിവേറ്റവരുടെ പാതകൾ എന്ന പുസ്തകത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, അതൊരു വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ആദ്യമൊക്കെ വളരെ സിമ്പിൾ ആയിട്ട്

0: കുറിപ്പുകളിൽ നിന്ന് ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലേഖനങ്ങളിലേക്ക് അത് മാറുകയായിരുന്നു. അങ്ങനെയാണ് എഴുത്ത് എങ്ങനെ വേണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ എഴുതേണ്ടത്, ആരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഓരോന്നും എഴുതുന്നതിന് മുൻപ് ഞാൻ തീരുമാനിക്കാറുണ്ട്. അതിനനുസരിച്ചിട്ട് ഫ്രെയിം ചെയ്യാറുണ്ട്.
1: ഒരു തുടർ പങ്ക്തിയാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് പങ്ക്തികൾ കഴിയുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അത് നമ്മൾ പബ്ലിഷേഴ്സിന്റെ അടുത്ത് നിന്ന് മാത്രമല്ല വായനക്കാരിൽ നിന്നും കിട്ടും. അതാണ് പിന്നെ നമ്മുടെ ഒരു ധാരണയെ രൂപപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ കിട്ടിയ, നമ്മളെ രൂപപ്പെടുത്തിയ ഫീഡ്ബാക്ക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്?
0: ഇതൊരു 7 വർഷം മുൻപ് നടന്ന കാര്യമാണ്. എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാൽ പോലും ആ കോളത്തിന് ധാരാളം വായനക്കാരുണ്ടായി. എന്ന് വെച്ചാൽ യൂറോപ്പിലെ അനുഭവങ്ങളെ ഒരു പുതിയ രീതിയിൽ സമീപിക്കുന്ന കോളമായിരുന്നു അത്. സാധാരണ രീതിയിൽ പ്രവാസികൾ യൂറോപ്പാണെങ്കിലും മറ്റേത് രാജ്യമാണെങ്കിലും അവിടെയുള്ള പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒന്നും അവരാരും പറയാൻ തയ്യാറാവില്ല. അവരവിടുത്തെ മനോഹര ദൃശ്യങ്ങൾ, പ്രകൃതി ഭംഗി, ഭക്ഷണം, ജീവിതത്തിലെ ആഡംബരങ്ങൾ, ഇത്തരം കാര്യങ്ങളെയാണ് അവർ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ സമ്പന്ന രാജ്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്നവരുണ്ട്, തെരുവിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ കാര്യങ്ങളും അവരെയും രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണക്കാരുടെ വിഷയങ്ങളാണ് എന്നും എഴുതിയത്. അതൊരു പുതിയൊരു അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം വായനക്കാരുണ്ടായി. അവരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ കാലത്ത് എന്റെ കൂടെ കൂടിയ വായനക്കാർ ഇന്നും എന്റെ കൂടെയുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മളെ എഴുത്ത് വെറുതെ ഒരു എഴുതി ആളുകളെ സന്തോഷിപ്പിച്ചു പോകുന്നതിനപ്പുറം നമ്മളൊരു മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നത് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്.
1: എഴുത്തുകാർക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്.
0: തീർച്ചയായിട്ടും
1: സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം
0: ഉണ്ട്. നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വായനയിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മൾ വായനക്കാരെ ബോധവൽക്കരിക്കുകയും അവരെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അവരുടെ റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് അവരോട് പറയുകയും അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്.
1: ഇതാണ് എന്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എഴുതാൻ ഞാൻ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത്, രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ ഈ ഡോക്യുഫിക്ഷൻ എന്നൊരു രീതി തിരഞ്ഞെടുക്കുന്നത്?
0: ചരിത്രം മായ്ക്കപ്പെടുന്ന കാലമാണിത്. ഞാൻ ആദ്യമായി വായിച്ച ഡോക്യുഫിക്ഷൻ എന്നത് യശ്പാലിന്റെ നിറം പിടിപ്പിച്ച നുണകൾ എന്ന പുസ്തകമാണ്. ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് അത് വായിച്ചത്, 6-ലോ 7-ലോ മറ്റോ പഠിക്കുമ്പോൾ.
1: അത് ഡോക്യുഫിക്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു?
0: അറിയില്ല, ഒന്നും അറിയില്ല. അത് വിഭജനത്തെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് മനസ്സിലായി. അത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു അതിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. വിഭജനത്തിനോടനുബന്ധിച്ച് നടന്ന കൂട്ടക്കൊലകൾ, കുടുംബങ്ങൾ തന്നെ വേർവിട്ടു പോകുന്ന, അച്ഛനും അമ്മയും മക്കളും ഒക്കെ വേർവിട്ടു പോയി ദുരിതങ്ങൾ, അതൊക്കെ ഒരു ചെറിയ കുട്ടിക്ക് താങ്ങുന്നതിനപ്പുറമായിരുന്നു. പക്ഷേ അതിനുള്ളിൽ എന്തോ ഒന്ന് എന്നെ ആ പുസ്തകവുമായിട്ട് ചേർത്ത് നിർത്തി. ഇന്നും ആ പുസ്തകത്തിന്റെ 2 കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം സ്പെയിനിലുമുണ്ട്, 1 തൃശ്ശൂരിലുമുണ്ട്. അമ്മയുടെ ബൈബിൾ എന്നാണ് എന്റെ കുട്ടികൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അത് എത്ര തവണ വായിച്ചു എന്ന് എനിക്കറിയില്ല. ആ പുസ്തകം എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരിക്കണം. അതായത് ഒരു പുസ്തകത്തിലൂടെ യശ്പാൽ എന്താണ് ചെയ്തത് എന്നെനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ മാറ്റി എഴുതിയാലും ആ പുസ്തകം അവിടെയുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവിടെയുണ്ട്. ചരിത്രം മാറ്റി എഴുതാൻ ആളുകൾ എത്ര ശ്രമിച്ചാലും അങ്ങനെയല്ല, ഇതിങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ ചിലർ ചില കാര്യങ്ങൾ ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്ക് എഴുതാൻ കഴിയുന്നുണ്ട്. ആ കഴിവ് കൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി പോലെ അത്രയും ദുർബലമായ ഒന്നായിരിക്കും, എന്നാൽ പോലും അങ്ങനെ ഒരു അടയാളം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്നാണ് എന്റെ ആഗ്രഹം.
1: ചുറ്റും കാണുന്ന ആളുകൾ പലപ്പോഴും ഈ കഥാപാത്രങ്ങളാവാറുണ്ട് എന്ന് എഴുത്തുകാർ പറയാറുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയവർ, അല്ലെങ്കിൽ നമ്മളിലൂടെ കടന്നുപോയവർ, അങ്ങനെ എഴുത്തിൽ ആളുകൾ കടന്നു വരാറുണ്ടോ? കഥാപാത്രങ്ങൾ കടന്നു വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും കടന്നു വരാറുണ്ട്. ഇത് ഫാക്ട്സ് എടുത്തിട്ട് നമ്മൾ ഫിക്ഷനിലേക്ക് അത് മാറ്റുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പലരും അതിൽ കടന്നു വരാറുണ്ട്. അവരുടെ സ്വഭാവ വിശേഷങ്ങൾ കടന്നു വരാറുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ചില ആളുകളുടെ പേരുകൾ മാറ്റിയിട്ട് അവരെ കുറിച്ച് എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സിൻ എഴുതിയപ്പോൾ കുർദിസ്ഥാൻ ഞാൻ സന്ദർശിച്ച് അവിടെ കുറെ നാൾ താമസിച്ചിട്ടാണ് സിൻ എഴുതുന്നത്. അവിടെ കണ്ട ഒരുപാട് മനുഷ്യർ, എനിക്ക് അവരുടെ ഒന്നും പേരുകൾ എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവരുടെ അനുഭവങ്ങൾ, ആ നാട്, അതൊക്കെ കൃത്യമായി തന്നെ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും ഡോക്യുഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ

0: ഒരുപാട് മനുഷ്യർ എൻ്റെ പുസ്തകങ്ങൾ കടന്നു വരാറുണ്ട്.
1: ഈ പറഞ്ഞ സ്പെയിനിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പുസ്തകം സിന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സിന്ന് എഴുതണം എന്ന് തോന്നുന്നത്, ഇങ്ങനെ ഒരു വിഷയം ഞാൻ തെരഞ്ഞെടുക്കണം, ഈ വിഷയമാണ് ഞാൻ ഇനി എഴുതേണ്ടത് എന്ന ചിന്ത വരുന്നത് എങ്ങനെയാണ്? അത് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണോ?
0: ഞാൻ അന്ന് PhD ചെയ്യുകയായിരുന്നു. PhD ഞാൻ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഫിക്ഷൻ എഴുതാൻ തീരുമാനിച്ച് PhD വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് പുരുഷാധിപത്യ സമൂഹങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ സമൂഹവുമായി ഒരുപാട് സാമ്യമുള്ള മറ്റൊരു സമൂഹത്തെ ഞാൻ കണ്ടെത്തി, കുർദുകൾ. അവരെക്കുറിച്ച് വായിക്കും തോറും ആ സംസ്കാരത്തിലുള്ള സാമ്യമല്ലാതെ അവരുടെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരുപാട് ലേഖനങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നു. അങ്ങനെ അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും, അദ്ദേഹം ഒരു സ്പാനിയാർഡാണ്, അദ്ദേഹം അവിടെയുള്ള ആളാണ്, അദ്ദേഹം പറഞ്ഞു ഈ കുർദുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ യൂറോപ്പിലുടനീളമുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്, അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഞാനത് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ബാർസലോണയിലെ ടർക്കിഷ് എംബസിയുടെ മുന്നിൽ ഒരു വലിയ പ്രകടനം നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അന്ന് അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. ഈ കുർദ് സ്ത്രീകളുടെ ഒരു സായുധ സംഘടനയുണ്ട്, ആ സംഘടനയിലെ അംഗമായിരുന്നു ഈ പെൺകുട്ടി. അവൾ പിന്നീട് ഒരു യൂറോപ്യൻ ഫോട്ടോഗ്രാഫറുമായി പ്രണയത്തിലാവുകയും സംഘടന വിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അവളുമായി ഞാൻ സംസാരിച്ചു, അവളെ ഇന്റർവ്യൂ ചെയ്തു. അവൾ സംസാരിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നടക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എഴുതിയേ പറ്റൂ. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് എഴുതാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു നീ വരുന്നോ? ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ബയസ്ഡ് ആവാൻ പാടില്ല, എനിക്ക് രണ്ട് സൈഡും കേൾക്കണം, എനിക്ക് അവിടെ നടന്ന കാര്യങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പക്ഷേ പോകേണ്ട സമയമായപ്പോൾ അവൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി. അവിടെ ഈ പ്രശ്നത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോട് സംസാരിച്ചു, ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു, നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളെല്ലാം ചുറ്റി നടന്ന് കണ്ടു. തിരിച്ചു വന്നത് മറ്റൊരാളായിട്ടാണ്. അതുവരെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരുന്ന ചില നിസ്സാരമായ കാര്യങ്ങൾ ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല. അടുത്ത ദിവസം അവർക്ക് ജീവൻ ഉണ്ടാകുമോ എന്നറിയില്ല, സ്കൂളിലേക്ക് വിടുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമോ എന്നറിയില്ല. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുടെ മുന്നിൽ വളരെ ധീരതയോടെ ജീവിക്കുന്ന കുറേ ആളുകളുടെ മുന്നിൽ നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവോടെയാണ് ഞാൻ വന്നത്. സിന്ന് എഴുതി കഴിഞ്ഞിട്ട് മറ്റൊരു രാജ്യം, മറ്റൊരു പ്രശ്നം, അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കവേ എനിക്ക് ചില അസുഖങ്ങളുണ്ടായി. എനിക്ക് എന്ന് ഇനി വീണ്ടും നടക്കാൻ പറ്റും എന്നുള്ള ഒരവസ്ഥ വരെ എത്തി. പക്ഷെ എൻ്റെ മനോവീര്യം തകരാതിരിക്കാനായിട്ട് മറ്റൊരു പുസ്തകം കൂടെ എഴുതാം എന്ന് വിചാരിച്ച കിടന്ന് എൻ്റെ വയറിന് മേൽ ലാപ്ടോപ്പ് വെച്ചിട്ട് ഞാൻ അടുത്ത നോവൽ എഴുതി. അതിന് മറ്റു വിഷയങ്ങൾ തേടി എനിക്ക് പോകേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ ഒരു യാത്ര കൊണ്ട്, ഒരു മാസത്തെ കുർദിസ്ഥാനിലെ താമസം കൊണ്ട് തന്നെ ഞാൻ ഒരു 100 നോവലുകൾ എഴുതാനുള്ള വിഷയങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുർദുകളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നോവലല്ല രണ്ടാമത് എഴുതിയത്. അത് ജുഡീഷ്യൽ സിസ്റ്റത്തിലുണ്ടായ അപചയം, അതിനകത്തെ കറപ്ഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത്. ആദ്യത്തെ നോവൽ സിൻ ഒരു വംശഹത്യയെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വിശാലമായ ഒരു ക്യാൻവാസിലാണ് അത് എഴുതിയിരിക്കുന്നത്. ചരിത്രം, ഭൂമിശാസ്ത്രം, അതിലെ രാഷ്ട്രീയം എല്ലാം അതിൽ വരുന്നുണ്ട്. അത് പല ആളുകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ആ കഥ പറയുന്നത്. രണ്ടാമത്തെ നോവൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. അതൊരു ചെറിയ കുടുംബത്തെ, അതായത് അന്നത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവൻ ഡ്രൈവറുടെ കഥയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അവരുടെ വിചാരം ഈ ഇത് ജുഡീഷ്യറി അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അതൊന്നും നമ്മുടെ കാര്യമല്ല. അവരൊക്കെ വലിയ ആളുകളുടെ എന്തൊക്കെയോ ചെയ്യുന്നു, അതൊന്നും നമ്മളെ ബാധിക്കില്ല, നമ്മൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് അവരെയാണ്. നിസ്സഹായരാണ്, ദുർബലരാണ്, അവരെ ആർക്കും എന്തും ചെയ്യാം, സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യർ. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു നിഷ്കളങ്കരായിട്ട് പോലും ചില പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണത്. കുർബാൻ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എഴുതിയ 3-ാമത്തെ പുസ്തകം റൂഹി എന്ന പേരിലുള്ള ഒരു ചെറുകഥാ സമാഹാരമാണ്. ആ സമയത്ത് ഞാൻ സ്പെയിനിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വല്ലാത്ത ഒരു നിസ്സഹായത എന്നെ പിടികൂടി. ആ സമയത്ത് ഞാൻ കുറച്ച് ചെറുകഥകൾ എഴുതി. എന്നുവെച്ചാൽ നമ്മളൊരു നോവൽ എഴുതിക്കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് എഴുതുന്നത്. പലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളതിനെ പല ആംഗിളിൽ കൂടെ സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന 3 ചെറുകഥകളും ഒരു നീണ്ട കഥയും എഴുതി. കുറേക്കൂടെ എഴുതണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കൂടുതൽ എഴുതിക്കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകും എന്നുള്ള

0: ഒരു തോന്നലുണ്ടായത് കൊണ്ട് അത് അവിടെ നിർത്തി. പക്ഷെ അതൊരു ചെറിയ ചെറുകഥാ സമാഹാരമായി പുറത്തിറങ്ങി.
1: തുടക്കത്തിൽ പറഞ്ഞു കേരളവും കുർദും തമ്മില് ഒരു സാമ്യം ഉണ്ട് എന്ന്. ഏതൊക്കെ തരത്തിലാണ് ഈ സാമ്യം കാണുന്നത്?
0: കുർദിസ്ഥാനിലുള്ള ആളുകള് വളരെ ആതിഥ്യ മര്യാദയുള്ളവരാണ്. നമ്മുടെ അതിഥി ദൈവമാണ് എന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്, അതേ കൺസെപ്റ്റ് അവർക്കുണ്ട്. പിന്നെ അവരുടെ രൂപഭാവങ്ങൾ, മൂക്കുത്തിയിടുന്ന ശീലം, പിന്നെ അവര് ദഫ് മുട്ടി പാടുന്നു, ആ ഒരു സംഗീതോപകരണത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതൊരു പുരുഷാധിപത്യ സമൂഹമാണ്. നമ്മുടെ നാട്ടില് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം അവിടെയുള്ള സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അവരുടെ ഒരു സായുധ സംഘടനയുണ്ട് സ്ത്രീകളുടെ. ഈ സംഘടന എന്ന് പറയുന്നത് സർവൈവലിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവര് സമൂഹത്തിന്റെ ഉന്നമനത്തിനും കൂടി ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. ബഹുഭാര്യാത്വം, പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ അവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഭയം ഇത്തരം ക്രിമിനൽസിന്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. അതായത് ഓരോ ഗ്രാമത്തിലും ഇവർക്ക് കാര്യങ്ങൾ അറിയിക്കാനുള്ള ആളുകളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. അതായത് ആ കുറ്റത്തിന്റെ രൂക്ഷത എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. വയലൻസിലൂടെ അല്ലാതെ മനുഷ്യരിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടത് എനിക്ക് വളരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രവണതകൾ മറ്റു രാജ്യങ്ങളിലും ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ?
1: പലപ്പോഴും യുദ്ധങ്ങൾ പുരുഷന്മാരുടേതാണ്, പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അത് എഴുത്തിൽ കൊണ്ടുവരാൻ ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ടോ, അതോ അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതായിരുന്നോ?
0: അങ്ങനെ പൂർണ്ണമായിട്ട് സ്ത്രീകൾ മാത്രമാണ് യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നതെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എഴുതി കഴിയുമ്പോൾ, ഇപ്പോൾ സിന്നാണെങ്കിലും കുർബാനാണെങ്കിലും, അത് വായിച്ചിട്ടുള്ള ആളുകൾ അതിലെ ശക്തരായ സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തരായ സ്ത്രീകളാണത്. തീ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് പറയാം. അവർക്കറിയാം ഒരു യുദ്ധമോ ഒരു പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അവർ നേരിടേണ്ടി വരുന്നത് എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ കണ്ടിട്ടുള്ള ഓരോ കുടുംബങ്ങളിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ജയിലിലടക്കപ്പെട്ട മനുഷ്യരുടെ അമ്മമാരും ഭാര്യമാരും ഒക്കെ ഇപ്പോഴും കാത്തിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടേണ്ടി വരും എന്ന് അവർക്കറിയാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനും അഥവാ നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്നും അവർക്കറിയാം. അവരതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ സ്വഭാവത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. വളരെ ശക്തരായിട്ടുള്ള സ്ത്രീകളാണ്, ഒരുപാട് സഹിച്ച സ്ത്രീകളാണ്. നമ്മുടെ ആളുകൾ ഇത് വായിക്കണം, ഇത് നേരിടേണ്ടി വരും നാം എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ എഴുതുന്നത്.
1: സ്പെയിനില് ഒരുപാട് വർഷമായല്ലോ, അപ്പൊ സ്പാനിഷ് ഒക്കെ പഠിച്ചോ? ഏതൊക്കെ ഭാഷകൾ ഇപ്പൊ അറിയാം?
0: ഇല്ല, ഞാൻ സ്പാനിഷ് പഠിക്കാൻ അത്ര സമയം ചെലവഴിച്ചിട്ടില്ല. കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവും, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. ഞാൻ വീട്ടില് കുട്ടികളുമായിട്ട് ഹസ്ബൻഡുമായിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്റെ വീട്ടിൽ 4 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. മലയാളം ഞാൻ കുട്ടികളോട് സംസാരിക്കും, അല്ലെങ്കിൽ അവര് മറന്നുപോകും എന്നുള്ളത്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവരോട് മലയാളത്തിൽ സംസാരിക്കാൻ. കുട്ടികളോട് ഞാൻ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. പിന്നെ നമ്മൾ സംസാരിക്കുന്ന കോമൺ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ കുട്ടികൾ അവരുടെ മാതൃഭാഷയായ കാറ്റലൻ എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ഭാഷയാണ്. അതും സ്പാനിഷും അവർ വളരെ ഫ്ലുവൻ്റ് ആയിട്ട്, അവരും അവരുടെ അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ 2 ഭാഷകളും അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ 4 ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു വീടാണ് എൻ്റെ.
1: ഒരു ദിവസം തന്നെ 4 ഭാഷ പറയുന്ന വീട്. എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ എന്ന് ആലോചിച്ചിരുന്നു? എന്തുകൊണ്ട് മലയാളം?
0: മലയാളം എന്റെ മാതൃഭാഷയാണ്. മലയാളത്തിൽ എഴുതുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. എഴുതുമ്പോൾ എനിക്കതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഞാൻ അതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയിട്ട് എന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ക്യാരക്ടേഴ്സിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ഓരോ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ നിർത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി എന്റെ എഴുത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ എഴുതാൻ കഴിയും. പക്ഷെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ എപ്പോഴും ഞാൻ തിരഞ്ഞെടുക്കുന്നത് മലയാളം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ ആദ്യം എഴുതിയിട്ട് വേണമെങ്കിൽ ഞാൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ എന്റെ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്റെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം. അപ്പോഴേ അത് പൂർണ്ണമായും എനിക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും.
1: എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ഒഴുക്ക് അങ്ങനെ എഴുതി പോവുകയാണോ, അതല്ല ഈ വാക്കല്ല ഇവിടെ വേണ്ടത്, കുറച്ചും കൂടി ശക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും വാക്ക് വേണം, അങ്ങനെ ആലോചിച്ച് ആ എഴുത്തിന്റെ രീതി അതെങ്ങനെയാണ്?
0: അത് ഞാൻ ആദ്യം നോവലുകൾ എഴുതുമ്പോൾ ചെറിയൊരു കഥ മനസ്സിൽ ഫോം ചെയ്യും, അത് പിന്നെ ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിക്കും. അത് വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആദ്യം. പക്ഷേ ആ പ്ലാനിനനുസരിച്ചിട്ടൊന്നും ഒരിക്കലും പോകാറ്. 10 ചാപ്റ്ററുള്ള ഒരു നോവൽ എഴുതണമെന്ന് വിചാരിച്ചാൽ അതൊരു 25 ചാപ്റ്ററുള്ള നോവലായി മാറുകയാണ് അവസാനം ചെയ്യുക. അതിലെ ക്യാരക്ടേഴ്സിൽ ഒന്നും നിൽക്കാറില്ല. ആ ഒഴുക്കിനനുസരിച്ച് ഞാൻ എന്നെ അങ്ങ് അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ അങ്ങ് ഒഴുകി പോവുക. ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ

0: ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു വായനക്കാരി എന്നുള്ള രീതിയിലാണ് അത് വായിച്ചു നോക്കുന്നത്. വായനക്കാരി എന്നുള്ള രീതിയിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ ഇവിടെ ഈ വാക്ക് എനിക്ക് കല്ല് കടിക്കുന്നു, അത് വേണ്ട, അപ്പോൾ ഇനി ഞാൻ തിരുത്താറുണ്ട്. പക്ഷേ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റവും വരാറില്ല, അങ്ങനെ എഴുതി പോവുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തിരുത്തലുകൾക്കുള്ള സമയമല്ല അത്, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമാണ്.
1: ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നന്നായോ, ഇപ്പൊ ആദ്യം പറഞ്ഞു, എഴുതിയിട്ട് ഒരു സുഹൃത്തിനെ കാണിച്ചു, എന്നിട്ട് ബാക്കി എഴുതാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആദ്യം കാണിക്കുന്ന ആളുകളുണ്ടോ ഇപ്പോഴും?
0: ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് എഴുതുന്ന സമയത്ത് ലോജിക്കലായിട്ട് ഞാൻ ചിന്തിക്കാറേ ഇല്ല, എന്റെ ഒരു വികാര പ്രകടനമാണ് എഴുത്തെന്ന് പറയുന്നത്. അങ്ങനെ വികാര പ്രകടനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കും. വായനക്കാർക്ക് തോന്നും ഇതൊരു ലോജിക്കില്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ എഴുതി കഴിയുമ്പോൾ ഞാൻ, എനിക്ക് അത്രയേറെ വിശ്വാസമുള്ള ചില മനുഷ്യരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. അവർ പറയുകയും ചെയ്യും, നീ എന്താണ്

0: മനുഷ്യരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. അവർ പറയുകയും ചെയ്യും, നീ എന്താണ് ഇത്ര നാടകീയമായിട്ട് എഴുതുന്നത്, ഇത് സിനിമയിലെ സംഭവിക്കാറുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില സംഭവങ്ങളിൽ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റുമെന്ന് അപൂർവമായ ചില സമയങ്ങളിൽ അവർ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്.
1: നമ്മളിപ്പം എഴുതിയ സിനിമയായാലും കുർബാനായാലും റൂഹിയാണെങ്കിലും ഒരു കാര്യം അതിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതല്ലാതെ ഇനി എനിക്ക് വേറൊരെണ്ണം, ഇതൊന്നും അല്ലാത്ത ഒരെണ്ണം എഴുതണം.
0: ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു പുസ്തകം എഴുതി ഏകദേശം കഴിഞ്ഞു. എന്നുവെച്ചാൽ ഈ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് എഴുതുന്നത് അത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. എന്റെ മാനസികാവസ്ഥയ്ക്ക്, എന്റെ ആരോഗ്യത്തിന്, ശാരീരികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. ഈ ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് എഴുതി എഴുതി എനിക്ക് അതിൽ നിന്നൊരു മോചനം വേണമെന്ന്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഞാൻ ടീനേജേഴ്സിന് വേണ്ടിയിട്ട്, യങ് അഡൾട്സ് എന്നാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്, അതിലേക്ക് എത്തിച്ചേരാൻ ഒരു കാരണമുണ്ട്. അതൊരു തിരിച്ചറിവിൽ നിന്നാണ്. ഒരിക്കൽ ഞാനൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ഞാൻ കണ്ണൂർ പോയിരുന്നു. അവിടെ ഒരു ചെറിയ ബുക്ക് സ്റ്റാളാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു 7-8 വയസ്സുണ്ടാവും, അവനവിടെ ഇങ്ങനെ പരതി നടക്കുന്നു. പക്ഷേ ആ കുട്ടി ബാലസാഹിത്യത്തിൻ്റെ അടുത്ത് പോകുന്നതേയില്ല. അവനെടുത്ത് മറിച്ചു നോക്കുന്നതെല്ലാം എൻ്റെ പോലെയുള്ള പുസ്തകങ്ങൾ, ഇന്നത്തെ എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങൾ. പക്ഷെ അതിലൊക്കെ ഭീകരമായ വയലൻസ് ഉണ്ട്. ഈ കുട്ടി ഇതെടുക്കാൻ പാടില്ല, അത് വായിക്കാൻ പാടില്ല. നമ്മുടെ സാഹചര്യം നല്ല സാഹചര്യമായതുകൊണ്ട് ആ ഒരു പ്രിവിലേജ് ഉണ്ട്. എന്തിനാ അവർ ഇത്രയും കടുത്ത വായനയിലേക്ക്, അവരെ ആ പുസ്തകങ്ങൾ തൊടാൻ പാടില്ല. അവനെന്തോ ഒരു ബോംബിന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ ടെക്നോളജിയുടെ കാലത്തേക്കാണ് പിറന്നു വീഴുന്നത്. അവരുടെ മുന്നിൽ സ്ക്രീനുകളുണ്ട്, ഓരോ നിമിഷവും മിന്നിമാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ഒരു കൗതുകം നൽകാൻ നമ്മുടെ ബാലസാഹിത്യത്തിന് കഴിയുന്നില്ല. നമ്മളിപ്പോഴും പൂവിലും പൂമ്പാറ്റയിലും മലയിലും സൂര്യനിലും തടഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവരുടെ നീഡ്സിനനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ വായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എഴുതണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഓൾറെഡി അത് എഴുതി കഴിഞ്ഞു.
1: ഓരോന്നും എഴുതി കഴിയുമ്പോൾ നമ്മൾ സ്വയം ട്രെയിൻ ആവുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. പേഴ്സണലി ഇത്തരത്തിലുള്ള പുസ്തകം എഴുതുമ്പോൾ നമ്മളെയും ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ പുസ്തകം എഴുതി തീരാറായി എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഇപ്പൊ തോന്നുന്നത്? ആ ഒരു പ്രോസസ്സ് എന്തായിരുന്നു വ്യത്യാസം?
0: അത് ഭയങ്കര രസമായിരുന്നു. അത് എന്നെ ഇങ്ങനെ ഞാൻ അഴിച്ചുവിട്ട ഒരു പുസ്തകമാണത്. എനിക്ക് എന്തും എഴുതാം അതിനകത്ത്. പണ്ട് ഞാൻ വായിച്ചിരുന്ന റഷ്യൻ കഥകളും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. അത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ നോക്കിയത്. ഞാൻ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്ടം, അവരെന്തൊക്കെയാ ഇഷ്ടപ്പെടുക എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെ എഴുതിയത്. എന്നാൽ പോലും ഭാവനയ്ക്ക് അതിരുകളില്ലാത്ത ഒരു പുസ്തകമായിരുന്നു. ഇതുവരെ എനിക്ക് ഭാവന ഉപയോഗിക്കാൻ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫാക്ട്സ് ആണ് എഴുതുന്നത്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് ഒരിക്കലും ഒരു തെറ്റ് വരാൻ പാടില്ല, ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ഒരുപാട് റെഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും വേണ്ട, എന്ത് രസം.
1: അപ്പൊ പുറത്താണ് ജീവിക്കുന്നത്, ഇത്തരത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നത് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴായിരിക്കും. ഇതെങ്ങനെയാണ് ഇവർ ഇതിനോട് കണക്ട് ചെയ്യുമോ, ആ ഒരു ചിന്ത? സ്പെയിനിലാണ് മക്കൾ വളരുന്നത്, അവരുടെ ഒരു രീതിയും ചിന്തയും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ.
0: എന്റെ കുട്ടികൾക്ക് ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട്. അവരെന്റെ സിൻ വായിച്ചിട്ടില്ല, കുർബാൻ വായിച്ചിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വായിക്കും. പക്ഷെ ഇത് അവര് വളരെ ആസ്വദിച്ച് വായിച്ചു. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ വായിക്കും, കുറെ കുട്ടികളെങ്കിലും ഇത് വായിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്.
1: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഈ എഴുത്തല്ലാതെ എന്താണ് ഇഷ്ടമുള്ള കാര്യം?
0: എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. ഈ കുട്ടികൾ ഭക്ഷണം വളരെയേറെ ഇഷ്ടപ്പെടുന്ന, ആസ്വദിച്ച് കഴിക്കുന്ന കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ചെറുതായിരുന്നപ്പോൾ പാചകം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ പല രാജ്യങ്ങളിലെ പല റെസിപ്പികൾ പരീക്ഷിച്ച്, അങ്ങനെ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോകാറുമുണ്ട്.
1: പുതിയ കാര്യം, പുതിയ മേഖലകൾ, പുതിയ വിഷയങ്ങൾ ഒക്കെ ഇനിയും മുന്നിൽ തെളിഞ്ഞു വരട്ടെ. കൂടുതൽ തെളിമയോടെ അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: നന്ദി.
2: ഹരിദാ സാവിത്രിയുടെ എഴുത്തിന്റെ പ്രത്യേകത അവർ കഥകൾ മാത്രമല്ല പറയുന്നത് എന്നതാണ്. അവർ മനുഷ്യരെ അവരുടെ മുറിവുകളോടെയും ഓർമ്മകളോടെയും നമുക്ക് മുന്നിൽ നിർത്തുന്നു. ചരിത്രം പലപ്പോഴും മറന്നുപോകുന്ന മനുഷ്യരുടെ ശബ്ദങ്ങൾക്ക് അവർ അക്ഷരങ്ങളിലൂടെ ഇടം നൽകുന്നു. അവരുടെ കൃതികൾ വായിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ഒരു കഥയുടെ അവസാനമല്ല, മറിച്ച് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഹരിദാ സാവിത്രിയുടെ രചനകൾ സമകാലിക മലയാള സാഹിത്യത്തിൽ വ്യത്യസ്ത അനുഭവമായി നിലനിൽക്കുന്നു. ഹരിദാ സാവിത്രിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.

0: നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.
1: അക്ഷര സൗരഭം.

ആകാശവാണി ഒരു അറിയിപ്പ് ചോദിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496551, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി ഇപ്പോൾ രവിവാസരീയ സംഗീത സഭ വർഷ അഗർവാളിന്റെ സന്തൂർ വാദനം കേൾക്കാം. ഡൽഹി റിലേ.
1: നമസ്കാര. അഖില ഭാരതീയ രവിവാസരീയ സംഗീത സഭാ കെ ആജ് കെ ഇസ് ഗരിമാമയ സമാരോ മേ ഹം ഭാരത് കി പ്രഥം മഹില സന്തൂർ വാദിക വിദുഷി ഡോക്ടർ വർഷ അഗർവാൽ ജി ജോ കി സൂഫിയാന ഘരാനെ കി

0: ആകാശവാണി, ഇപ്പോൾ സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മൂഢം വ്യസനിനം ലുബ്ധം, അപ്രഗൽഭം ഭയാകുലം, ക്രൂരമന്യായ കർത്താരം ന ആധിപത്യേ നിയോജയേത്. മൂഢൻ, അലസൻ, അത്യാഗ്രഹി, ഭയശീലൻ, ക്രൂരൻ, ന്യായഹീനൻ എന്നിവരെ അധികാരം കൈയാളാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ വരികൾ നൽകുന്ന ആശയം. സ്ഥാപനങ്ങളുടെ ആയാലും സംഘടനകളുടെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും അധികാരസ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കരുത്, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരേകദേശ ജ്ഞാനം ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നു. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന് അനുഭവജ്ഞാനത്തെ ആസ്പദമാക്കി പണ്ടുള്ളവർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരാളെ പരീക്ഷിക്കണമോ എങ്കിൽ അയാൾക്ക് പണം അല്ലെങ്കിൽ അധികാരം നൽകുക എന്നൊരു ചിന്തകൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അധികാരം കയ്യിൽ കിട്ടിയാൽ സമചി

0: ന്മാർ പോലും ഉലയും. അധികാരം മനുഷ്യനെ മതിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യും. നിലമറക്കുവാനും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ വിസ്മരിക്കുവാനും അവനെ പ്രേരിപ്പിക്കും. ഇതാണ് സാമാന്യ നിയമമെങ്കിൽ ആരെയാണ്, എങ്ങനെയുള്ളവരെയാണ് അധികാരത്തിൽ ഏറ്റേണ്ടതെന്ന് നാം 100 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അധികാരം ഏറ്റെടുക്കുന്നവരുടെ കൈകളിലാണ് സ്ഥാപനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ശ്രേയസ്സും ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നതെന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുന്നു. ഭരണത്തെക്കുറിച്ചോ ഭരണീയരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ യാതൊരറിവുമില്ലാത്ത മൂഢന്മാർക്ക് അധികാരം ഏറ്റെടുക്കാൻ യാതൊരർഹതയുമില്ല. അധികാരത്തിൻ്റെ ലഹരിയിൽ അലസതാ വിലസിതമായ ജീവിതം നയിക്കുന്നവരും പ്രവൃത്തി വിമുഖരുമായവർക്ക് അധികാരം നൽകാൻ പാടില്ല. അത്യാഗ്രഹികൾക്ക് അധികാരം നൽകുന്നത് അങ്ങേ അറ്റമാപൽക്കരമാണ്. രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുകയായിരിക്കില്ലല്ലോ അവരുടെ ഉന്നം. കഴിവറ്റവന് അധികാരം നൽകുന്നത് കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? സ്വധർമ്മം അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവൻ ഒരു രംഗത്തും ശോഭിക്കയില്ലെന്ന് മാത്രമല്ല, ഒരു രംഗവും അയാളെക്കൊണ്ട് പ്രശോഭിതമാവുകയുമില്ല. ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ലാത്ത ഭയശീലൻ അധികാരമേറ്റെടുക്കാൻ ഒട്ടും യോഗ്യനല്ല. ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയം അയാളെ നിശ്ചലനും പ്രവൃത്തിരഹിതനുമാക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോലും അയാൾ ഭയപ്പെടുകയും മടിക്കുകയും ചെയ്യുന്നു. നീതിയുടെയും ന്യായത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഭരണീയരോട് ക്രൂരത കാണിക്കുന്നയാളിനെ അധികാരമേൽപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദയയും ദാക്ഷിണ്യവും സഹതാപവുമാണ് ഭരണാധികാരിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. നിയമാധിഷ്ഠിതമായി നീതിയും ന്യായവും പുലർത്തുന്നത് സ്വധർമ്മമാണെന്ന് ചിന്തിക്കുന്നവനാകണം ഭരണാധികാരി. അന്യായവും അഴിമതിയും ഒരിക്കലും അയാളുടെ പക്ഷത്തു നിന്നുണ്ടാവരുത്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞതിന് വിപരീത സ്വഭാവക്കാരനാവണം അയാൾ. എങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? അയാൾ കർമ്മനിരതനും നിസ്വാർത്ഥനും സമർത്ഥനും നിർഭയനും ദയാശീലനും ന്യായസ്ഥനും ആയിരിക്കണം. ലോകമെങ്ങുമുള്ള ഭരണാധിപന്മാരെ ഈ അളവുകോലുപയോഗിച്ച് നമുക്ക് അളക്കാനും വിലയിരുത്താനും കഴിയും. വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് ഭരണാധിപന്മാരെ നാം തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ യുഗത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഈ അറിവ് നമുക്ക് പ്രയോജനപ്രദമായി തീരട്ടെ.
1: പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്.